ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 14, കൊലവർഷം 1202 ചിങ്ങം 20, 2026 സെപ്റ്റംബർ 5 തീയതി ശനിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില.
2: നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം അധ്യാപകർക്കാണ്. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ ചൊല്ല്. അക്ഷരമാലയിലെ ആദ്യ പാഠങ്ങൾ മുതൽ ജീവിതത്തിലെ വലിയ തത്വങ്ങൾ വരെ അധ്യാപകർ പകർന്നു നൽകുന്നു. മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടയാൾ കളിമണ്ണിനെ മനോഹരമായ പാത്രമാക്കുന്നതുപോലെ അധ്യാപകൻ എന്ന ശില്പി ഓരോ കുട്ടിയുടെയും ഭാവി രൂപപ്പെടുത്തുന്നു. ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് അറിവും ആത്മജ്ഞാനവും പകർന്നു നൽകുന്ന പാരമ്പര്യമാണ് ഗുരുപരമ്പര. ഭാരതീയ സംസ്കാരത്തിൽ വേദകാലം മുതൽ നിലനിൽക്കുന്ന ഈ ഗുരുശിഷ്യ ബന്ധം അറിവിന്റെയും സംസ്കാരത്തിന്റെയും തുടർച്ച ഉറപ്പാക്കുന്നു. ആദ്യ ഗുരു വേദവ്യാസൻ, ബലരാമന്റെയും കൃഷ്ണകുചേരന്മാരുടെയും ഗുരുവായ സാന്ദീപനി മഹർഷി, അർജുനാദികളുടെയും ഏകലവ്യന്റെയും ഗുരുവായ ദ്രോണാചാര്യർ, ബൃഹസ്പതി, ശുക്രാചാര്യർ ആത്മീയവും അസ്ത്രവിദ്യാപരവുമായ അറിവുകൾ പകർന്നു നൽകിയ മഹാഗുരുക്കന്മാരുടെ പരമ്പരയിൽപ്പെടുന്നവരാണ് ഇന്നത്തെ

0: അധ്യാപകർ. സമൂഹത്തിന്റെ നട്ടെല്ലാണ് അധ്യാപകർ. ഒരു ഡോക്ടറും എഞ്ചിനീയറും ശാസ്ത്രജ്ഞനും IAS ഉദ്യോഗസ്ഥനും ഭരണസാരഥികളും രൂപപ്പെടുന്നത് ഒരു അധ്യാപകന്റെ ക്ലാസ് മുറിയിൽ നിന്നാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നപ്പോഴും അതിനുശേഷവും കുട്ടികളോട് സംവദിക്കാനും അവരെ പഠിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ അധ്യാപകരായിരുന്ന ശിവസുബ്രഹ്മണ്യ അയ്യർ, തോദാദ്രി അയ്യങ്കാർ, പ്രൊഫസർ സതീഷ് ധവാൻ എന്നിവരെക്കുറിച്ച് എന്നും പുകഴ്ത്തി പറയുമായിരുന്നു. പ്രൈമറി ക്ലാസ്സിൽ കലാമിന്റെ 5-ാം ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു ശിവസുബ്രഹ്മണ്യ അയ്യർ. രാമേശ്വരം സ്കൂളിൽ വച്ച് പക്ഷികൾ പറക്കുന്നതിന്റെ രഹസ്യം പ്രകൃതിയിലൂടെ പകർന്നു നൽകി കലാമിലെ ശാസ്ത്രബോധത്തിന് അദ്ദേഹം ആദ്യമായി തിരികൊളുത്തി. പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട ആ ദിനമാണ് പക്ഷിച്ചിറകിൽ നിന്നും വിമാനത്തിന്റെ ചിറകിലേക്ക് ഡോക്ടർ കലാമിനെ എത്തിച്ചത്. നമ്മുടെ 2-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പ്രഗത്ഭനായ അധ്യാപകനും പ്രശസ്തനായ തത്വചിന്തകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണക്കായാണല്ലോ ഭാരതം 5 സെപ്റ്റംബർ അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവും അധ്യാപികയായിരുന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയായി അറിയപ്പെടുന്ന സാവിത്രിബായ് ഫൂലെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സാമൂഹിക സമത്വത്തിനും വേണ്ടി നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. ടോട്ടോചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന പ്രശസ്തമായ പുസ്തകത്തിൽ ടോട്ടോചാന്റെ പ്രിയപ്പെട്ട അധ്യാപകനും ഹെഡ്മാസ്റ്ററുമാണ് സുസുക്കു കൊബയാഷി. കുട്ടികളെ സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ രീതികൾ ലോകപ്രശസ്തമാണ്. വികൃതിയാണെന്ന് പറഞ്ഞ് മറ്റ് സ്കൂളുകൾ പുറത്താക്കിയ ടോട്ടോചാനെ മനസ്സിലാക്കുകയും നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ് ചേർത്തി പിടിക്കുകയും മാതൃകാപരമായ പ്രോത്സാഹനം നൽകുകയും ചെയ്തു അദ്ദേഹം തന്റെ ടോമോ സ്കൂളിൽ. ഹെലൻ കെല്ലറെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നയിച്ച തികച്ചും വ്യത്യസ്തയായ ഒരു അധ്യാപികയായിരുന്നു ആനി സല്ലിവൻ. അസാധ്യമായതിനെ സാധ്യമാക്കിയ അധ്യാപന ക്ഷമതയുടെ പ്രതീകമാണ് ആനി. പഠിപ്പിക്കുന്ന രീതിയും പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകിയുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ഒരിക്കലും മറക്കാത്ത നല്ല അധ്യാപകരെ സൃഷ്ടിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ശരിയായ പാഠപുസ്തകം അവന്റെ അധ്യാപകൻ തന്നെയാണെന്ന് ഗാന്ധിജി പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന മഹത്തായ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ആ പ്രക്രിയയുടെ കേന്ദ്ര ബിന്ദുവാണ് അധ്യാപകർ. ആധുനിക യുഗത്തിലെ വിവരങ്ങൾ നൽകുന്ന യന്ത്രങ്ങൾക്ക് ഒരിക്കലും ഒരു അധ്യാപകന് പകരമാകാൻ കഴിയില്ല. സ്നേഹത്തോടെയുള്ള ഒരു തലോട്, പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ, തെറ്റുകൾ തിരുത്താനുള്ള മനസ്സ് എന്നിത്യാദി ഗുണങ്ങളും കരുണ, സത്യസന്ധത, രാജ്യസ്നേഹം, സഹജീവി സ്നേഹം തുടങ്ങിയ മാനവിക മൂല്യങ്ങളും വളർത്തിയെടുക്കാൻ അധ്യാപകർക്കേ കഴിയൂ. അമേരിക്കയിലെ പ്രചോദനാത്മക എഴുത്തുകാരൻ വില്യം ആർതർ വാർഡ് അധ്യാപകരെ കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെ: ഒരു ശരാശരി അധ്യാപകൻ കാര്യങ്ങൾ പറയുന്നു, നല്ല അധ്യാപകൻ വിശദീകരിക്കുന്നു, മികച്ച അധ്യാപകൻ കാണിച്ചു തരുന്നു, എന്നാൽ മഹാനായ അധ്യാപകൻ പ്രചോദിപ്പിക്കുന്നു. അധ്യാപകരുടെ സേവനങ്ങളെയും ത്യാഗങ്ങളെയും ഓർക്കാനായി മിക്ക രാജ്യങ്ങളും അധ്യാപക ദിനം ആചരിച്ചു വരുന്നു. ഗുരവേ നമ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാധാകൃഷ്ണൻ അടുത്തില.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിനെ തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. കവിയും പാവകളി പ്രവർത്തകനും സിനിമാ കലാ സംവിധായകനുമാണ് സുനിൽകുമാർ. കൈപ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. 3 ദിവസത്തെ സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗോവയിലെത്തും. ഗോവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട്ട് ഇന്ന് സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് ശില്പശാല. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പിൽ ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ.

നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ കെ ജയന്ത് എംഎൽഎ അധ്യക്ഷനാകും. വയനാട് വിലങ്ങാട് പാതക്കായ് കെ എം അഭിജിത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ ചേർന്നു. കൺവെൻഷൻ ഷാഫി പറമ്പിൽ എംപി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. 6:10 കാവ്യാഞ്ജലി, സുഗതകുമാരിയുടെ രാധ എവിടെ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഈ വർഷത്തെ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ പുഴാന്തി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാർ അതിഥിയായി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം. റോളർ സ്കേറ്റിംഗിനെ കുറിച്ച് കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് KV ഗോകുൽദാസ് സംസാരിക്കുന്നു. 7:35 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. ഇതിൽ ലളിതഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പ്രിയം പ്രിയതരം. റിട്ടയേർഡ് അധ്യാപകനും വിസിൽ ഗായകനുമായ കെ ഗിരീശൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. 10:00 നേർവഴി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ. തുടർന്ന് സേവന വാർത്തകൾ. 12:15 കളമെഴുത്തുപാട്ട്, KS മാധവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴി ലീണങ്ങൾ. 5:00 സംസ്കൃത പാഠം. 5:15 പുള്ളുവൻ പാട്ട്, VK നാരായണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 6:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. 8:00 വളപ്പൊട്ടുകൾ. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ മലയാള സിനിമാ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായികലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10:00 ദേശീയ സംഗീത പരിപാടി. വിദ്വാൻ വി കാളിപ്രസാദ് ബാബു മൃദംഗലയ വിന്യാസം അവതരിപ്പിക്കുന്നു. 11:00 സ്പോട്ട് ലൈറ്റ്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിലെ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

നിങ്ങൾ കേട്ടത് സുഗതകുമാരി എഴുതിയ രാധ എവിടെ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് കാവാലം ശ്രീകുമാർ. കാവ്യാഞ്ജലി.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരവും തളിരും വേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. അഞ്ചരക്കണ്ടി പെരളശ്ശേരി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനിൽ അറ്റകുറ്റികൾ പണികൾ നടത്തുന്നതിനാൽ അഞ്ചരക്കണ്ടി, വേങ്ങാട്, പിണറായി, കതിരൂർ, എരഞ്ഞോളി, പെരളശ്ശേരി, ചെമ്പിലോട്, കടമ്പൂർ, മുഴപ്പിളങ്ങാട് എന്നീ പഞ്ചായത്തുകളിലും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ചേലോറ സോണലിലും ഇന്നും നാളെയും കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. സംസ്ഥാന പോലീസിന്റെ അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് ഇന്ന് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണം നൽകും. രാവിലെ 11:30 മുതൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണത്തിന് രാവിലെ 10 മണിക്ക് തളിപ്പറമ്പിൽ സ്വീകരണം നൽകും. എടക്കാടിനും കണ്ണൂർ സൌത്തിനുമിടയിലുള്ള NH ബീച്ച് ലെവൽ ക്രോസ് ഗേറ്റ് ഇന്ന് രാത്രി 11 മണിവരെ അടച്ചിടും. കണ്ണൂർ താലൂക്ക് വികസന സമിതിയുടെ യോഗം ഇന്ന് നടക്കാനിരുന്ന യോഗം 8 രാവിലെ 11 മണിക്ക് മാറ്റിവെച്ചു. ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്ന തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം മാറ്റിവെച്ച് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തൃപ്പങ്ങോട്ടൂർ, മാങ്ങാട്ടിടം, കുന്നോത്തുപറമ്പ്, ചൊക്ലി, ന്യൂമാഹി പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രവൃത്തി നടക്കുന്നതിനാൽ മറ്റന്നാൾ രാവിലെ 10:30 മുതൽ 2 മണിവരെ ചീരാറ്റ, അമ്പലപ്പുഴ പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി മുടങ്ങും. മത്സ്യഫെഡിന്റെ മികവ് പദ്ധതിയുടെ ഭാഗമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണം 8 ഉച്ചയ്ക്ക് 12 മണിക്ക് കാസർഗോഡ് കസബ കടപ്പുറം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഹാളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും.

0: ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ അഞ്ചർക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഐയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നു. ചാലാട് നോർത്ത് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നാളെ നടക്കും. തലശ്ശേരി മടത്തുംഭാഗം കൂട്ടായ്മ 11 വാർഷികവും മാഗസിൻ പ്രകാശനവും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കും. കാഞ്ഞിര ദേശീയ യുവക് സംഘം വായനശാല എന്റെ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നുച്ചയ്ക്ക് 2:30 കുട്ടികൾക്കായി സർഗോത്സവം സംഘടിപ്പിക്കുന്നു. അഴീക്കോട് പുന്നക്കപ്പാറ യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നടക്കും. വെസ്റ്റലേരി ഗവൺമെന്റ് വനിതാ ITIയിൽ 1 വർഷ കാലാവധിയുള്ള ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈൻ ആന്റ് ടെക്നോളജി എന്നീ ട്രേഡുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 7 സ്പോട്ട് അഡ്മിഷൻ നടക്കും. ഫോൺ നമ്പർ 0467234166666. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന സ്കിൽ ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൌജന്യ തൊഴിൽ പരിശീലനം ആരംഭിക്കുന്നു. ഫോൺ നമ്പർ ഇതാണ്: 9495999712. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 2026-26 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്കായി ഇന്ന് രാവിലെ 11 മുതൽ 3 മണിവരെ വാളങ്കിച്ചൽ AKG വായനശാല, കുന്നിരിക്ക സീക്വൽ ക്ലബ്ബ് എന്നിവിടങ്ങളിൽ നികുതി പിരിവ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ആടൂർ തച്ചൻകുണ്ടിൽ മടപ്പുരയിൽ ഇന്ന് വൈകിട്ട് നേർച്ച വെള്ളാട്ടം നടക്കും. കണ്ണൂർ തലശ്ശേരി നെട്ടൂർ കുന്നോത്ത് ജുമാ മസ്ജിദിന്റെ ശിലാസ്ഥാപനം നാളെ വൈകുന്നേരം 3:30 നടക്കും. തൈവളപ്പിൽ മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിൽ നാളെ നേർച്ച വെള്ളാട്ടം ഉണ്ടാകും. ആലക്കോട് സർഗവേദി റീഡേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന PT തങ്കപ്പൻ മാസ്റ്റർ സാഹിത്യ പുരസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആലക്കോട് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം സുനിൽ പി ഇലയിടത്ത് സമ്മാനിക്കും.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.

0: ദൈനംദിന കാര്യങ്ങള് ഭയങ്കര മണ്ടൈൻ ആയിട്ടുള്ള സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് എ ഡി പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 റെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റെഡിമിക്സ് കറി പൗഡർ.

0: ട്രഡീഷണൽ ബ്ലെൻഡ്. മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111995852.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, കിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
7: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
6: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ നേടാൻ അവസരം.
7: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
6: ഈ ഓഫർ September 6 വരെ മാത്രം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111995851.
8: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
9: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
8: ആഘോഷം തുടങ്ങിയില്ലേ?
9: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
8: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
6: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
7: September 6 ഞായർ വരെ മാത്രം.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
11: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
12: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

ഇന്ന് 7 മണിക്കുള്ള FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചാലകം ഈ വർഷത്തെ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാർ അതിഥിയായി പങ്കെടുക്കുന്നു. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം. റോളർ സ്കേറ്റിംഗിനെ കുറിച്ച് കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് സംസാരിക്കുന്നു.

7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ഒൻപത് മണിക്കുള്ള പ്രിയം പ്രിയതരം പരിപാടിയിൽ റിട്ടയർഡ് അധ്യാപകനും വിസിൽ ഗായകനുമായ കെ ഗിരീശൻ മാസ്റ്റർ പങ്കെടുക്കുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ രാവിലെ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും പുരസ്കാരം സ്വീകരിക്കും. 2 ഗവൺമെന്റ്

0: പോളിടെക്നിക്കുകളിലെയും രണ്ട് സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും നാലുപേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും.
1: ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർക്കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. മനുഷ്യത്വത്തോട് നിങ്ങളുടെ കരുതൽ അസാധാരണമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ചിന്തകൾ പുലർത്തുക എന്നെഴുതി ഒപ്പുവെച്ച കുറിപ്പും ചോക്ലേറ്റും ഉപരാഷ്ട്രപതി റൂഹിക്ക് കൈമാറി. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്ര സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ തുടങ്ങി സംഘർഷഭരിതമായ കടൽ മേഖലകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നത്. സമയബന്ധിതമായ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാവികരുടെയും കപ്പലുകളുടെയും വിവരങ്ങൾ കൃത്യമായി പുതുക്കണമെന്ന് കപ്പൽ കമ്പനികൾക്ക് ഡിജിഎംഎ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 10 ഇന്ത്യൻ നാവികരും കരിങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളിൽ 5 പേരും കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
1: മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഇന്ന് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIML ശില്പശാല. രണ്ടാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് IIM കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേവാശിഷ് ചാറ്റർജി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, ലക്ഷ്യബോധത്തോടെയും ഫലപ്രാപ്തിയോടെയും ജനങ്ങളെ പങ്കാളികളാക്കുക എന്ന വിഷയത്തിലെ സെഷനോടെയാണ് ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമായത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. അർദ്ധരാത്രിയായിരുന്നു അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 പേർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 5 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ഉറങ്ങിക്കിടന്നവരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തുനിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർ. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാരാ ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും. ഇതാദ്യമായാണ് ലോക അമ്പെയ്ത്ത് മത്സര പരമ്പരയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ചൈന, കൊറിയ, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, USA, കാനഡ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി

0: 8-ന് മത്സരം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർകോട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10-ന് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി ടി കെ ഗോവിന്ദൻ MLA സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണ പരിപാടി കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന PP ഉമ്മർഗോയയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട്ട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടത്തും. പുരസ്കാരം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം P. മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് K. അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 7 പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 3-ന് വീട്ടുവളപ്പിൽ. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് അക്രമത്തിൽ പരിക്കേറ്റു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പരിസരത്ത് വെച്ച് SFI, DYFI, CPIM പ്രവർത്തകരായ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ അതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മലഗിരി കോളേജിൽ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതായി SFIയും ആരോപിച്ചു. തൃശൂർ പാഞ്ഞാളിൽ 2 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഇതര സംസ്ഥാനക്കാരനായ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 9-10 തീയതികളിലെ UGC നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഃ ശിക്ഷകാൻ ശിക്ഷാവിദശ്ച സ്വജ്ഞാനം നിരന്തരം പ്രവർദ്ധനായ പ്രൌദ്യോഗികീം അംഗീകരണായ നവോന്മേഷപൂർണാ ശിക്ഷണ പദ്ധതിശ്ച ആത്മസാത്കരണായ ച ആഹൂതവതി. അദ്യ ശിക്ഷക ദിവസാവസരെ സ്വീയ സന്ദേശേ ഏഷാ ഉക്തവതി യത് ശിക്ഷകാ ശിക്ഷാവിദശ്ച സ്വമാർഗദർശനേന പരാമർശേന ച പ്രതിഭാപോഷണേ ചരിത്രനിർമാണേ ച മഹത്വപൂർണാം ഭൂമികാം നിർവഹന്തി. സാ ഉക്തവതീ യത് സമർപ്പിതാഃ സംവേദനശീലാശ്ച ശിക്ഷകാഃ വിദ്യാർത്ഥിനാം വിശിഷ്ട ക്ഷമതാഃ ജ്ഞാത്വാ താൻ പ്രേരയന്തി തഥാ ഉത്കൃഷ്ടതാം പ്രാപ്തും പ്രയത്നായ പ്രോത്സാഹയന്തി. പ്രസിദ്ധസ്യ ശിക്ഷാവിദഃ ലേഖകസ്യ ദാർശനികസ്യ പൂർവ രാഷ്ട്രപതേഃ ച ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ ഇത്യസ്യ ജന്മജയന്ത്യാഃ ഉപലക്ഷ്യേ പ്രതിവർഷം സിതംബർ മാസസ്യ പഞ്ചമേ ദിനാങ്കേ ശിക്ഷക ദിവസഃ ആചര്യതേ. രാഷ്ട്രനിർമാണേ ശിക്ഷകാനാം ശിക്ഷാവിദാം ച മഹത്വപൂർണാം ഭൂമികാം സമ്മാനയിതും അയം ദിവസഃ ആചര്യതേ. അസ്മിന്നവസരെ രാഷ്ട്രപതി പദാസീന മുർമുഃ അദ്യ നവദില്യാം 48 വിദ്യാലയീയ ശിക്ഷകേഭ്യഃ രാഷ്ട്രീയ ശിക്ഷക പുരസ്കാരാൻ പ്രദാസ്യതി. ചയനിതാഃ 48 ശിക്ഷകാഃ 27 രാജ്യേഭ്യഃ 7 കേന്ദ്രശാസിത പ്രദേശേഭ്യഃ തഥാ 6 കേന്ദ്ര പ്രശാസകീയ സംഘടനേഭ്യഃ ച സന്തി. राष्ट्रपतिः उच्चशिक्षासंस्थानेभ्यः पॉलिटेक्निक संस्थानेभ्यश्च एकविंशति शिक्षकान् संकाय सदस्यान् च राष्ट्रियपुरस्कार

0: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ സമയം 2:28:51. സാന്ത്രഗച്ചി മാംഗ്ലൂർ ജംഗ്ഷൻ വിവേക് എക്സ്പ്രസ് 45 മിനിറ്റ് വൈകി ഓടുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
4: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
5: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. മുൻ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മവാർഷിക ദിനത്തിലാണ് രാജ്യമെങ്ങും അധ്യാപക ദിനമായി ആചരിക്കുന്നത്. കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകുന്നതിനൊപ്പം മികച്ച സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ അധ്യാപകർക്ക് എല്ലാ കാലത്തും സമൂഹം പ്രഥമ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കരസ്ഥമാക്കിയ കണ്ണൂർ പുഴാതി ഗവൺമെന്റ് UP സ്കൂളിലെ

0: പ്രധാന അധ്യാപകൻ ശ്രീ കെ പി സുനിൽകുമാറാണ് ഇന്ന് ജാലകത്തിൽ അതിഥിയായി എത്തുന്നത്. ദേശീയ അധ്യാപക അവാർഡിന് ശേഷം പ്രഖ്യാപിച്ച സംസ്ഥാന അവാർഡ് ഹൈസ്കൂൾ വിഭാഗത്തിൽ കെ പി സുനിൽകുമാറിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കുറി കേരളത്തിൽ നിന്ന് ദേശീയ അധ്യാപക പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിൽകുമാർ മാത്രമാണ്. അധ്യാപന രംഗത്തെ മികവിനും സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് ശ്രീകണ്ഠപുരം ചേടിച്ചേരി സ്വദേശിയായ സുനിൽകുമാറിനെ ദേശീയ അധ്യാപക അവാർഡും സംസ്ഥാന അധ്യാപക അവാർഡും തേടിയെത്തിയത്.
1: ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കേരളത്തിലെ ഒരേ ഒരാൾക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതും കണ്ണൂർ ജില്ലയിലെ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീകണ്ഠപുരം ചേടിച്ചേരി സ്വദേശി ശ്രീ കെ പി സുനിൽകുമാർ. മാഷിന് ആദ്യം എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
2: വളരെ സന്തോഷം.
0: കെ പി സുനിൽകുമാറിനൊപ്പം സ്റ്റുഡിയോയിൽ കെ ഒ ശശിധരൻ.
1: ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് പ്രത്യേക സ്ഥാനം എല്ലാ കാലത്തും സമൂഹം കൽപ്പിച്ചു നൽകുന്നു.
2: തീർച്ചയായും ഉണ്ട്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ആദ്യവസാനം നിർണയിക്കുന്നതിലേക്കുള്ള ഒരു തിരികൊടുത്തൽ കൂടിയാണ് അധ്യാപകന്റെ ഭാഗത്തുണ്ടാവുക. അധ്യാപകൻ ഒരു പ്രകാശത്തിന്റെ ഒരു കാരണക്കാരൻ കൂടിയാണ്. ഒരു പരിധിവരെ എനിക്ക് കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇന്ന് അഭിമാനിക്കുവാൻ കാരണം.
1: അപ്പൊ എങ്ങനെയാണ് ഈ അവാർഡിന്റെ നിർണയം? എങ്ങനെയാണ്
2: അവാർഡ് നിർണയം? പൂർണ്ണമായും ഏറ്റവും താഴെക്കടയിൽ നിന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അവാർഡിനെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്.
1: അപ്പൊ മാഷ് നമ്മുടെ പുഴാതി യു പിയിലായിരുന്നു?
2: അല്ല, ഞാൻ ദീർഘകാലം എന്ന് തന്നെ പറയാം, ഒരു വ്യാഴവട്ടക്കാലം ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമാണ്. ഇന്നും അതിന്റെ ഒരു മാനസികമായ അടുപ്പം എനിക്ക് ഇരിക്കൂറിനോടുണ്ട്. എന്നെ രൂപപ്പെടുത്തുന്നതിൽ, എന്റെ അധ്യാപനത്തെ വ്യത്യസ്തമാക്കുന്നതിൽ ഒരുപാട് അളവുകോൽ അവിടെ നിന്ന് എനിക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം തികഞ്ഞെടുത്ത അധ്യാപകന് ചിലപ്പോൾ റോൾ ഉണ്ടാവില്ല. ചിലതെങ്കിലും നമുക്കൊരു വിളവെടുക്കാനോ അല്ലെങ്കിൽ കളപറിക്കാനോ ഉള്ള ഒരു സ്ഥലമാണതെങ്കിൽ അവിടെയാണ് ഞാൻ തിരഞ്ഞെടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭാഗ്യമായി കാണുകയാണ്. ആദ്യം ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എയും അതുപോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളും ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെയുള്ള സമൂഹവും ആണ് എന്നെ നോമിനേറ്റ് ചെയ്യുന്നത്. ആ നോമിനേഷനിൽ നിന്നാണ് ഞാൻ ഹൈസ്കൂൾ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യ തലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ജില്ലയാണ്. വിദ്യാഭ്യാസ ജില്ലയിൽ എന്റെ ഈയൊരു എല്ലാ റെക്കോർഡുകളും പരിശോധിക്കപ്പെടുകയും എന്റെ ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും എന്റെ പ്രവർത്തന തലങ്ങളെ അവർ അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ജില്ലാതലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ജില്ലാതലത്തിലെ 13 പേരാണ്. ആ 13 പേരെ പിന്നീട് നമുക്കറിയാം, ഒരു ഏതാണ്ട് ഒരു ആവറേജ് ഒരു 10 പേരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ 140 പേരെ 150 പേര് നമ്മുടെ കേരളമൊട്ടാകെ ഈ ഒരു മേഖലയിൽ നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ടാകും. പേരുണ്ടാവും. ആ 150 പേരിൽ നിന്ന് 42 പേരായി ചുരുങ്ങുകയാണ് പിന്നീട് ചെയ്തത്, രണ്ടാം ഘട്ടം അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ വെച്ച്. അതിനുശേഷം ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഞാൻ കരുതുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തവണ സംസ്ഥാന അധ്യാപക അവാർഡിനും എന്നെ എന്റെ പ്രിയങ്കരായ പി ടി എ ഉൾപ്പെടെയുള്ള പ്രവർത്തകര് നോമിനേറ്റ് ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ ഒരു ഡെയിലി റൂട്ടീന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്നിരുന്നാലും ഇതിന്റെ ഘടകങ്ങളൊക്കെ ചില അവസരങ്ങളിലൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ 42 പേരിൽ നിന്ന് സംസ്ഥാന തലത്തിലെത്തുമ്പോൾ അത് 6 പേരായി വീണ്ടും ചെറുതാകുകയായിരുന്നു ആ എണ്ണം. ആ 6 പേരാണ് ഞാൻ ഉൾപ്പെടെയുള്ള, രണ്ടോ മൂന്നോ പേർ അതിൽ ഡോക്ടറേറ്റ് നേടിയ അധ്യാപകരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ളവരുണ്ട്, പ്രൈമറി വിഭാഗത്തിലുള്ളവരുണ്ട്. തിരുവനന്തപുരത്ത് എസ് സി ഇ ആർ ടിയിൽ വെച്ചായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എസ് സി ആർ ടി ഞാൻ എന്റെ അധ്യാപക ജീവിതത്തിൽ പല അവസരങ്ങളിലായി എസ് സി ആർ ടിയിൽ പോവുകയും അവിടെ മികവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ എന്റെ വ്യക്തിഗത പ്രൊജക്ട് ഉൾപ്പെടെ ഞാൻ അവിടെ നിന്നാണ് ചെയ്തത്. ആ ഒരു പ്ലാറ്റ്ഫോം എനിക്കൊരു വലിയൊരു എനർജി തരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഒരു ഫൈനൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരു 10 മിനിറ്റ് ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രസന്റേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു 7 മിനിറ്റ് ആകുമ്പോഴും നമുക്കൊരു ബെല്ല് തരും അധികരിക്കാതിരിക്കാൻ വേണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം 33 വർഷം കഴിഞ്ഞ് 34-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. എങ്ങനെ ഇത് ഒന്ന് ചുരുക്കി ആ 7-ലും 9-ലും വെച്ച് നിർത്തുമെന്നറിയില്ല. എന്നിരുന്നാലും ഞാൻ എന്റെ പ്രവർത്തനങ്ങളെ 2-3 പ്രവർത്തനങ്ങളിലേക്ക് മാത്രമാക്കി ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്ന, എന്റെ കുട്ടികളെ ഏറ്റവും സ്പർശിച്ചത് എന്ന് തോന്നുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും മാത്രമെടുത്ത് ഞാൻ അവിടെ അവതരിപ്പിച്ചു. 9 മിനിറ്റ് അവതരിപ്പിച്ചു
1: ഈ
2: പ്രസന്റേഷൻ. അതിനുശേഷം ഒരു 5 മിനിറ്റോളം അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂസിൽ നിന്ന് എനിക്ക് ലഭിച്ച മറുപടി എന്ന് പറയുന്നത്, യെസ് യു ആർ എ ബെസ്റ്റ് മലയാളം ടീച്ചർ, ഐ അപ്രീഷിയേറ്റ് യു എന്നൊരു വാക്ക് അവർ ആ സമയത്ത് പറഞ്ഞിരുന്നു. ഞാൻ കരുതിയത് യഥാർത്ഥത്തിൽ അത് എല്ലാ അധ്യാപകർക്കും പറയുന്ന പോലെയാണ്. ആ ഒരു വാക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നും എന്റെ ചെവിയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ് എ മലയാളം ടീച്ചർ, നമുക്ക് ഈ ഒരു അവസരത്തിൽ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ മലയാളത്തിന് വേണ്ടി ഒരു അധ്യാപകൻ ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യ ഒട്ടാകെയുള്ള അധ്യാപകരിൽ ഒരാൾ

0: ആളായി എന്നെ തെരഞ്ഞെടുക്കുമ്പോൾ അത് വലിയൊരു അംഗീകാരമായി കാണുക.
1: അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല കവി, പാവകളി പ്രവർത്തകൻ, സിനിമാ കലാ സംവിധായകൻ എന്നീ നിലകളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്.
2: വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അധ്യാപനം എന്നതിനപ്പുറം കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ
0: അല്ലെ.
2: അപ്പൊ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ശ്രോതാക്കൾക്ക് വലിയ താല്പര്യമുണ്ടാവും.
0: ഞാനൊരു അധ്യാപകൻ എന്ന നിർവചനത്തിലേക്ക് പോകുമ്പോൾ അധ്യാപകൻ എപ്പോഴും ഒരു അകം കാണുന്ന മനുഷ്യനാവണം. അപ്പൊ കുട്ടികളുടെ അകം കാണണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ തീരൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ ചെയ്തൊരു പ്രവർത്തനം, ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെയ്തൊരു പ്രവർത്തനം, മികവിലേക്ക് തെരഞ്ഞെടുത്ത ഒരു പ്രവർത്തനത്തെയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പറയാനുണ്ട് എന്നതാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നമുക്കൊക്കെ പറയാനുണ്ടാകും അല്ലെ. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നമ്മൾ ശ്വസിച്ചത് സ്വതന്ത്ര വായുവാണ്. അപ്പോ ആ സ്വതന്ത്ര വായു കുട്ടികൾക്കും ഉണ്ടാകും, ഒന്ന് ലഭിക്കണമെന്ന് ആഗ്രഹം.
2: കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: അതാണ്
2: കേൾക്കാനില്ല.
0: കേൾക്കാൻ എന്ത് ചെയ്യണം? ആ ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ സംസാരമേള എന്നൊരു പരിപാടി ഇരിക്കോളി തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ശ്വാസവായു ലഭിക്കുന്ന വരാന്തയിൽ, വരാന്തകൾ മുഴുവൻ സംസാരങ്ങൾ കൊണ്ട് നിറയട്ടെ എന്നൊരു ഇതിൽ കുട്ടികൾക്ക് വാചാലതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇഷ്ടമുള്ള വിഷയത്തിൽ വാദോരാതെ സംസാരിക്കാം. ഇതായിരുന്നു ആദ്യം നൽകിയ ഒരു പ്രവർത്തനം.
2: ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു?
0: എന്നെ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു. കുട്ടികള് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്.
2: ഇവർക്ക് ഓരോരോ വ്യത്യസ്ത വിഷയങ്ങൾ കൊടുത്തു,
0: വ്യത്യസ്ത വിഷയങ്ങളൊന്നും കൊടുത്തില്ല. ആദ്യം അവർക്ക് ആദ്യം തലയണയെ കുറിച്ച് പറഞ്ഞു. ഒരു കുട്ടി ചൊറിച്ചിലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ കരുതുന്നത് ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ളതാണ്. കുട്ടി അതല്ല, കുട്ടി അതിന്റെ മറ്റൊരു സർഗാത്മക തലത്തിലൂടെ കടന്നുപോയി. ഞങ്ങൾ അതൊക്കെ അന്ന് ഷൂട്ട് ചെയ്തു. പിന്നീട് നമ്മളത് അതിന്റെ അകത്ത് നിന്ന് കുറച്ചുകൂടി ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടി അടുത്തത് വാഗ്മിതയിലേക്ക് കടന്നു. ആ സമയത്ത് കുട്ടികൾക്ക് ചില വിഷയങ്ങൾ നൽകി, വിഷയങ്ങളെ കുറിച്ച് കുട്ടികൾ പറയാൻ തുടങ്ങി. അതിനുവേണ്ടി ഒരു ബോക്സും ഒരു ഭരണിയും ഉണ്ടാക്കി. ആ ഭരണിയിൽ നിന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയം എടുക്കാം. അങ്ങനെ ആ ഇഷ്ടമുള്ള വിഷയത്തെ കുറിച്ച് അവർ സംസാരിച്ചു തുടങ്ങി. അതിന് സാമൂഹ്യ ശാസ്ത്രതലം നൽകി, ഭാഷാതലം നൽകി, ശാസ്ത്രതലം നൽകി. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനെയും ഒരു ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായി അതിനെ കണ്ടു. ആ സമയത്ത് കുട്ടികൾ ചിലരെങ്കിലും ബുദ്ധിമുട്ടുന്നത് കണ്ടു. പക്ഷേ അവരെ സഹായിക്കാൻ കൃത്യമായ സ്കാഫോൾഡിംഗ് നൽകാൻ വേണ്ടി എന്റെ ഒപ്പം അധ്യാപകരുണ്ടായിരുന്നു. അടുത്ത ഒരു പരിശീലനം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ റേഡിയോ ജോക്കികളെ പ്രയോജനപ്പെടുത്തി. അപ്പൊ കുട്ടികൾക്ക് കുറെ കേൾവിയും കാഴ്ചയും ആ രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തത്. അങ്ങനെ മൂന്നാമത്തെ ഈ പറയുന്ന സംസാരമേളയ്ക്ക് ശേഷം കുട്ടികൾ ഏതാണ്ട് നമുക്ക് പാകപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അത് ഒരു ഭാഷാപരമായ മൂന്നോ നാലോ ഘട്ടം കഴിഞ്ഞ ഒരു കുട്ടിയായി മാറി. ആലോചിക്കേണ്ടത് ഇത് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഒരു ഗ്രാമ്യ പശ്ചാത്തലത്തിലുള്ള പിന്നാക്കതലത്തെ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു പശ്ചാത്തലം. ഏതാണ്ട് 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം, മഹാവിദ്യാലയം എന്നാണ് പറയാൻ പറ്റുക. ആ കുട്ടികളെ ഒരു 100 or 101 കുട്ടികളെയാണ് ഞാൻ മികച്ച പ്രസന്റർ ആക്കുന്നത്.
2: ഓക്കേ, അതാണ് ഞാൻ ചോദിക്കാം.
0: ഈ 101 പേര് മുൻപിൽ വരുമ്പോഴും ഈ പറയുന്ന ബാക്കി കുട്ടികളൊക്കെ തന്നെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അവരുണ്ടായിരുന്നു. ആ ഒരു സമഗ്രതയാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനത്തെ ബഹുത്വവൽക്കരിച്ചത്.
2: ഒരുപക്ഷെ മറ്റ് വിദ്യാലയങ്ങൾ കൂടി അതൊരു മാതൃക പ്രവർത്തനം
0: അംഗീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് തോന്നി. ഉടനെ അത് സാമൂഹ്യവൽക്കരിക്കാൻ ആഗ്രഹിച്ചു. സാമൂഹ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഞാൻ കിരിക്കൂർ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചെങ്കൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കടന്നു. ഏറ്റവും പ്രശ്നങ്ങൾ ബ്ലാത്തൂർ, കല്യാട്, ഊരത്തൂര് ഭാഗങ്ങളിലൊക്കെയുള്ള ചെങ്കൽ ഖനനം. അത് എത്രമാത്രമാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നമെന്തായിരുന്നു എന്നൊക്കെയായിരുന്നു എന്റെ വിഷയം. നമ്മളെ അത്ഭുതപ്പെടുത്തിയ കുട്ടികൾ, ശരിക്കും പറഞ്ഞാൽ കുട്ടികളാണ് ചോദ്യം ചോദിച്ചത്. അവിടെ നിരന്തരമായി ചുമച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദ്യം ചോദിച്ചു, എന്താണ് നിങ്ങളെ ഈ അസുഖത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ? അതുപോലെ തന്നെ ഈ യന്ത്ര സംവിധാനത്തിന്റെ കാര്യങ്ങളൊക്കെ പണകളിലേക്ക് വന്നു. പിന്നെ ഈ യന്ത്ര സംവിധാനത്തിന്റെ ശബ്ദ മുഖരിതമായ രംഗങ്ങൾ കണ്ടു. അതിൽ നിന്ന് തന്നെ അവർ ചില നിഗമനങ്ങളിൽ എത്തിക്കാണും. ചിലതൊന്നും എനിക്കൊരു സ്ക്രിപ്റ്റ് നൽകേണ്ടി വന്നില്ല. ഒരല്പം പോലും കുട്ടികളെ സ്കാഫോൾഡ് ചെയ്യേണ്ടി വന്നില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ആ രീതിയിലുള്ള ഒരു മാറ്റമുണ്ടായി.
2: അത് ഏത് ക്ലാസ്?
0: അത് ഹൈസ്കൂൾ കുട്ടികളാണ് പ്രധാനമായിട്ടുള്ളത്.
2: ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സഹ അധ്യാപകരുടെ ഒരു പിന്തുണ, ഒരു സപ്പോർട്ട് എത്രത്തോളമായിരുന്നു നമ്മുടെ ഇരിക്കൂർ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മാഷിന് ലഭിച്ചത്?
0: അറിയാലോ, ഒരു സ്കൂളിൽ ഇങ്ങനെ പ്രവർത്തനം വെക്കുമ്പോൾ നമ്മളെ ഒന്നും മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അധ്യാപകരുണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക. ഇരിക്കൂർ ഹയർ സെക്കൻഡറി യഥാർത്ഥത്തില് ഞാന് 2010 അവിടത്തേക്ക് കയറി വരുന്ന ആളാണ്. അതിനു മുന്നേ ഞാൻ ആദ്യം കാസർഗോഡ് ജില്ലയിലെ ഗതിയെടുക്ക കടുത്ത് കുംട്ടിക്കാന AUP സ്കൂൾ, ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകം അവിടെയാണ്. 93 അവിടെ 18-ാമത്തെ വയസ്സിലാണ് കയറ്റം.
2: അധ്യാപകനായിട്ട്
0: കഴിഞ്ഞ ഉടനെ 18 വയസ്സും 21 ദിവസവും ഉള്ള സമയത്താണ്
2: അധ്യാപകനാവുക.
0: പിന്നീട് 2005 ഞാൻ വെള്ളാട് ഗവൺമെന്റ് UP സ്കൂളിലേക്ക് വരുന്നത്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. അതിനുശേഷമാണ് ഇരിക്കൂറിലേക്ക് വരുന്നത്. ഇരിക്കൂറിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തില് എനിക്ക് തോന്നുന്നത് ഇരിക്കൂർ തന്നെ സെലക്ട് ചെയ്യണം എന്നുള്ള ധാരണയിലാണ്. അപ്പൊ പലരും

0: തിരഞ്ഞെടുക്കാറുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വിദ്യാലയങ്ങളെ, അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും സ്കൂൾ കണ്ടെത്തിയത്. എനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള ധാരണയില്ല.
1: പക്ഷേ മാഷെ ആ ഒരു ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഇപ്പൊ പുഴാതി ലക്ഷ്യം.
0: അത് അതുകൊണ്ട് തന്നെയാണ്, അത് 100%. അപ്പോ സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മികച്ച പിന്തുണ ലഭിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെയായിരിക്കും ഞാൻ അവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി കൂടി ആയിരുന്നു. എനിക്ക് ഭാഷാതിര വരം ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കൂട്ടത്തില്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇരിക്കുറി പോലുള്ള സ്ഥലത്ത് അറബിക്കൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, മാഷെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും, എന്നാ പിന്നെ നമുക്കതൊന്ന് നോക്കി പറ്റുന്ന രീതിയിൽ മാഷ് പറഞ്ഞാലാ നമുക്ക് മൊഴിമാറ്റം കറക്റ്റ് ആക്കാൻ പറ്റും. ആ സമയത്ത് ഞാൻ കഴിഞ്ഞ അതിൽ ചെയ്തു. അങ്ങനെ ജില്ലയിൽ കളിച്ചു, ജില്ലയിൽ നാടക എഗ്രേഡ് വാങ്ങി കലോത്സവത്തിൽ. അതൊക്കെ സാധിച്ചത് ഞാൻ ഈ ഉദാഹരണം പറയുന്നത് അധ്യാപകരുടെ സഹപ്രവർത്തകരുടെ ഏറ്റവും വലിയ പിന്തുണയുണ്ടായിരുന്നു.
1: ഓക്കെ, അതോടൊപ്പം തന്നെ കലാപ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് ഇരിക്കൂർ സ്കൂളിനെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാഷിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: 2010 ഞാൻ സ്കൂളിലെത്തുന്ന സമയത്ത് പ്രവൃത്തി പരിചയ മേള, അതാണ് എന്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല. പ്രവൃത്തി പരിചയ മേളയിൽ നമ്മുടെ സ്കൂളിനെ പലതവണ ഞാൻ കിരീടം അണിയിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ജില്ലാതലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിൽ വരെ കുട്ടികൾ സ്ഥിരമായി പോകും. സബ് ജില്ലാതലത്തിൽ നമുക്ക് കിരീടം കിട്ടും. ഒരു 10-12 പേര് ജില്ലയിലുണ്ടാകും, സ്റ്റേറ്റിലേക്ക് 3-4 പേരുണ്ടാകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല പപ്പറ്റ് ആയിരുന്നു. അപ്പൊ പപ്പറ്റ് മേക്കിങ്ങിന് ഞാൻ കുട്ടികളെ പങ്കെടുപ്പിക്കും. ശാസ്ത്രമേളയിൽ സാമൂഹ്യ ശാസ്ത്രമേളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊന്ന്. അതിൽ സ്റ്റീൽ മോഡലുകളൊക്കെ ഉണ്ടാക്കലാണ്. അത് കുട്ടികളെ കൂട്ടും, അതിന്റെ ഒരു ടീം തന്നെ ഉണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ 1st place വാങ്ങും. അത് നമ്മുടെ ഒരു ഡ്രീമാണ്. 2009 വെള്ളാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ സാമൂഹ്യശാസ്ത്ര മേളയിൽ ടീച്ചിംഗ് ഗൈഡ് സംസ്ഥാന തലത്തിൽ 1st place വാങ്ങി. ഭൂമിക എന്ന് പറയുന്ന ഒരു ടീച്ചിങ് ഗൈഡാണ് ചെയ്തത്. കൈവള്ളയിൽ ഭൂമി തിരിയുന്നതും അതുപോലെ തന്നെ ഭൗമജാതകം എന്ന് പറഞ്ഞ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ജാതകം, അങ്ങനെ കുറെ കാര്യങ്ങളാണ് അന്ന് ചെയ്തത്. അതുപോലെ ഗണിതശാസ്ത്ര മേളയിൽ അധ്യാപകരുടെ ടീച്ചിങ് ഗൈഡില് ഞാൻ സംസ്ഥാന തലത്തിൽ 1st place വാങ്ങി. അതും ഈ പറയുന്നത് പോലെ അച്ഛന്റെ ഒക്കെ ഒരു വഴിയിലാണ് അത് വന്നത്. ഗണിതത്തോട് ഇഷ്ടമാണ്. ഞാൻ 2nd group വിത്ത് അഡീഷണൽ മാത്സ് എടുത്തിട്ടാണ് പഠിച്ചത്. പിന്നെ 18 ജോലി കയറിയത് കൊണ്ട് തന്നെ തുടർ പഠനം
1: അവസാനിപ്പിച്ചില്ല.
0: അത് പറ്റുന്നത് ഒന്നുകിൽ മാത്സ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ പോലുള്ള വിഷയങ്ങളാണല്ലോ വേണ്ടത്. ഞാൻ ആ സമയത്ത് മാതൃഭൂമിയിൽ 9 വർഷക്കാലം ബദിർക്ക് ലേഖകനായിട്ട് ഉണ്ടായിരുന്നു. 2 വർഷക്കാലം മനോരമയിലുണ്ടായി. ആ സമയത്തൊക്കെ കിട്ടിയ ഒരു ഊർജ്ജം എനിക്ക് മലയാളത്തെ സ്നേഹിക്കാനും അങ്ങനെ മലയാളം എടുത്ത് പഠിക്കാനും ആണ് കാരണമായത്.
1: പഴയകാലത്തൊക്കെ അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു ബന്ധം പണ്ട് ഒരു വളരെ കണിശമായതുള്ളതും നിശ്ചിത അകലം കാത്തു സൂക്ഷിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു.
0: അതെ,
1: പക്ഷെ ഇന്ന് അധ്യാപകരും കുട്ടികളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പൊ ആ ഒരു മാറ്റം സമൂഹത്തിൽ എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തെ എത്രത്തോളം അത് നേരായ ദിശയിലേക്ക് നയിക്കാൻ സഹായകരമാവുന്നുണ്ട്? മാഷിന്റെ അഭിപ്രായം എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും വളരെ ചിന്തോദ്ദീപകവും അതുപോലെ തന്നെ കാലികവുമായ ചോദ്യം തന്നെയാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ അന്നും ഇന്നും ഒരു കുട്ടികളെ കാണുകയും കുട്ടികളോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന അധ്യാപകരായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതുവരെയും വെറും കൈയോടെ തന്നെയാണ് പോവുക. മറ്റൊരു തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടികളും എനിക്ക് നടത്തേണ്ടി വന്നിട്ടില്ല. കുട്ടികളെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
1: മനസ്സിലാക്കുക എന്നുള്ളത്
0: അവരുടെ കണ്ണാടിയാവുക. അവർക്ക് അവരെ കാണാൻ നമ്മളിവിടെ സാധിക്കണം. തിരിച്ചും
1: കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു ആ തരത്തിലുള്ള
0: കിട്ടും.
1: തീർച്ചയായിട്ടും ഒരു അധ്യാപക അവാർഡ്, ദേശീയ അധ്യാപക അവാർഡ് നേടുക എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വം. മാഷ് എങ്ങനെയാണ് ഇതിനെ ഈ ഒരു അടുത്തൊരു പ്രവർത്തനം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു ദേശീയ അവാർഡിനെ ഭാവി പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളിലേക്ക് ഏത് തരത്തിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്?
0: പ്രൊജക്ടുകളിലൂടെയുള്ള ഒരു പഠനം തന്നെയാണ് യഥാർത്ഥത്തില് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി തേനറ എന്ന് പറയുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അങ്ങനെ ഒരു പഠന പ്രവർത്തനം പ്രൊജക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്.
1: തേനറ
0: എന്ന് പറയുന്നത് കുട്ടികൾക്ക് വായനാശീലത്തെ ബാധിക്കുന്ന 10 ഘടകങ്ങളുണ്ട്. അതിനെ നെഗറ്റീവായി ബാധിക്കുന്ന ആ ഘടകങ്ങളെ കണ്ടെത്തുകയും ആ ഘടകങ്ങൾക്കുള്ള മരുന്ന് നിശ്ചയിക്കുകയും ചെയ്തിട്ടാണ്
1: വായിക്കാതിരിക്കാനുള്ള.
0: അങ്ങനെ 10 ഘടകങ്ങളുണ്ട്. ആ 10 ഘടകങ്ങളെ കാണുകയും ആ 10 ഘടകങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് ഞാൻ കരുതിയ മരുന്നുകൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഭാഷാ പ്രവർത്തനമായിരുന്നു അത്. മരുന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനുള്ളൊരു പ്രതിവിധി,
1: ഒരു ചെപ്പടി വിദ്യ.
0: അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ, വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടുന്ന ഒരു വഴിയാണ് അത്. കാരണം പ്രത്യേകിച്ചും ഒരു കൊറോണാനന്തര കാലഘട്ടം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലെൻഡഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു. അപ്പൊ നമ്മളുടെ മുന്നിലുള്ള കുട്ടികൾ എന്തുകൊണ്ടും ഇൻഫർമേഷൻ ഇഷ്ടം പോലെ കിട്ടുന്നവരാണ്. അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അത് വിവരവൽക്കരണം നടത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് തിരിച്ചറിവിന്റെ തലത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള വഴിയായി. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് കുട്ടികൾ വായിക്കാത്തത്? അപ്പൊ ശീലത്തിൽ നിന്നുകൊണ്ട് വിട്ടുപോകുന്നു. അപ്പൊ ശീലത്തിൽ നിന്ന് വിട്ടുപോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നടത്തിയ ഒരു ശീല രൂപീകരണം എന്ന് പറയുന്നത് പുസ്തകപൂരം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞിട്ട് പോകുമ്പോ പേപ്പർ കീറി എറിഞ്ഞ് പാഠപുസ്തകം കളയുന്ന ഒരു ശീലം അവിടെ ഉണ്ടായിരുന്നു.

0: ശീലമാക്കിന് അവിടെ ഒരു ബോക്സ് അവിടെ വെച്ചു. അതിലേക്ക് കുട്ടികള് വന്ന് ഈ പുസ്തകം അതിനകത്ത് ഇടാം.
1: പഠിച്ചു കഴിഞ്ഞ
0: പുസ്തകം, പരീക്ഷ കഴിഞ്ഞ് പോകുന്ന പുസ്തകമുണ്ട്. അവിടെ ഒരു വലിയൊരു കല്യാണത്തിനൊക്കെ നമുക്ക് മേശമേലെ വിരിക്കുന്ന കടലാസ് ഉണ്ടല്ലോ, ആ കടലാസ് നീട്ടി വലിച്ച് കിട്ടിയിട്ട് അതിലേക്ക് അവർക്ക് പോകുമ്പോൾ ഒന്ന് എഴുതി പോകണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ബ്രേക്ക് ഈ പുസ്തകം അതിനകത്ത് ഇടുന്നതും, രണ്ടാമത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് കുട്ടികൾ എഴുതുകയും ചെയ്യുമ്പോൾ പിന്നീട് കുട്ടി തിരിച്ച് പോകുമ്പോൾ അവന്റെ ശീലം പുസ്തകത്തോടൊപ്പമായിരിക്കും എന്നായിരുന്നു എന്റെ കൺസെപ്റ്റ്. ആ അത്തരത്തിലുള്ള ഒരു പരിപാടി, പുഴാദിക്ക് വേണ്ടി ഒരു അഴക് പുഴാദി എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ടുമായിട്ടാണ് ഞാനിപ്പോ
1: പുഴാദി ഗവൺമെന്റ് യു പി സ്കൂളിൽ അഴക് എന്നുള്ള പേരില്ല,
0: അഴക് എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഞാൻ
1: അതിലൂടെ എന്താണ് ലക്ഷ്യമിക്കുന്നത്.
0: പുഴാദിയുടെ അഴക് യഥാർത്ഥത്തിൽ ആ കുട്ടികളിലുള്ള വായനയും എഴുത്തും തന്നെയാകണം. കാരണം പിന്നെ മറ്റെന്തും നേടിയതിനും അപ്പുറം കുട്ടി അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എഴുത്തിലും വായനയിലും നല്ല ഊർജമുള്ളവനാണെങ്കിൽ നമ്മൾ
1: തീർച്ചയായിട്ടും വായിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വേറിട്ട കുട്ടി തന്നെയായിരിക്കും.
0: ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്ന ഒരിടമാണ് പുഴാദി.
1: ഈ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ച സമയത്തുണ്ടായ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു?
0: ആ ഒരു എന്താ പറയുക, ആ സമയത്തെ ഒരു എല്ലാ വികാര വിക്ഷോഭങ്ങളും ആ സമയത്താണ്
1: പറഞ്ഞറിയിക്കാന്ന്
0: പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഒരിക്കലും ദേശീയ അധ്യാപക അവാർഡിൽ ചിലപ്പോ പെട്ടേ, പക്ഷെ എന്നിരുന്നാലും അത് ഒരാളായി ഇത് ഞാൻ തന്നെയാണോ എന്ന് ഒരു നോക്കേണ്ടുന്ന ഒരു അവസ്ഥ. ഹൈസ്കൂൾ വിഭാഗത്തിൽ 5 പേരെയാണ്, അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിൽ 5 പേരും ഇതാണ് സംസ്ഥാന അധ്യാപക അവാർഡിൽ പരിഗണിക്കുക. ദേശീയ അവാർഡ് ദാന ചടങ്ങ് എന്റെ നിലവിലുള്ള അറിവ് വെച്ച് 5-ാം തീയതിയാണ്. ബഹുമാന്യനായ നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്ന് ആണ് ലഭ്യമാകുക. ഇന്ന് എന്റെ കുടുംബത്തിന്റെ കൂടി സാക്ഷി നിർത്തിക്കൊണ്ട് ഇത് വാങ്ങുവാനുള്ള ഒരു അവസരമാണ് ഉണ്ടായിട്ടുള്ളത്. എന്റെ കുടുംബം, ഭാര്യ ടീച്ചറാണ്, ദേശമിത്രം യു പി സ്കൂൾ ചേടിച്ചേരി, കുട്ടികള് 2 പേര്, ഗോപിക വർമ്മ, ഗീതിക വർമ്മ. അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. 2 പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വീട്ടിൽ മസൂദന നയനാർ എന്ന പ്രഗത്ഭമതിയായ ഒരു രക്ഷിതാവിന്റെ തണൽ എനിക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോഴും.
1: മാഷിനെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ് ആകാശവാണിയുടെ. ഇത്രയും നേരം ആകാശവാണി ശ്രോതാക്കളുമായി സംവദിക്കുകയും ദേശീയ അധ്യാപക അവാർഡിന് അർഹനാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പുഴാദി ഗവൺമെന്റ് യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ കെ പി സുനിൽകുമാറിന് ആകാശവാണിയുടെ പ്രത്യേക ആശംസകളും നന്ദിയും അറിയിക്കുന്നു.
0: വളരെ സന്തോഷം, നന്ദി.
2: ഒരു സാധാരണ അധ്യാപകനിൽ നിന്ന് ദേശീയ അവാർഡിന്റെ നിറവിലേക്ക് എത്തിയ ആ യാത്ര എപ്പോഴും ഏവർക്കും പ്രചോദനമാണ്. ജാലകത്തിൽ ഇതുവരെ നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവച്ചത് ഇത്തവണത്തെ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ്, പുഴാദി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാർ. ഇദ്ദേഹവുമായി സംസാരിച്ചത് കെ ഒ ശശിധരൻ. ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ജ്യോതി രാജീവ്.

0: കദരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കദരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കദരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കദരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കദരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കദരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, കന്നഡ, മീഡിയം, ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ്. 8 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 7 രാവിലെ 10:30 നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക ലക്ചർ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ

നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 8 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0498529295.

0: ക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9746672326. പൈവെടിക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 8 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാക്കണം. ഫോൺ നമ്പർ 9847715710. നീലശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഒപി പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467221552. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 8 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9447522079. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മുതൽ 12 മണിവരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499942561819. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾക്ക്
1: വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567323740.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

아그사마니. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കൈപ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ SRadhakrishnan ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ് ദിനാചരണം. രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കാനും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ആഹ്വാനം. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അധ്യാപക ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈ സന്ദർശിക്കും. ഹൃദയവാൽവ് സംബന്ധമായ രോഗങ്ങളുടെയും ഹൃദയഘടനയിലെ വൈകല്യങ്ങളുടെയും ചികിത്സാ പുരോഗതിക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ അക്കാദമിക് സമ്മേളനമായ ഇന്ത്യ വാൽവ്സ് 2026 അദ്ദേഹം സംബന്ധിക്കും. ചെന്നൈയിലെ ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ദിനമലർ പത്രത്തിന്റെ 75

0: വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926ലാണ് സ്ഥാപിതമായത്. ലോക അമ്പെയ്ത്ത് പാരാ സീരീസ് 2026 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. 19 രാജ്യങ്ങളിൽ നിന്നായി 105 കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ലോകത്തിലെ കായിക കേന്ദ്രമായി രാജ്യം അതിവേഗം മാറുകയാണെന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാത്തരം കായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: അഹമ്മദാബാദ്, ഗുജറാത്ത് ഓർ ഭാരത് ആനേ വാലേ ദിനോ മേ ഖേൽ ജഗത് കി ചാഹേ വോ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ ചാഹേ പാരാ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ സഭീ പ്രകാർ കേ ഖേൽ കാ യേ ബഹുത് ബഡാ സെന്റർ ബന്നേ വാലാ ഹൈ.
0: ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും പതാകകളുള്ള കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കുന്നതിനായി പുതിയ നാവിക ട്രാക്കിംഗ് മൊഡ്യൂൾ ഈ നാവിക് പോർട്ടലിൽ ആരംഭിച്ച് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് മൊഡ്യൂളിലൂടെ സൃഷ്ടിക്കാനാകും. സമയബന്ധിതമായി വിവരം കൈമാറാനും ഏകോപനം, അടിയന്തര പ്രതികരണം എന്നിവ പ്രാപ്തമാക്കാനും ഇതിലൂടെ സാധ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ ഗോവ സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തുടർന്ന് അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച ബിജെപി സംസ്ഥാന ഓഫീസ് കെട്ടിടം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അദ്ദേഹം വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ അവാർഡ്ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9-ഉം 10-ഉം നടക്കുന്ന യുജിസി നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. യുജിസി നെറ്റ് .nga.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. തൃശൂർ കൈപ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശമായ തൃശൂലി ബസാറിൽ നിന്നും 3 ഇന്ത്യൻ വംശജരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 169 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശമന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിടുന്ന നേപ്പാളിന് 95 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു.
3: In the wake of this tragedy, we have extended our solidarity and support to the government and people of Nepal. As a close friend and partner, India responded promptly, and we will continue to support rescue, relief, reconstruction and recovery efforts in the country.
0: കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമി ഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയാൻ അയൂബ് താൻവീക്കിയോട് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം

0: നേരിടുക. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്ക് സഖ്യത്തെ ഒന്നിനെതിരെ രണ്ട് ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കിഡംബി ശ്രീകാന്ത് ഹോങ്കോങ്ങിന്റെ ലീ ചുങ് യുവിനോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ യുവതാരം തൻവി ശർമ്മ ജപ്പാന്റെ തമോക മിയാസാക്കിയോട് തോൽവി ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. യുഎൻ പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്ട് ദ മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. അമേരിക്ക പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 16 നൂറ്റാണ്ട് മുതൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത മെർക്കേറ്റർ ഭൂപടത്തിൽ ഭൂമിയുടെ ഉപരിതലം ദ്വിമാന ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസം പരിഹരിക്കാൻ 2018 വികസിപ്പിച്ച ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ ഭൂപടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗത്തുള്ള സുരക്ഷാ ആസ്ഥാനത്തിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. യുഎസ് ഉദ്യോഗസ്ഥരുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു 48 അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക 50 പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദ്വിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075-680-412.
1: FM ഡയറി തുടർന്ന് കേൾക്കാം.
4: അപൂർവ ഗാനം.

അന്തർഗത് എന്ന റിലീസാകാത്ത ബംഗാളി സിനിമയ്ക്ക് വേണ്ടി 1980 സലിൽ ചൌധരിയുടെ സംഗീതത്തിൽ കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ചേർന്നു പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പിന്നീട് 1992 സ്വർണ തൃഷ എന്ന ബംഗാളി ചിത്രത്തിൽ ഈ ഗാനം ഉൾപ്പെടുത്തി. ഈ പാട്ടിന്റെ അതേ ഈണത്തിൽ 1978 മലയാളത്തിൽ ഒരു ഗാനം സലിൽ ചൌധരി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രം ഏതോ ഒരു സ്വപ്നം. ഗായകൻ യേശുദാസ്.

നിങ്ങൾക്കറിയാമോ, പ്രശസ്ത സംഗീത സംവിധായകൻ സരിൽ ചൌധരി ഒരു ഹിന്ദി സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ സിനിമ എന്ന് നിങ്ങൾക്കറിയാമോ? 1966 സരിൽ ചൌധരി പിഞ്ചരെ കെ പഞ്ചി എന്ന പേരിൽ ഒരു ഹിന്ദി സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. മീനാകുമാരി, ബൽരാജ് സാനി, മെഹമൂദ് അലി എന്നീ മുൻനിര താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഗീതവും സരിൽ ചൌധരി തന്നെയാണ് നിർവഹിച്ചത്.

0: Sports Time. സ്കേറ്റിംഗ് വേഗത്തിനൊപ്പം ബാലൻസും പരിശീലനത്തിനൊപ്പം കരുത്തും വേണ്ട കായിക ഇനം. പുതിയ തലമുറയുടെ ഇഷ്ടമായി മാറുന്ന സ്കേറ്റിംഗിനെ കുറിച്ച് അറിയാം ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ.
1: റോളർ സ്കേറ്റിംഗ് എന്ന ഏറ്റവും ആകർഷകമായ കായിക കല, അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ബോഡി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ആയോധന കലാരൂപത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്.
0: കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കെ.വി. ഗോകുൽദാസ്.
1: ലോകത്തിൽ റോളർ സ്കേറ്റിംഗ് ഏകദേശം അരനൂറ്റാണ്ട് കാലമായി സ്ഥാപിതമായെങ്കിലും ഇന്ത്യയിൽ അത് വരുന്നത് ഏകദേശം 1970 ശേഷമാണ്. 1977 കേരളം ആദ്യമായിട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുകൊണ്ട് നാഷണൽ കിരീടം തന്നെ നേടിയ ഒരു ചരിത്രം 1977 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും റോളർ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നാണ് ഒഫീഷ്യൽസ് പോയിരുന്നതും അതേപോലെ തന്നെ RSFI റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിട്ട് നിരവധി വർഷക്കാലം സെബാസ്റ്റ്യൻ പ്രേം എന്ന് പറയുന്ന അദ്ദേഹം മലയാളിയാണ്. ഇപ്പോഴും നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നതും സൗത്ത് ഇന്ത്യയിലാണ്. വിവിധ വിഭാഗങ്ങളുണ്ട്, കലാരൂപങ്ങൾ, ഭരതനാട്യം ഡാൻസ്, കുച്ചിപ്പുടി ഡാൻസ്, അങ്ങനെയുള്ള ഡാൻസ് ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആർട്ടിസ്റ്റിക് സ്കേറ്റ് ഇതിന്റെ ഒരു ഭാഗമാണ്. ഹോക്കി സ്കേറ്റ്, ഇതിന്റെ അകത്ത് സ്കേറ്റ്സ് അണിഞ്ഞുകൊണ്ടുള്ള ഹോക്കി കളി, അത് ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പീഡ് സ്കേറ്റിംഗ്, മൗണ്ടനറിംഗ് ഉണ്ട്. ധാരാളം വിഭാഗങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഐസ് സ്കേറ്റ്സ് ഉണ്ട്, ബോർഡ് സ്കേറ്റ്സ് ഉണ്ട്. പക്ഷെ ഒളിമ്പിക്സിൽ ബോർഡ് സ്കേറ്റ് ആണ് അനുവദിക്കപ്പെട്ടത്. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ റോളർ സ്കേറ്റിംഗ് ഉണ്ട്. ചൈനയിൽ വെച്ച് നടന്നിട്ടുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ തമിഴ്നാട് ചെന്നൈ സ്വദേശിയായിട്ടുള്ള വേൽ മുരുകൻ, അദ്ദേഹം 1000 മീറ്റേഴ്സിൽ നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് വലിയ പുതിയ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ധനുഷ് ബാബു ബാംഗ്ലൂർ സ്വദേശി 10 തവണയോളം നാഷണൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. നിരവധി മെഡലുകൾ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട്.
0: കേരളത്തിലേക്ക് സ്കേറ്റിംഗ് എത്തിയ ആ തുടക്ക കാലങ്ങളെ കുറിച്ച് കെ.വി. ഗോകുൽദാസ്.
1: കേരളത്തിൽ നമുക്ക് 1977 മുതൽ റോളർ സ്കേറ്റിംഗ് നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്താണ് റോളർ സ്കേറ്റിംഗ് സ്ഥാപിതമായത്. തിരുവനന്തപുരം, ഇടുക്കി, പത്തനംതിട്ട എന്നീ 3 ജില്ലകളാണ് മുന്നേറ്റം നടത്തിയിരുന്നത്. പക്ഷേ 1990 ശേഷം മറ്റ് ജില്ലകളിലേക്ക് ഇത് വ്യാപിച്ചു. 1980 മുതൽ ഞങ്ങൾ തലശ്ശേരിയിലും കണ്ണൂരും ഒക്കെ ആയിട്ട് ഇതുണ്ടായിരുന്നെങ്കിലും ഒഫീഷ്യലി ആയിട്ട് തലശ്ശേരിയിൽ ഒരു റോളർ സ്കേറ്റിംഗ് അക്കാഡമി ആയി 1998 ശേഷമാണ് തുടങ്ങിയിരുന്നത്. റോളർ സ്കേറ്റിംഗ് അക്കാഡമിയിൽ ഞങ്ങൾ 2004 സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിലും തലശ്ശേരിയിലുമായിട്ട് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. 550 കുട്ടികൾ അന്ന് പങ്കെടുത്തിരുന്നു. അതിനുശേഷം 2008 ഇവിടെ കണ്ണൂർ ജില്ലയിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഷംനാഖ് കാസിം മോണ്ടിസോറി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കേറ്റ്സിൽ ഭരതനാട്യം ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ട് കൽക്കട്ടയിൽ നടന്ന ഓൾ ഇന്ത്യ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ നേടിയ കുട്ടിയായിരുന്നു ഷംനാഖ് കാസിം. 2006 നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഭരതനാട്യം ഡാൻസ് സ്കേറ്റ്സിൽ അണിഞ്ഞുകൊണ്ട് ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ വനിത ഈ കുട്ടിയായിരുന്നു. സുഷീൻ ശ്യാം, മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ ഒരു ശിഷ്യനായിട്ടുണ്ടായിരുന്ന കുട്ടിയാണ്.
0: സ്കേറ്റിംഗ് പരിശീലനം എങ്ങനെയാണ്? പരിശീലന രീതികളെ കുറിച്ച് കേൾക്കാം.
1: 45 ഡേയ്സ് എങ്കിലും കുട്ടികൾക്ക് ആദ്യത്തെ ട്രെയിനിങ് നിർബന്ധമാണ്. റബ്ബർ വീലും പ്ലേറ്റും ആയിട്ടാണ് ഉണ്ടാവുക. അതിന്റെ അകത്ത് ക്വാഡ് സ്കേറ്റ്സ് എന്ന് പറയും, ആ ലേണർ സ്കേറ്റ്സിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നാണ് സ്പീഡ് വീലിലേക്ക് മാറുന്നത്. 3 വയസ്സുമുതൽ വലിയ ആളുകൾക്ക് വരെ ഇത് പഠിക്കാം. ഈ ലേണർ സ്കേറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 മാസങ്ങൾക്ക് ശേഷം സ്പീഡ് വീലിലേക്ക് മാറാൻ പറ്റും. സ്പീഡ് സ്കേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് സ്കേറ്റ്സിൽ തന്നെ ഇൻലൈൻ ഉണ്ട്, ക്വാഡ് ഉണ്ട്. ക്വാഡ് എന്ന് പറയുന്നത് ബൂട്ടിലുള്ള 4 വീല്. ഇൻലൈൻ സ്കേറ്റ്സ് എന്ന് പറയുന്നത് ലൈനായിട്ട് ഒരു 3-4 വീല്. ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പൊക്കെ പോകുമ്പോൾ ഇൻലൈൻ സ്കേറ്റ്സ് ആണ് ഉപയോഗിക്കുക.
0: മത്സരത്തിലേക്ക് എത്തുമ്പോൾ സ്കേറ്റിംഗിലും വിവിധ കാറ്റഗറികളുണ്ട്, അവ ഏതൊക്കെയാണ് എന്ന് അറിയാം.
1: 3 വയസ്സുമുതൽ കുട്ടികൾക്ക് പഠിക്കാമെങ്കിലും 6 വയസ്സുമുതൽ 8 വയസ്സുവരെ ഒരു കാറ്റഗറി, 8 വയസ്സുമുതൽ 11 വയസ്സുവരെയും 11 മുതൽ 14 വരെയും 14 മുതൽ 17 വരെയും Above 17, അങ്ങനെയുള്ള കുറെ കാറ്റഗറികൾ. ബോയ്സ് ആൻഡ് ഗേൾസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിന് പുറമെ സാധാരണ ഇൻഡോറിലെ റിംഗ് ഇനത്തിൽ നമ്മൾ മത്സരിക്കും. അതിന് പുറമെ റോഡ് സ്കേറ്റ്സ്, റോഡിന്റെ ഒരു ഇത് കൂടി ഇതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രയാസം നമ്മൾ നേരിടുന്നത്.
0: വേഗത്തിനൊപ്പം തന്നെ

0: സുരക്ഷയും ഏറെ പ്രധാനമാണ്. സുരക്ഷിതമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിനെ കുറിച്ച് കെ.വി. ഗോകുൽദാസ്.
1: യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഓരോ ജില്ലയിലും സ്കേറ്റിംഗ് പരിശീലനത്തിന് നമുക്ക് ഏത് സ്ഥലവും ഉപയോഗിക്കാം. സിമെന്റഡ് കോർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ വലുപ്പത്തിലുള്ള സ്ഥലം കിട്ടിയാൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ സ്ഥലത്ത് പഠിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പും ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും പങ്കെടുക്കുമ്പോൾ ബാങ്ക് ട്രാക്ക് എന്ന് പറയും, BNG ബാങ്ക് ട്രാക്ക് എന്ന് പറഞ്ഞാൽ 200 മീറ്റർ കോഴിമുട്ടയുടെ ആകൃതി പോലെയുള്ള അങ്ങനെയുള്ള ഒരു ട്രാക്കിലാണ് നാഷണൽ മത്സരങ്ങൾ ഇന്റർനാഷണൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ പത്തനംതിട്ടയും ഇടുക്കിയിലുമാണ് ആദ്യ 600 മുമ്പേ ഇത് വന്നതെങ്കിലും അവിടെയൊന്നും ഈ ബാങ്ക് ട്രാക്ക് ഇല്ല. ബാങ്ക് ട്രാക്ക് നമുക്ക് 2023 ആദ്യം വന്നത് പാലക്കാട് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 2 ബാങ്ക് ട്രാക്ക് ഉണ്ട്. പിന്നെയുള്ളത് ഒന്ന് പെരുമ്പാവൂരിലാണ്. കണ്ണൂർ ജില്ല നമ്മളൊരു 10-15 വർഷമായി ബാങ്ക് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്, പക്ഷെ നമുക്ക് ലാൻഡ് കിട്ടുന്നില്ല. ആ ലാൻഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ധാരാളം കഴിവുകളുള്ള കുട്ടികൾ ഇവിടെ കണ്ണൂർ ജില്ലയിലുണ്ട്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ അവിടെയുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിലും തളാപ്പില് സുമരേശ്വര ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തുള്ള അവിടെയാണ് കണ്ണൂർ ജില്ലയുടെ അസോസിയേഷൻ എന്നുള്ള രീതിയിൽ അവിടെ നമ്മൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ മണ്ണില് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വീലായതുകൊണ്ട് തന്നെ അത് ഒന്നുകിൽ സിമെന്റഡ് കോർട്ടായിരിക്കണം. സിമെന്റഡ് കോർട്ടാണ് ഏറ്റവും ബെറ്റർ. ടൈലിൽ ഗ്രിപ്പ് ഉള്ളതൊന്നും പറ്റില്ല, കാരണം അത് വീല് മൂവ് ചെയ്ത് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള ബാസ്കറ്റ്ബോൾ കോർട്ട് പോലുള്ള പ്രതലം കമ്പൽസറിയാണ്. പിന്നെ പല സ്ഥലങ്ങളിലും അത്യാവശ്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ടൈൽസ് ഇട്ട ഭാഗങ്ങളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ അതൊരു ശരിയായ പ്രവണതയല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പം അത് മസ്റ്റാണ്, സിമെന്റഡ് കോർട്ടായിരിക്കണം. മാർബിളോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ അങ്ങനെയുള്ള പോലും പറ്റില്ല.
0: സ്കേറ്റിംഗ് മേഖലയിലെ ചില പ്രശ്നങ്ങളും ചൂഷണങ്ങളും തുറന്നുകാട്ടുകയാണ് അദ്ദേഹം.
1: മറ്റുള്ള ഗെയിമുകളിനേക്കാൾ ഉപരി ഇത് കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ് റോളർ സ്കേറ്റിംഗ്. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് നല്ല രീതിയിൽ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ബിസിനസ്സായിട്ട് മാത്രം കണ്ടുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രവണതയിൻ്റെ അകത്തുണ്ട്. പിന്നെ ക്വാളിഫൈഡ് കോച്ചസ് അത് ഇതിനകത്ത് കുറച്ച് കുറവാണ്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കോച്ചസ് അവർക്കായിട്ട് പ്രത്യേക ഒരു വർക്ക്ഷോപ്പൊക്കെ നടത്തിയിട്ട് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്വാളിഫൈഡ് കോച്ചസ് അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുമ്പോൾ റോങ് ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി ജീവിതകാലം കൂടെ റോങ് ആയിട്ടാ പോവുക. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ റോൾ ബോൾ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ചിന്ന ഭിന്നാക്കിക്കൊണ്ട് കുറെ പരിപാടികൾ നടത്തുന്നുണ്ട്. ഈ സ്കേറ്റ്സ് അണിഞ്ഞുകൊണ്ടുള്ള ബാസ്കറ്റ്ബോൾ കളി കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷനിൽ അത് പെടുന്നില്ല. ഈ അടുത്ത ഒരു കുറച്ച് വർഷങ്ങളായിട്ട് വന്ന ഒരു പ്രവണതയാണ് റോൾ ബോൾ എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ കേരള റോളർ സ്കേറ്റിംഗ് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തുടരുന്നത്. അവർക്ക് തുടരാം. കുട്ടികൾക്ക് വേണ്ടുന്നത് 1000 രൂപയുടെ സ്കേറ്റ്സ് ആണെങ്കിൽ 1 ലക്ഷം രൂപയുടെ സ്കേറ്റും 2 ലക്ഷത്തിന്റെയും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കും. ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പോയ സമയത്ത് കുട്ടി 3 വയസ്സേ ഉള്ളൂ. കുട്ടിയുടെ രക്ഷിതാവ് ഓരോ ഇൻലൈൻ സ്കേറ്റ്സ് വാങ്ങിക്കൊടുത്തു. കുട്ടി അതിനെ കുറിച്ച് കഴിവുള്ള കുട്ടി തന്നെയാണ്, പക്ഷെ 3-4 വയസ്സാവുന്നുള്ളൂ. ആ കുട്ടിക്ക് ഇൻലൈൻ സ്കേറ്റ്സ് വാങ്ങിക്കൊടുത്ത് എത്രയോ ലാക്സിന് അതിലെ ബാരിംഗ് മാത്രം പുതിയൊരു ബോക്സ് ആക്കി കാണിച്ചത് 50,000 രൂപയാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല, കാരണം കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ കുട്ടികളുടെ സ്പീഡ് വീലിലും മറ്റേ സാധാരണ ഇതിലേക്ക് ലേണർ സ്കേറ്റ്സ് കഴിഞ്ഞാൽ സ്പീഡ് വീലിൽ പോയി മെല്ലെ മെല്ലെ അങ്ങനെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ പണം വാരി എറിഞ്ഞുകൊണ്ട് അത് രക്ഷിതാക്കൾ അങ്ങനെ കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്.
0: സ്കേറ്റിംഗ് ഗ്രാമങ്ങളിലേക്കും കൂടുതൽ വ്യാപിക്കണം. അതിനുള്ള സാധ്യതകളും മുന്നിലുള്ള വെല്ലുവിളികളും എന്തൊക്കെയാണ്?
1: പണം മുടക്കേണ്ട കേസാണ്. ചെറിയ തുക വാങ്ങിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. കാരണം ഇതിന് ഗവൺമെന്റിന്റെയോ കോർപ്പറേഷന്റെയോ സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 മാസം പഠിപ്പിക്കുന്നതിന് കണ്ണൂർ ജില്ലാ അസോസിയേഷൻ വാങ്ങുന്ന പൈസ കിറ്റ് കൊടുത്തിട്ട് 4000 രൂപയാണ്. അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നമ്മൾ 2 കോച്ചസ് ഉണ്ടാവും, 2 ലേഡീസ് കോച്ചും. അപ്പൊ അവർക്ക് കംപ്ലീറ്റ് പ്രകാശത്തിനാണ് അതിന് ഇൻചാർജ്. 2 മാസത്തേക്ക് ഈ ലേണർ സ്കെറ്റ്സും അതിന്റെ ഒരു ഹെഡ് ഗിയർ കൊടുക്കും, നീ ഗാർഡ് കൊടുക്കും, കിറ്റ് കൊടുക്കും. അതടക്കം 4000 രൂപയാണ് വാങ്ങിക്കുന്നത്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്ന പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ. കുട്ടികളെ കിട്ടുന്നത് പ്രധാനമായിട്ടും ഈ സമ്മർ വെക്കേഷനായിരിക്കും. സമ്മർ വെക്കേഷനിൽ നമ്മൾ ഈ 2 സ്ഥലമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ ഓരോ ഏരിയയിൽ ഓരോ സ്ഥലമുണ്ട്, പക്ഷെ ഇതെല്ലാ ഭാഗങ്ങളും പോപ്പുലൈസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിനകക്കായ കോച്ചസ് കാര്യങ്ങളൊക്കെ വരണം. അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അത് വരാനുള്ള സാധ്യത ബാങ്ക് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ, കണ്ണൂരിൽ വന്നു കഴിഞ്ഞാൽ മറ്റു ജില്ലകളിലും നമുക്ക് സ്റ്റേറ്റ് നാഷണൽ മത്സരങ്ങൾ നടക്കുമ്പോൾ തന്നെ കൂടുതൽ കോച്ചസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ കോച്ചസ് വന്നു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്കിത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ബാങ്ക് ട്രാക്ക് എന്ന് പറയുന്ന സിന്തറ്റിക് കോർട്ടായിരിക്കും. ഏകദേശം ഒരു 200 മീറ്ററിന്റെ ആണ്. 1000 മീറ്ററും 2000 മീറ്ററും ഒക്കെ പങ്കെടുക്കുന്ന ഇതുണ്ടാവും. പക്ഷെ കുട്ടികളുടെ ഏജിന് കണക്കായിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇത് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ മുമ്പ് ഷംന കാസിമിയിലൂടെ നാഷണൽ മെഡൽ കണ്ണൂരിന് കിട്ടിയതിനു ശേഷം നമുക്ക് നാഷണൽ ഗോൾഡ് മെഡൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിവുകളുള്ള ധാരാളം കുട്ടികൾ നമുക്ക് ഇവിടെയുണ്ട്. ശ്രീകണ്ഠാപുരത്ത് മലയോര മേഖലയിൽ നൂറുകണക്കിന് കുട്ടികൾ അഭ്യസിക്കുന്നുണ്ട്. അവർ

0: കാസർഗോട്ടൊക്കെ ആക്കാനുള്ള ഒരു ശ്രമവും നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. തളിപ്പറമ്പ് നടക്കുന്നുണ്ട്, പയ്യന്നൂരുണ്ട്. നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഇത് ആകർഷകരാകുന്നത്.
1: വേഗത മാത്രമല്ല സ്കേറ്റിംഗിന്റെ പ്രത്യേകത, നമ്മുടെ ആരോഗ്യത്തിനും ഏറെ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട് ഈ കായിക ഇനം. അതേക്കുറിച്ച് അറിയാം.
0: ഇതിനൊരു വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വരുന്നത് പരമാവധി കുറയുന്നു മാത്രമല്ല തീരെ വരില്ല. ഇത് കൂടുതൽ ബ്രീത്തിങ് എക്സസൈസ് വേണ്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇപ്പൊ പേരന്റ്സ് തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ആ രണ്ടു മാസം കുട്ടികൾക്ക് വലിവില്ല എന്ന് മാത്രമല്ല വെള്ളം കുടിക്കാത്ത കുട്ടികൾ കൂടുതൽ വെള്ളം വാങ്ങി കഴിക്കുകയും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നതും ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്നതും കൊണ്ട് തന്നെ ഭക്ഷണ ക്രമീകരണം ഇതിനകത്ത് ആവശ്യമാണ്. എത്ര നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഇതിൽ കലോറി ബേൺ ചെയ്ത് പോകും. പിന്നെ കൊഴുപ്പ് എന്ന് പറയുന്ന സംഭവം തീരെ ഇല്ലാതായിട്ട് മാറുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. നിത്യവും ഇത് പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ബ്രീത്തിങ് എക്സസൈസ് വേണ്ട ഒരു സംഗതി ആയതുകൊണ്ടും ആ മേയുവഴക്കം ശരീരത്തിന് കിട്ടുന്നതുകൊണ്ട് ഡാൻസേഴ്സ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികളായാലും ആൺകുട്ടികൾക്കായാലും റോളർ സ്കേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു വരദാനമാണ്. കാരണം കുട്ടികൾക്ക് ഇതിന്റെ അകത്ത് ആ മെയ്വഴക്ക് കിട്ടുന്നത് പോലെ അത് ഡാൻസിലേക്ക് ഉപയോഗിക്കാം. കായിക രംഗത്ത് ഈ കുട്ടികൾക്ക് ഫുട്ബോളിലായാലും ഹോക്കിയിലായാലും വോളിബോളിലായാലും ബാസ്കറ്റ് ബോളിലായാലും അവരൊരു വ്യക്തിപരമായിട്ടുള്ള ആ ഗെയിം തെരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് ഉയർന്നു വരുവാൻ ഈ ബോഡി ഫ്ലെക്സിബിലിറ്റി കുട്ടീനെ സഹായിക്കുന്നുണ്ട്. വേറെ ദുർചിന്തകളിലേക്ക് പോകാൻ സമയം കിട്ടുന്നില്ല. പേരന്റ്സിന് ഇത് താല്പര്യം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി പഠിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ആണായാലും പെണ്ണായാലും ഒരു തർക്കവും ഇല്ല, അവർക്ക് പഠിക്കാം. ബോഡി വെയിറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ ആ വെയിറ്റ് കുറച്ച് കൺട്രോൾ ആവുന്നത് വരെ കുറച്ചൊന്ന് നമ്മൾ ക്ഷമിക്കണം. ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗങ്ങളിലേക്കും കയറുന്നതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ക്ഷീണം ഇതിനകത്ത് അനുഭവപ്പെടില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണവും കഴിഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ എത്രയോ തവണ നമുക്കറിയാം 5-6 ദിവസത്തെ കഠിന മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വന്നിട്ട് പിന്നെയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് വലിയൊരളവ് വരെ കുറവ് വരുത്താൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം കുട്ടികൾ പരിശീലിപ്പിക്കുന്നത് പോലെ ആ സമയം വെറുതെ വന്ന് കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാതെ ഫീഡ് വീല് വാങ്ങി നാളെ ഇന്റർനാഷണൽ മത്സരത്തിന് പോകണമെന്നല്ല, പിന്നെ സാധാരണ ഒരു ലേണേഴ്സ് സ്കേറ്റ്സ് തന്നെ പഠിച്ചിട്ട് ശരീരം ഒരു ഉറപ്പ് വരുത്തുവാൻ സാധിക്കും.
1: വേഗതയോടൊപ്പം ആരോഗ്യം, പരിശീലനത്തിനൊപ്പം ആത്മവിശ്വാസം, സ്കേറ്റിംഗിന്റെ സാധ്യതകളും വെല്ലുവിളികളും പങ്കുവച്ചത് കണ്ണൂർ ജില്ലാ റൂറൽ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് KV ഗോകുൽദാസ്. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
2: ആകാശവാണി കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
4: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: ട്രെയിൻ സമയം. കണ്ണൂർ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
1: കണ്ണൂർ ഐടിഐയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവസര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
1: 100% പ്ലേസ്മെന്റ്.
2: ന്യൂട്രോണിക്സ് ഐടിഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
1: ഫോൺ 8075-680-412.
3: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
4: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി ഓരോ

0: പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43-inch ടി വി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111995582.
3: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
4: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
3: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
5: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
6: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ. ഒപ്പം
3: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
6: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമാനം.
3: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.

0: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടി അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സംഗീതമാധുരിയിൽ ഇനി മുഗിലെ മണിമുഗിലെ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് KP ഉദയഭാനു. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ദൈനംദിന കാര്യങ്ങൾ ഭയങ്കര മണ്ടൈൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് എ ഡി പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.
2: മുകിലായി വർണ്ണ മുകിലായി വന്നുനീ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് കാവാലം ശ്രീകുമാർ. ഗാനരചന ഉഷ കൊട്ടാരക്കര. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഘനശ്യാമ സന്ധ്യാഹൃദയം എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് യേശുദാസ്. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം MG രാധാകൃഷ്ണൻ.

0: എൽഐസിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. എൽഐസി ഹർബൽ ആർക്കെ സാത്ത്. അപകടസാധ്യതാ കരാറുകൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവമാക്കുക.
1: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: തുഷാര ബിന്ദുവിൽ സൗരമയൂഖം പുലരിയെഴുതും കവിതയെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് മധുശ്രീ നാരായണൻ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം രമേശ് നാരായണൻ.

FM പ്രധാന വാർത്തകൾ. ഒരു കുട്ടി ഉൾപ്പെടെ 3 ഇന്ത്യൻ പൌരന്മാരെ കൂടി നേപ്പാളിലെ ദുരന്തഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. തൃശൂലി ബസാർ മേഖലയിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ദുരന്തത്തിൽപ്പെട്ട 169 പേരെ ഇതുവരെ സുരക്ഷാ സംഘത്തിന് രക്ഷപ്പെടുത്താനായതായി വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ. 275 ഇന്ത്യൻ പൌരന്മാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തിയ പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. യു എൻ പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്റ്റ് മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. കണ്ണൂർ കൂത്തുപറമ്പ് നിർമ്മൽഗിരി കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് 26 പേർക്കെതിരെ കേസെടുത്തു. 6 SFI പ്രവർത്തകർക്കും കണ്ടാലറിയാവുന്ന 20 പേർക്കുമെതിരെ KSU പ്രവർത്തകന്റെ പരാതിയിലാണ് കേസ്. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി TK ഗോവിന്ദൻ MLA കണ്ണൂർ പരേഡ് ഗ്രൌണ്ടിലെ സ്വീകരണ പരിപാടി K.സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. കേരള പോലീസ് സ്പോർട്സ് മീറ്റ് ദീപശിഖ പ്രയാണത്തിന് കോഴിക്കോട് സിറ്റി പോലീസ് വൈകിട്ട് കോരപ്പുഴയിൽ സ്വീകരണം നൽകും. ജനപ്രതിനിധികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് റിട്ടയർഡ് അധ്യാപകനും വിസിൽ ഗായകനുമായ കെ ഗിരീശൻ മാസ്റ്റർ.
1: കെ ഗിരീശൻ മാസ്റ്റർ റിട്ടയർഡ് അധ്യാപകനാണ്. പ്രിയം പ്രിയതരത്തെ സംബന്ധിച്ച് സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു അധ്യാപകൻ. അധ്യാപകൻ എപ്പോഴും അധ്യാപകൻ തന്നെയാണല്ലോ അല്ലെ, റിട്ടയർ ആയാലും എപ്പോഴും അത് തുടരാം. അതിലുപരി വിസിലിലൂടെ ഗാനങ്ങൾക്ക് പുതുജീവൻ പകരുന്ന ഒരു വിസിൽ ഗായകൻ കെ ഗിരീശൻ മാസ്റ്റർക്ക് പ്രിയം പ്രിയതരം എന്ന ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹ സ്വാഗതം.
2: താങ്ക് യു. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രിയം പ്രിയതരം, അത് ഞാൻ ഒരുപാട് കാലമായിട്ട് അതിന്റെ ഒരു ശ്രോതാവാണ്. എനിക്കിഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. കാരണം വെച്ചാല് പാട്ടുകൾ നെഞ്ചോട് ചേർക്കുകയാണ്, പ്രത്യേകിച്ച് പഴയ ഗാനങ്ങൾ. ആ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഗാനങ്ങൾ നമ്മൾക്ക് വീണ് കിട്ടുന്നത് ഈ റേഡിയോ സംവിധാനത്തിൽ കൂടിയാണ്. അത് ഇന്ന് മുതൽ തുടങ്ങിയതല്ല, നമ്മുടെ ചെറുപ്പകാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ പതിഞ്ഞ ഒരുപാട് മനോഹര ഗാനങ്ങൾ എന്നെന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് ഈ റേഡിയോ പ്രോഗ്രാമിലൂടെയാണ്. എന്റെ വീട്ടിൽ ഏകദേശം ഒരു 6 മണിക്ക് റേഡിയോ തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ലീവുള്ള ദിവസം രാത്രിയിൽ മാത്രമാണ് ഓഫാക്കൽ. പ്രധാനപ്പെട്ട ഒരു ടൈമിംഗ് കൂടിയാണ് ഈ റേഡിയോ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്.
1: ആ ഒരു സന്തോഷത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ വളരെ ചെറുപ്പം മുതലേ സംഗീതത്തോട് താല്പര്യമുണ്ടോ?
2: സംഗീതം കേൾക്കുക എന്ന് മാത്രം, ഞാൻ പാടാറില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശ്രോതാവ് എന്ന നിലയിൽ എപ്പോഴും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന
1: ഒരാളാണ്. ഈ വിസിൽ ഗായകൻ എന്ന് പറയുമ്പോൾ വാക്കുകളില്ലാതെ ഒരു പാട്ടിന്റെ ഭാവം വിസിലിങ്ങിലൂടെ നൽകുക എന്നത് അത്ര ഒരു എളുപ്പമുള്ള ഒരു കാര്യമല്ല. എങ്ങനെയാണ് ഇതിന്റെ അകത്ത് പരിശീലനം നേടിയത്? നമുക്കിപ്പം പാട്ടല്ലാതെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ധാരാളമുണ്ട്, ഇപ്പം വയലിൻ ഗിറ്റാർ പോലത്തെ, അതിലേക്ക് നമുക്ക് പാട്ടുകളെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതിന് ഈ വിസിലിംഗ് എന്നുള്ളതിന് എങ്ങനെ ഒരു ഗുരുവോ അങ്ങനെയൊന്നുമില്ലല്ലോ, തന്നെ പരിശീലിച്ചു വരുന്നതല്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ.
2: ശരിക്കും പറഞ്ഞാല് ഈ വിസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടതാണ്, അത് ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചതല്ല. ശരിക്കും പറഞ്ഞാല് നമ്മള് വർഷങ്ങളായിട്ട് കേൾക്കുന്ന പാട്ടുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ പാട്ടുകളാണ്. അത്തരം പാട്ടുകളുടെ എല്ലാ ഭാവങ്ങളും നമ്മളിൽ തന്നെയുണ്ട്. ആ രീതിയിൽ എനിക്ക് വോക്കലായിട്ട് പാടാൻ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു, എന്റെ റേഞ്ചിന്റെ പ്രശ്നം. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ ഈ റേഡിയോയ്ക്ക് കൂടി കേൾക്കുമ്പോൾ ഞാൻ വിസിൽ ചെയ്യും, ഒപ്പരം വിസിൽ ചെയ്യും. അങ്ങനെ ഞാൻ അറിയാതെ അങ്ങനെയുള്ള ഒരു കഴിവ് എന്നിൽ ഡെവലപ്പ് ചെയ്തതാണ്. ഞാൻ ആരിൽ നിന്നും അനുകരിച്ചുണ്ടായതല്ല. പക്ഷെ ഇപ്പോഴും അത് ഞാൻ ഒരു എന്താ പറയാ, ആ ഒരു കഴിവ് ഞാൻ സ്വയം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: ഒരു പാട്ട് ഇങ്ങനെ വിസിലിംഗിലൂടെ ചെയ്തതിന് ശേഷം ഇഷ്ടഗാനങ്ങളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാം.

0: വിസിലിംഗില് ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ തോന്നൽ വരുമല്ലോ, അത് വെറുതെ ഇങ്ങനെ വിസിൽ ചെയ്തോണ്ടിരിക്കുമോ ചെറുതില്?
1: അങ്ങനൊന്നുമില്ല, അതിപ്പോ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള കലാപരിപാടിയൊന്നും ഉണ്ടായില്ല. അത് വർഷങ്ങൾക്ക് മുമ്പേ പാടാൻ പറ്റാത്തൊരു വിഷമമുണ്ട്, വോയിസിന്റെ എല്ലാം കുഴപ്പം. അപ്പോ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, വിസിലിലൂടെ എന്റെ ഉള്ളിൽ പാട്ടുണ്ട്, സംഗീതമുണ്ട്, പക്ഷെ അതെങ്ങനെ പുറത്തെടുക്കേണ്ടെന്നൊരു ഒന്നും പറ്റിയില്ല. അപ്പൊ അത് വിസിലിങ്ങിലൂടെ ആ ഒരു കഴിവ് പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് ആ പാട്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെ ഇതിനെ ഞാൻ ഒന്നും കൂടെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴ് രാവിലെ ഒരു 5-6 പാട്ട് കരോക്കെ വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു പാട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മള് ത്രോട്ടും നമ്മുടെ ടങ്കൊക്കെ സ്ട്രെങ്തനിങ് ആവണം,
0: സാധകം
1: ചെയ്യുന്നത് പോലെ
0: ഇത്
1: ചെയ്യണം. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ 1-2 പബ്ലിക് വേദികൾ ഇത് അവതരിപ്പിച്ചു. ഒരു പ്രാവശ്യം ഈ വിസില് വരാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വേണ്ടത്ര പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഇപ്പോഴ് നിത്യവും രാവിലെ ഒരു 6 മണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6:30 വരെ, 1/2 മണിക്കൂർ 5-6 പാട്ട് ഇങ്ങനെ വിസിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഗുണം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ.
0: വാക്കുകൾ ഇല്ലാതെയും ഒരു പാട്ടിന്റെ ഒരു സൗന്ദര്യം നമ്മളിലേക്ക് എത്തിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനൊക്കെ പോലെ തന്നെ നമുക്കിതും ആസ്വദിക്കാൻ പറ്റും. അപ്പൊ മാഷ് നേരത്തെ തന്നെ പറഞ്ഞ സംഗീതം ഉള്ളിലുള്ളത് കൊണ്ടാണ്, ഉള്ളിലുള്ളവർക്ക് മാത്രമാണ് ഈ വിസിലിങ്ങിലൂടെയൊക്കെ പാട്ടുകളെ പുനരാവിഷ്കരിക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒത്തിരി ഒത്തിരി മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ഇഷ്ടഗാനങ്ങൾ ഉണ്ടാകും പറയാനായിട്ട്.
1: തൊഴുതുമടക്കും സന്ധിയുമേതോ, അത് എന്റെ മനസ്സിൽ പതിഞ്ഞ ഗാനമാണ്. കാരണം അത് ഒരു ഉണ്ണിമേനോന്റെ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇപ്പോഴ് ഞാന് ആദ്യമായിട്ട് വിസിൽ ചെയ്ത ഒരു ഗാനവും അതാണ്. ഒരു സ്റ്റേജിൽ വെച്ച് ഞാൻ വിസിൽ ചെയ്തു, ആ ഒരു ഗാനത്തെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. കൂടാതെ ഇപ്പോഴും ഞാൻ വിസില് കൂടാതെ പാട്ടിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചിട്ടുണ്ട്. പ്രാക്ടീസിലൂടെയാണ് എല്ലാത്തിന്റെയും പൂർണ്ണത എന്ന് എനിക്ക് മനസ്സിലായി. ആ രീതിയിൽ കുറെയൊക്കെ പാട്ട് ചെറിയ തോതിലെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
0: അക്ഷരങ്ങൾ സിനിമയിലെ ഒരു ഗാനമാണ്, നല്ലൊരു ഗാനം അല്ലേ? ഉണ്ണി മേനോന്റെ പാട്ട് എന്നതിലുപരി ആ ഒരു സിനിമ അക്ഷരങ്ങൾ എന്നുള്ള സിനിമ MT വാസുദേവൻ നായർ, IV ശശിയുടെ പടമാണ്. മമ്മൂട്ടി, സീമ, സാറ് പറഞ്ഞ പോലെ ഉണ്ണി മേനോൻ, ONP, ശ്യാമ്, ഒരു കാലം മുഴുവൻ കൊണ്ടുവരുന്ന ഒരു പാട്ടാണ്. 80s നിത്യഹരിത ഗാനങ്ങളില് നമ്മള് എടുത്തു പറയുന്ന ഒരു പാട്ടാണ് തൊഴുതുമടങ്ങും. അപ്പൊ ആ ഗാനം

0: പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, പാട്ട് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, പഠിക്കാൻ സാധിച്ചിട്ടില്ല. എന്നെ കൂടുതലും ഡോമിനേറ്റ് ചെയ്തത് ഈ കായിക മേഖലയാണ്, അതുകൊണ്ട് പ്രയോറിറ്റി കായിക മേഖലയ്ക്ക് കൊടുത്തോണ്ട് ഈ സംഗീതം പറകോട്ട് പോയി എന്നുള്ളതാണ്.
0: ഇപ്പൊ കായിക മേഖലയിൽ ഏതാണ്? ഓട്ടമാണോ?
1: അത് ഞാൻ അത്ലറ്റിക്സ് റണ്ണിംഗ് ആണ്. 400 ആണ് എന്റെ ഇഷ്ട ഇനം. ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലമാണ്, പക്ഷെ ഞാൻ

0: ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഫിറ്റ്നസിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ആ ഫീൽഡിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.
1: ഇപ്പൊ ഈ സിവിൽ സർവീസ് കായിക മേളയൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് അംഗീകാരം.
0: ഞാൻ 92 ഞാൻ PSC മുഖാന്തരം സർവീസ് കയറുന്ന ഗവൺമെന്റ് സ്കൂൾ. അപ്പൊ അന്ന് തൊട്ട് 2020 വരെ ഏകദേശം 30 ഞാൻ ഈ ഫീൽഡിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നിരവധി പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 93 സംസ്ഥാന റെക്കോർഡ് സിവിൽ സർവീസിൽ 400, 800 രണ്ട് റെക്കോർഡുകൾ എന്റെ പേരിലാണ്. അത് ഏകദേശം 25 ബ്രേക്ക് ചെയ്യാതെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 2023 വിരമിച്ചു. അതിനു മുമ്പേ ഹരിയാനയിൽ വെച്ച് നടന്ന നാഷണൽ മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ചു. അങ്ങനെ സിവിൽ സർവീസിൽ സംസ്ഥാന തലത്തിൽ നിരവധി തവണ 800, 400 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
1: ഒന്നാം സ്ഥാനം
0: അതിനുശേഷം ഞാൻ പിന്നെ റിട്ടയർമെന്റിന് ശേഷം, അത് 2005 തുടങ്ങിയതാണ്, ഈ മാസ്റ്റേഴ്സ് കായികമേളയിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ ചെറിയൊരു പരിക്കിന് ശേഷം ഐറ്റം കുറച്ച് ലോങ് റേസിലേക്ക് പോയി. 800, 1500 ദുബായിൽ വെച്ച് നടന്ന മത്സരത്തിൽ എനിക്ക് 5000 m 800 m വെങ്കല മെഡൽ നേടി. അതിനു മുൻപേ 2018 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അതില് 800, 400 800 വെള്ളിയും 400 ബ്രോൺസ് മെഡലും നേടാനുള്ള ഒരു അവസരമുണ്ടായി. ഇന്നും ഫിറ്റ്നസ് നെഞ്ചോട് ചേർത്ത് പോവുകയാണ്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ തന്നെ ഒരു ജിംനേഷ്യം സെറ്റപ്പ് ആയിരുന്നു. ഞാൻ റിട്ടയർമെന്റിന് ശേഷം റിട്ടയർ ചെയ്ത ഉടനെ തന്നെ ഞാൻ ചെയ്തതെന്താ വെച്ചാല് ഒരു ഫിറ്റ്നസിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി. ഒരു 4-level ജിം ട്രെയിനർ സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. അത് എനിക്ക് വേണ്ടിയിട്ടാണ് ആ കോഴ്സ് ചെയ്തത്, മറ്റുള്ള പഠിപ്പിക്കാനല്ല. ഇപ്പോഴ് ഹോൾ ബോഡി ചെയ്യാനുള്ള ഒരു സംവിധാനം വീട്ടിലാക്കിയിട്ടുണ്ട്. ജിം ഞാൻ സെറ്റ് ചെയ്തു റിട്ടയർമെന്റിന് ശേഷം. അപ്പൊ ഇപ്പോഴും ഈ സംഗീതവും അതുപോലെ ഈ കായിക ഫിറ്റ്നസ് പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നു. അസുഖങ്ങളൊന്നുമില്ല. മനസ്സിന് സന്തോഷം നൽകാൻ സംഗീതം എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു ഗ്രന്ഥാലയം, അവിടെ ഒരു സംഗീത ട്രൂപ്പുണ്ട്, കരോക്കെ ഗ്രൂപ്പ് അവിടെയുണ്ട്. അതായത് പൈനു തെരുവില് കസ്തൂർബ ഗ്രന്ഥാലയത്തില് ഒരു മ്യൂസിക് ക്ലബുണ്ട്. അതിന്റെ സെക്രട്ടറി ഞാനാണ്. ഒരുപാട് നല്ല ഗായകരുണ്ട് ആ പ്രദേശങ്ങളിൽ. ഇതുവരെ അവസരം കിട്ടാത്ത ഒരുപാട് ഗായകര് അവരെ പ്രോത്സാഹിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ക്ലബ്ബ് ആരംഭിച്ചത്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നൽകുന്നത് അവിടുത്തെ ഗ്രന്ഥാലയം ഭാരവാഹികളാണ്. അതിന്റെ സെക്രട്ടറിയും അതിന്റെ കമ്മിറ്റിയും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവിടെ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൗണ്ട് സിസ്റ്റം ആ ഗ്രന്ഥാലയത്തിലുണ്ട്. അപ്പോ സ്റ്റേജ് ഫിയർ മാറ്റാനുള്ള ഒരു സംവിധാനം കൂടി ആണ് അവിടെ ഉള്ളത്.
1: അപ്പൊ നമുക്ക് അടുത്തൊരു ഇഷ്ടഗാനത്തിലേക്ക് പോകാം. ഏതാണ് പറയുന്നത്?
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയഗാനത്തില് ഈ കല്ലായി കടവത്തെ എന്ന ഒരു ഗാനം, അതായത് പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ M. ജയചന്ദ്രനും സുജാതയും കൂടി അലപിച്ച ഒരു ഡ്യുവറ്റ് ആണ്. അത് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാല് ജയചന്ദ്രനെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ഗാനം, കൂടുതലും അദ്ദേഹത്തിന്റെ ഗാനമാണ് ഞാൻ തെരഞ്ഞെടുക്കാറ്. അപ്പോ ഒരു പ്രണയഗാനം എന്ന നിലയിൽ സുജാതയും കൂടെ കൂടി പാടുന്ന ഒരു ഗാനമാണ്, മികച്ച ഗാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പല വേദികളിൽ എനിക്ക് ആ പാട്ട് ഡ്യുവറ്റായിട്ട് പാടാൻ സാധിച്ചിട്ടുണ്ട്.
1: അപ്പൊ ആ ഒരു ഗാനം കേൾക്കാം. അപ്പൊ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ചിത്രമാണ് പെരുമഴക്കാലം. നല്ല ഗാനങ്ങളും 2005 മികച്ച സാമൂഹ്യ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രമാണ്. സംസ്ഥാന പുരസ്കാരവും മികച്ച നടിക്കുക കാവ്യ മാധവനാണെന്ന് തോന്നു കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അതിലെ തീമും ഒക്കെ അല്ലെ, ഒരു കൈപ്പിഴവിന്റെ പേരില് രണ്ട് കുടുംബങ്ങള് അതുപോലെ രണ്ട് ഭാര്യമാര് അനുഭവിക്കേണ്ടി വന്ന ദുരിതം ഒരു തോരാ മഴയിലൂടെ അവതരിപ്പിച്ച ഒരു ചിത്രമായിരുന്നു പെരുമഴക്കാലം. അപ്പൊ ആ ഒരു നല്ല ഗാനം നമുക്ക് കേൾക്കാം. M. ജയചന്ദ്രന്റെ സംഗീതമാണ്, കൈതപ്രത്തിന്റെ രചന.

0: മാഷേ ഏത് സ്കൂളിലാണ് ജോയിൻ ചെയ്യുന്നത്?
1: ഞാന് 1987 എന്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. ഉദുമ അവിടെ ഒരു എയ്ഡഡ് സ്കൂളുണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്, അംബിക ALPS. ഞാൻ 19 വയസ്സിലാണ് അധ്യാപന വൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ 4 വർഷം ജോലി ചെയ്തപ്പോൾ എനിക്ക് PSC ലഭിച്ചു. പിന്നെ മാവില കടപ്പുറം, ചെറുവത്തൂരിനടുത്തുള്ള ഒരു പ്രദേശമാണ് മാവില കടപ്പുറം, അവിടെ 8 വർഷം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഒളവറ സംഗീത പയ്യന്നൂരിന്റെ ബോർഡറിലുള്ള, അതായത് കാസർഗോഡ് ജില്ലയുടെ അവസാനത്തെ സ്കൂളാണ്, കണ്ണൂർ ജില്ലക്ക് അടുത്തായിട്ടുള്ള സ്കൂൾ, അവിടെ അധ്യാപനായിട്ട് ജോലി 23 വർഷം അവിടെ തന്നെ നിന്നു. എനിക്ക് അവിടെ നിന്ന് HSC പ്രൊമോഷൻ കിട്ടി, കൂടാതെ HM പ്രൊമോഷനും കിട്ടി. പക്ഷെ ഞാൻ പോയില്ല. കാരണം എന്ന് വെച്ചാല് പോയി കഴിഞ്ഞാല് ഒന്നാമത് ദൂരം പോകണം എന്നുള്ള ഒരു പ്രശ്നം, പിന്നെ എന്റെ കായിക ജീവിതം
0: വഴിമുട്ടും,
1: അതൊട്ടും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്റെ പ്രാക്ടീസ് മുടങ്ങും. അതുകൊണ്ട് ഞാൻ എന്റെ HSC പ്രൊമോഷൻ പോകേണ്ടെന്ന് വെച്ചു, HM പ്രൊമോഷൻ പോകേണ്ടെന്ന് വെച്ചു. 23 വർഷം അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ആകെ 33 വർഷത്തെ സർവീസ് ഉണ്ട് എനിക്ക്. ഞാൻ 19 വയസ്സിലാണ് ജോലി കയറിയത്. 2023 May 31 വിരമിച്ചു, സീനിയർ അധ്യാപനായിട്ട് അവിടുന്ന് വിരമിച്ചു.
0: അടുത്തൊരു പാട്ട്.
1: അടുത്ത പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, പരീക്ഷ എന്ന ചിത്രത്തിലെ. അതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് PBhaskar മാഷാണ്. MS ബാബുരാജിന്റെ സംഗീതം. അത് മലയാള ചലച്ചിത്ര ശാഖയിൽ തന്നെ നിത്യഹരിത ഗാനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. 1967 പുറത്തിറങ്ങിയ പരീക്ഷ എന്ന ചിത്രത്തിലാണ്.

0: കെ ഗിരീശൻ മാസ്റ്റർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പാട്ട്.
1: അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടക ഗാനങ്ങളിലെ മധുരിക്കും ഓർമ്മകളെ എന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനം, ജനനി ജന്മഭൂമി എന്ന ഒരു നാടകത്തിലാണ് സിയോ ആന്റോ ആലപിച്ച ഗാനമാണ്. അതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ONV സാറാണ്, അതുപോലെ അതിന്റെ മ്യൂസിക് ദേവരൻ മാസ്റ്ററാണ്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ,

ഇപ്പൊ കഴിഞ്ഞ കാലത്തിന്റെ സുന്ദരമായ ഇടങ്ങളിലേക്കും പ്രിയപ്പെട്ട ഓർമ്മകളിലേക്കും വീണ്ടും തിരിച്ചു പോകാൻ കൊതിക്കാത്ത ഒരു മനസ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ പാട്ട് അറിയുന്ന എല്ലാവരെയും മനസ്സിൽ എപ്പോഴും ഒരു ഗൃഹാതുരത ഉണർത്തുന്ന ഒരു പാട്ടായിട്ട് ഇത് പകാനം നമുക്ക് കേൾക്കാം.

0: അടുത്ത ഗാനം.
1: അടുത്തത് സ്മൃതിദൻ ചെറുകിലേറി, നമ്മുടെ പി ജയചന്ദ്രൻ സാറിന്റെ വളരെ പ്രശസ്തമായ ഒരു ലളിതഗാനമാണ്. ദൂരദർശൻ ലളിതഗാനമായിട്ടാണ് അത് പോപ്പുലർ ആയത്. അതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. രചന ഹരി കുടപ്പനക്കുന്ന്. ഈ ഒരു ഗാനം നമ്മുടെ ബാല്യകാല സ്മരണകൾ ഉണർത്തുന്നതാണ്. പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചെറുപ്പമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കുളക്കടവും അമ്പലവും തെരുവും ഇതൊക്കെയുള്ള ഒരു അന്തരീക്ഷം
0: എല്ലാം ഓർമ്മയിൽ തെളിയുന്ന പാട്ട്
1: ആണ്.
0: അത് പോരാതെ ഈ ദൂരദർശൻ ഗാനങ്ങൾ അല്ലെ, ഒരു തലമുറയുടെ ഗൃഹാതുരതയാണ് ഈ പാട്ടുകളെല്ലാം. ആ ഒരു ഗ്രൂപ്പ് ഓഫ് പാട്ടുകളില് നമ്മൾ എടുത്തു പറയുന്ന ഒരു പാട്ടാണ് ഈ ഒരു ഗാനം സ്മൃതിദൻ ചെറുകിലേറി. രാജേഷ്ചന്ദ്രന്റെ ഒരു ആലാപനവും എല്ലാം അല്ലെ, വരികളും സംഗീതവും ആലാപനവും കൊണ്ട് ഒന്നിനൊന്ന് മികച്ച് നിൽക്കുന്ന അല്ലെ. ഏതാ നല്ലത്, വരികളാണോ നല്ലത്, ഈണമാണോ നല്ലത്, ആലാപനാണോ നല്ലത്, എല്ലാം നല്ലത് എന്ന് നമ്മള് പറഞ്ഞു പോകുന്ന അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. പക്ഷെ ഈ പാട്ട് ശരിക്കും അങ്ങനെ ഒരു പാട്ട് തന്നെയാണ് അല്ലേ.

0: അടുത്ത പാട്ടിലേക്ക്.
1: ഈ പറഞ്ഞ പാട്ടുകളിൽ നിന്നാൽ ഉപരിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പാട്ടാണ് ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ. ഞാനൊരു മധുര സംഗീതം കേട്ടു. അത് പ്രണയഗാനങ്ങൾ, പൊതുവെ ഞാൻ പ്രണയഗാനങ്ങളോടാണ് താല്പര്യം. കാരണം
0: അതിന്റെ
1: കാരണം എന്ന് പറയുന്നത് നല്ല ഭാവത്തിൽ പാടാൻ പറ്റുന്ന ഗാനങ്ങളാണ് പ്രണയഗാനങ്ങൾ എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് ഒരു തലമുറ ഉണ്ടല്ലോ, ഒരു പഴയ തലമുറ, അവര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് ഈ പ്രണയഗാനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഓർമ്മയിൽ ഒരുപാട് പാട്ടുകൾ, മനോഹരമായിട്ടുള്ള പാട്ടുകൾ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഒരു പാട്ടിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴും അതെല്ലാം പ്രണയഗാനങ്ങളായിരിക്കും എന്നെ സംബന്ധിച്ചോളം. അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം. എന്നെ നിത്യാധിക പ്രണയഗാനങ്ങളുണ്ട്, അതിൽ നന്നായിട്ട് ആലപിക്കാൻ പറ്റുന്ന ഒരു ഗാനമാണ്. കാരണം എല്ലാ ഭാവങ്ങളും ഉള്ള പി ജയചന്ദ്രന്റെ, എന്നാൽ പാടുമ്പോഴാണ് അതിന്റെ വിഷമം
0: അറിയാം.
1: അപ്പൊ അതിന്റെ ഒരു രണ്ടുപേരി ഞാൻ പാടാം.

ചിത്രത്തിന്റെ നൊമ്പരത്തെയും ഒരുപോലെ ആവിഷ്കരിക്കുന്ന ഒരു പാട്ടാണ് ഇത്. അപ്പം ഈ വരികളിത് ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. ശ്രീകുമാരൻ തമ്പിയുടെ പ്രണയഗാനങ്ങളിൽ പ്രണയത്തിനോടുള്ള ഒരു സമർപ്പണം, അല്ലെ, പ്രണയിനോടുള്ള ഒരു സമർപ്പണമാണ് പ്രണയത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അധിക പ്രണയഗാനങ്ങളും അങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം.

0: മാഷ് ഇപ്പൊ താമസിക്കുന്നത് പയ്യന്നൂർ തെരുവിലാണ്. അവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതും?
1: ആ അതെ, ജനിച്ചതും വളർന്നതും അവിടെ തന്നെയാണ്.
0: വിദ്യാഭ്യാസം
1: പയ്യന്നൂര് ഗവൺമെന്റ് ഹൈസ്കൂളായിരുന്നു, SLC. അതിനുശേഷം പ്രീ ഡിഗ്രി മാടായി കോഓപ്പറേറ്റീവ് കോളേജ്, അവിടുത്തെ ആദ്യത്തെ ബാച്ച് ആയിരുന്നു. അതിനുശേഷം ഡിഗ്രി പയ്യന്നൂർ കോളേജിൽ നിന്ന് കഴിഞ്ഞു. ആ ഡിഗ്രിയുടെ ഇടയിൽ തന്നെ ഞാൻ TTC പോയി. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി ഞാൻ BEd കഴിഞ്ഞു. BEd കഴിഞ്ഞപ്പോൾ എന്റെ ഈ സംഗീതമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, കൂടുതലും സ്പോർട്സ് ആയിരുന്നു. ഞാൻ ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക് മീറ്റിൽ അവിടെ വ്യക്തിഗത ചാമ്പ്യനായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റി. അപ്പോ അങ്ങനെ BEd കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ലീവ് എടുത്തിട്ടായിരുന്നു BEd കഴിഞ്ഞത്, വീണ്ടും സർവീസിൽ പ്രവേശിച്ചു. ഹിന്ദി ഗാനങ്ങൾ പൊതുവെ എനിക്ക് പഴയ ഗാനങ്ങളോട് വളരെ പ്രിയമുള്ള ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് കിഷോർ കുമാർ. കിഷോർ കുമാറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് പറയുന്നത് ആന്തി. 1975 ചിത്രീകരണം പൂർത്തിയാക്കിയ ആന്തി എന്ന ചിത്രത്തിലെ തേരെ ബിനാ സിന്ദഗി സേ കോയി എന്നുള്ള ഒരു ഗാനം, അത് പൊതുവേ റേഡിയോയിലൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു ഗാനമായി അത്. ഇന്നും ഞാൻ പഴം വിസിൽ ചെയ്യുന്ന ഒരു ഗാനം കൂടിയാണ് അത്. രണ്ടുപേരും ഞാൻ പാടാം.

സഞ്ജീവ് കുമാറും സുചിത്രാ സെനും അഭിനയിച്ച ഒരു സിനിമയാണല്ലേ അത്. അപ്പോ വേർപിരിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഭാര്യ ഭർത്താവായി നിന്നവർ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭത്തിൽ വരുന്ന ഒരു പാട്ടാണ്. നല്ലൊരു ഗാനമല്ലേ, ലതാ മങ്കേഷ്കറുടെയും കിഷോർ കുമാറിന്റെയും ഒക്കെ ഒരു ആരാധനം ആ പാട്ടില് അല്ലേ. അപ്പൊ അത് അന്നൊരു ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയൊക്കെ ആയിരുന്നു. ഈ ഒരു പാട്ടിലൂടെ നമ്മൾ ആ സിനിമയും എല്ലാം ആ രംഗങ്ങളും എല്ലാം നമുക്ക് അല്ലാതെ മനസ്സിൽ വരും. അപ്പൊ ഒരു ഗാനം കേൾക്കാം.

0: ഭാര്യ അധ്യാപികയാണ്, തൃക്കരിപ്പൂര് സൗത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ ടീച്ചറാണ്. രണ്ട് മക്കളുണ്ട്, മകള് അഞ്ജലി. അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ, അതിന്റെ തിരക്കിലായിരുന്നു. മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഡിസൈൻ എഞ്ചിനീയറുടെ ജോലിയാണ്. കൊച്ചിയിലായിരുന്നു, ഇപ്പോഴൊരു കണ്ണൂര് ഓഫീസ്, അവിടെ ഓഫീസ് ഇപ്പൊ കണ്ണൂരുണ്ട്. അവിടെ ജോലിയാണ്
1: മകള്.
0: അവള് ഐസർന്ന്, ഭോപ്പാൽ ഐസർന്ന് MSc ബയോളജി കഴിഞ്ഞിട്ട് ഇപ്പോഴ് മണിപ്പാൽ മെഡിക്കൽ കോളേജില് വൈറോളജിയില് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: ഇന്ന് അധ്യാപക ദിനമാണല്ലോ.
0: അതെ,
1: അറിവ് പകർന്നു നൽകിയ അധ്യാപകൻ. ഇന്ന് കുറെ ഗാനങ്ങൾ പാടി, അതിനൊക്കെ ഉപരി ഒരു വിസിൽ ഗായകൻ എന്ന നിലയിലാണ് നമ്മൾ ഇത്രയും പ്രിയതരത്തിൽ സാർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വാക്കുകളില്ലാതെ വിസിലിലൂടെ ഈണത്തിന്റെ മാധുര്യം നമുക്ക് പകർന്നു തന്നു. ഈ പ്രോഗ്രാമിലെ കൂടുതൽ ഗാനങ്ങൾ പാടി അവതരിപ്പിക്കുകയാണ് ചെയ്തതെങ്കിലും സാറിന്റെ പ്രത്യേകത ഒരു വിസിലിങ്ങിലൂടെ പാട്ട് പാടുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് മനസ്സിൽ ഒരുപാട് സംഗീതവും ഉണ്ടായിരിക്കും. അങ്ങനെ മനോഹര ഗാനങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. സാർ നേരത്തെ പറഞ്ഞു, ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ സ്പോർട്സിനെയും മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താൻ സംഗീതത്തെയും സ്നേഹിക്കുന്ന ഒരാളാണ് സാർ. അപ്പൊ ഇവിടെ വന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതിന്റെ ഒരു അനുഭവം
0: ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചല്ല. കാരണം ആകാശവാണി പോലുള്ള ഒരു സ്ഥാപനത്തിൽ പോയി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് എന്റെ ഒരു സ്വപ്നമായിരുന്നു, ഞാൻ വർഷങ്ങളുടെ മുമ്പേ ആഗ്രഹിച്ചതാണ്. അപ്പൊ ഇതിനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടായി. അതിന് ഇട നൽകിയ ജിജ മേഡത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്.
2: റിട്ടയർഡ് അധ്യാപകനും വിസിൽ ഗായകനുമായ കെ ഗിരീശൻ മാസ്റ്റർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം PV രമേശൻ.
3: ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിലും തയ്യാറായിക്കോളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് അറിയണമെങ്കിൽ പണം വായിക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
7: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
8: സെഞ്ചുറി വെഡിങ് സെന്റർ. ഹലോ പ്രിയ ദീപം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015
9: 0965 006 007.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അത് എത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നിന്നുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അത് എത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നിന്നുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീട്ടെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ശ്രീധരി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. ശ്രീധരി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ദൈനംദിന കാര്യങ്ങൾ ഭയങ്കര മണ്ടേനായിട്ടുള്ള സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കി കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് എഡി പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.
2: വെറും 14,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും? മൾട്ടി പ്രൈസ് ചാലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ. എല്ലാ മൾട്ടി മൾട്ടി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
3: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് അവസാനിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക, പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യ വിഷയങ്ങളെയും കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറുക എന്നിവയാണ് സന്ദർശന ലക്ഷ്യം. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് അവലോകനം ചെയ്തു. 29 വനിതാ ഓഫീസർ കേഡറ്റുകൾ ഉൾപ്പെടെ 313 പേർ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. നേപ്പാൾ ദുരന്തത്തിൽ ടിബറ്റൻ സ്വയംഭരണ മേഖലയിൽ ഇന്ത്യക്കാരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന്

വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ 95 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ നേപ്പാളിന് നൽകിയതായും ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ സഹായം തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പെട്രോളിയം ഭേദഗതി ചട്ടങ്ങൾ 2026 കരട് വിജ്ഞാപനം പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഗസറ്റ് പകർപ്പുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തീയതി മുതൽ 30 ദിവസത്തെ കാലാവധി പൂർത്തിയായ ശേഷം രേഖയിന്മേൽ പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രാലയം പരിഗണിക്കും. ഇന്ന് പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ 139th ജന്മവാർഷികം. ന്യൂഡൽഹിയിലെ തീൻമൂർത്തി ഭവനിൽ 22nd ഭാരതരത്ന പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത് അനുസ്മരണ സമ്മേളനത്തെ മുൻ രാജ്യരക്ഷാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ അഭിസംബോധന ചെയ്യും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിൾ ആണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. സ്വാഗതം.
2: നമസ്കാരം മാഡം.
1: സാറിന്റെ കുട്ടിക്കാലമൊക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1972 ജനിക്കുന്നത്. പാലയ്ക്കടുത്ത് ചൂണ്ടചേരി എന്ന സ്ഥലത്ത് ആണ് എന്റെ മാതാപിതാക്കൾ ആദ്യം താമസിച്ചിരുന്നത്. എനിക്ക് 4 വയസ്സുള്ള സമയത്ത് അവര് രാമപുരം എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ രാമപുരത്തിനടുത്ത് കൂടപ്പലം LP സ്കൂളിൽ ആരംഭിച്ചു. പിന്നീട് UP സ്കൂളൊക്കെ സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിൽ രാമപുരത്തായിരുന്നു. രാമപുരത്ത് പഠിക്കുമ്പോഴാണ് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം 1986 സ്കൂൾ ഫോർ തുള്ളിൽ ആലുവയിൽ ചേർന്ന് 7-ാം തരം തൊട്ട് പഠനം തുടർന്നു. പിന്നെ 1990 സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസമൊക്കെ എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു 1990 മുതൽ 1997 വരെ.
1: കുട്ടിക്കാലത്ത് എല്ലാം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു?
2: എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ജന്മനാല കാഴ്ചയില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് 3 മാസങ്ങളുടെ കാഴ്ചയെല്ലാം കിട്ടി. കാഴ്ച കിട്ടിയ ശേഷം സ്കൂൾ കാലത്ത് 8-ാം ക്ലാസ് വരെ സാധാരണ കുട്ടികളോടൊപ്പം സാധാരണ സ്കൂളിൽ പോയി പഠിച്ചിരുന്നു.
1: സാർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു വ്യക്തിയാണല്ലോ. പരിമിതികൾക്കിടയിലും വിദ്യാഭ്യാസത്തിന് ഒരു കുറവ് സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ആ മേഖലയിൽ മുന്നേറാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ പ്രചോദനം രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്?
2: അച്ഛന്റെ സഹോദരങ്ങള് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് കോൺവെന്റ് സ്കൂളില് പഠിപ്പിക്കുന്നവരായിരുന്നു. അപ്പൊ കാഴ്ച പോയ സമയത്ത് അവര് പറഞ്ഞു, അങ്ങനെ വെറുതെ വീട്ടിലിരുത്തരുത്, സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്,

0: പഠനമുള്ളൂ. തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ജനറൽ കുട്ടികളോടൊപ്പം ആണെന്നുള്ളത് മനസ്സിലാക്കി അവർ ഹൈസ്കൂൾ ബോയ്സിനെ എടുക്കുന്നില്ല എന്നും നിർദ്ദേശം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ ആലുവ അധിവിദ്യാലയത്തെ സമീപിച്ചു. അപ്പൊ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവര് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമായിരുന്നു. ബ്രെയിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ബ്രെയിലിൽ പഠിക്കുന്നതിനായിട്ട് ഏഴാം ക്ലാസ്സിലേക്ക് വീണ്ടും അഡ്മിഷൻ തന്നത്. അങ്ങനെ ഒരു വർഷമാണ് ബ്രെയിലൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും എട്ടാം ക്ലാസ് തൊട്ട് പൊതുവിഭാഗത്തില് കൂട്ടണശ്ശേരി സ്കൂളില് മറ്റു കുട്ടികളോടൊപ്പം പഠിച്ചു വരുന്നത്.
1: താങ്കളെപ്പോലെ പ്രശ്നമുള്ള ഒരു വിദ്യാർത്ഥി ഇതുപോലെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കാൻ സാഹചര്യമില്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പഠിച്ചാൽ സാധാരണഗതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നം കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഒന്നാമത്തേത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബോർഡ് വർക്കുകൾ കുട്ടികൾ കാണുന്നില്ല.

0: അതിനകത്ത് സ്കൂൾ ടീച്ചേഴ്സിനെ, ക്ലാസ് ടീച്ചേഴ്സിനെ, അതുപോലെ സബ്ജക്ട് എടുക്കുന്ന അധ്യാപകരുടെയൊക്കെ ഒരു കെയർ മറ്റു കുട്ടികളോട് അവർ പറഞ്ഞു കൊടുക്കും. കാഴ്ച വരുന്നതായ കുട്ടികളുണ്ട്, അവരെ കൂടി കയറിയണമെന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ കുട്ടികളൊക്കെ നമ്മളോട് സഹകരിച്ചു പോകും. നമ്മുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് സാധ്യതകളുണ്ട്, കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല, അവരുടെ ഒപ്പം പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ പറഞ്ഞ ദൃഷ്ടിയാണ് നമ്മൾ നോക്കുമ്പോൾ ആളുകൾക്ക് സംശയമായിരിക്കും. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ട്രാൻസ്ഫർ ആയി പോലും പോലും പലപ്പോഴും കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവരെ കുറ്റം പറയുന്നതല്ല, അവരുടെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം മാത്രമാണ്.
1: സ്പെഷ്യൽ സ്കൂളുകളിലാക്കി മാത്രം പഠിക്കുമ്പോൾ പരിമിതികളുള്ള കുഞ്ഞുങ്ങളോടൊപ്പമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു കുട്ടികൾക്ക് നമ്മളെ അറിയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുകയല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നീട് ജോലി സ്ഥലങ്ങളിലും ഒക്കെ ആൾക്കാർ സാറി പറഞ്ഞ പോലെ കൺവിൻസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്.
0: ഇതിനകത്ത് രണ്ടുതരം പ്രശ്നമാണ് ഉള്ളത്. എൽപി സ്കൂൾ, യു പി സ്കൂൾ, ഡെയിലി ലിവിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ചില സോഷ്യലൈസേഷൻ ആക്ടിവിറ്റീസ്, ഇങ്ങനെ

0: കുട്ടികളെ ഏഴാം തരത്തിന് അപ്പുറം പൊതു വിഭാഗം സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഹൈസ്കൂളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രൊമോട്ട് ചെയ്ത് പോരുന്ന നേരത്തെ തൊട്ട് അങ്ങനെയാണ്. ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ആ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന് ചില പ്രായോഗിക പ്രശ്നം വരുന്നത് ചെറിയ സ്കൂളിലോട്ട് പഠിച്ച് വരും, കുട്ടിയെ 4 മണിക്ക് ശേഷം വീട്ടിൽ പോകുന്നു. വീട്ടിലെ പേരൻസിന് ചിലപ്പോൾ അവരുടേതായ പ്രായോഗിക പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതൊരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുവാണെങ്കിൽ കുറച്ച് കൂട്ടുകാരോട് കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരു പൊതു സംവിധാനത്തിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർ കുറച്ചുകൂടി നൈപുണികൾ വികസിച്ചു വരും.
1: അപ്പോ സാറ് 10ാം ക്ലാസ്സിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയി, അതിനുശേഷം ബി എഡ് ഒക്കെ പൂർത്തിയാക്കിയതോടെയായിരുന്നു.
0: ഞാൻ 97 പി ജി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലോ കോളേജിൽ ചേർന്ന് 2000 എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 2001 ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷയമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു കോഴ്സ് ഫെഡറേഷൻ ഓഫ് പിള്ളേർ പാലക്കാട് നടത്തുന്നുണ്ട്, പാലക്കാട് കരിമ്പുഴയിൽ. അപ്പൊ ആ ഒരു 1 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം 2002-2003 തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ നിന്ന് സോഷ്യൽ സ്റ്റഡീസിൽ ബി എഡ് ചെയ്യുന്നത്. അത് കോമൺ ആണ്. 1987 തൊട്ട് പൊതുവിഭാഗം കുട്ടികളോട് തന്നെയാണ് പഠിച്ചു പോകുന്നത്. 8ാം ക്ലാസ് പരീക്ഷാ സംവിധാനങ്ങൾ സ്ക്രൈബ് മോഡിലാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ എഴുതുന്നതിലേക്കൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ കുറവുള്ള ഒരു സ്ക്രൈബിനെ അവർ അലോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ സ്ക്രൈബിന് ആൻസർ പറഞ്ഞു കൊടുക്കും. 1 മണിക്കൂറിന് 20 മിനിറ്റ് സമയമൊക്കെ അഡീഷണലായിട്ട് കിട്ടുന്നുണ്ട്. കോളേജിലും മറ്റേ ഡിപ്ലോമയ്ക്കും ബി എഡിനും ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു.
1: സാർ, ബി എഡിന് ശേഷം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് ജോലി കിട്ടി, സർക്കാർ ജോലിയായിരുന്നു, എങ്ങനെയായിരുന്നു അത്?
0: ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന ഒരു ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റില്, അത് ബ്ലൈൻഡ് ഫെഡറേഷൻ കോഴിക്കോട് നടത്തുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിലായിരുന്നു. അവിടെ ഒരു 4 മാസം ജോലി ചെയ്തു. പിന്നീട് 2003 നവംബർ തൊട്ട് സർവശിക്ഷാ അഭിയാൻ പ്രോജക്റ്റിലെ റിസോഴ്സ് ടീച്ചറായിട്ട് 2010 വരെ 7 വർഷം അവിടെ നിന്നിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് പി എസ് സി അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ പാലാ പൂവരണി ഗവൺമെന്റ് യു പി സ്കൂളില് എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ 4 മാസത്തോടെ ഒരു റെഗുലർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ.
1: സാറിന് ഈ അധ്യാപനം വിട്ടിട്ട് ബാങ്കിലോട്ട് പോകണം എന്നുള്ള ഒരു ഇത് എങ്ങനെയാണ് വരുന്നത്?
0: അധ്യാപന ജോലി എനിക്ക് താല്പര്യമുള്ള ജോലിയായിരുന്നു. പക്ഷെ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നങ്ങളോ വൈഷമ്യങ്ങളോ നമ്മൾ നേരിടുന്നുണ്ട്. കുട്ടികളുടെ ആൻസർ പേപ്പർ നോക്കണം, അതുപോലെ തന്നെ കുട്ടികളുടെ നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി പരിമിതികൾ ഉണ്ട്. ചെയ്യാം, നമുക്ക് ടൈമൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലും കുറച്ചുകൂടി ജോബ് ഫ്രണ്ട്ലി ആണ് ബാങ്കിലെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പൊതുവേ ലീവ് ഒക്കെ കുറവാണെങ്കിൽ പോലും നമ്മുടെ ഓൺ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ ബാങ്കിലെ വർക്ക് പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ സ്കൂളിലേക്ക് ആവുമ്പോഴത്തേക്കും ക്ലാസ് ടൈം കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പിറ്റേ ദിവസം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അധ്യാപനത്തിൽ നിന്ന് ബാങ്കിങ് സെക്ടറിലേക്ക് മാറിയത്.
1: സാർ, ഇപ്പൊ സാധാരണ കുട്ടികളെയാണല്ലോ പഠിപ്പിച്ചിരുന്നത് ജനറൽ സ്കൂളിൽ? അതിപ്പോ സർക്കാരിന്റെ ബ്ലൈൻഡ് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ അധ്യാപനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചില്ലേ?
0: ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് വേക്കൻസി ഇല്ലായിരുന്നു. 2006 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നു. അപ്പൊ ആ പോസ്റ്റിലേക്ക് 10 രൂപ പേര് അപ്ലൈ ചെയ്തിരുന്നു. ആ കൂടുതലും യു പി സ്കൂളിലേക്ക് ഉള്ള വേക്കൻസി ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ എനിക്ക് ലഭിച്ചിരുന്നില്ല. ഞാൻ 2005 പി എസ് സി എഴുതിയിരുന്നു. പി എസ് സി എഴുതിയപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം 2008 എന്റെ ഇന്റർവ്യൂ നടന്നത്. അപ്പം ഗവൺമെന്റ് 2008 ഭിന്നശേഷി ആളുകൾക്ക് റിസർവേഷൻ കൊണ്ടിരുന്നപ്പം ആ റിസർവേഷൻ വഴി ആദ്യം പോസ്റ്റിംഗ് കിട്ടുന്നത് എനിക്കാണ്. കാരണം 2005 പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ അവർ പരിഗണിച്ചിരുന്നു. അങ്ങനെ പരിഗണിച്ചപ്പോൾ ആ റിസർവേഷൻ പ്രകാരമുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്കാണ് ലഭിച്ചത്. 2010 ലഭിക്കുന്നത്, 2010 ഓഗസ്റ്റ്.

0: അതൊക്കെ എങ്ങനെയായിരുന്നു?
1: ബാങ്കില് 2010 ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്ത സമയത്ത് കാര്യമായ ട്രെയിനിങ് ഒന്നും ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജനറൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ രണ്ട് സെഷനായിട്ട് കൂടെ

ഒരു ട്രെയിനിങ് സെഷൻ സംഘടിപ്പിച്ചു ഹോളിഡേ വിഷലിമേഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമായിട്ട്. ആ വർഷമാണ് ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് സോഫ്റ്റ്വെയർ ഒക്കെ ബാങ്ക് ഓഫീഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്ത് വാങ്ങിത്തരുന്നത്. പിന്നീട് 2015 ഒരു 1 മന്ത് നിൽക്കുന്ന ഒരു ട്രെയിനിങ് ചെന്നൈ വെച്ച് സംഘടിപ്പിക്കേണ്ട, അത് വിഷലിമേഡ് ആയിട്ടുള്ളവർ. പിന്നീട് 2018 അതേപോലെ ഒരു 2 വീക്സ് ട്രെയിനിങ് കേരളത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു.

0: ബാങ്ക് ഓഫീസിലായിട്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി.
1: സാറിനോട് ചോദിക്കുകയാണെങ്കിൽ സാർ വളരെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അപ്പോ ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം എടുത്തു നൽകിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർമുഖത മാറി കുറച്ചുകൂടെ ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയും നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങള് മറികടന്നുകൊണ്ട് ചിലപ്പോൾ പബ്ലിക്കിൽ പോയി കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ളവര് ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള തിരിച്ചറിവിലൂടെ തന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കൂടെ പഠിച്ചില്ല, എന്റെ നാട്ടിലാണെങ്കിൽ തന്നെ ഇത്ര ഒരു ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി എത്രമാത്രം ഹൈസിലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ എത്ര പുറകിലാണല്ലോ അല്ലെ താഴെയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു കൂടുന്നത്.
1: സാറിന്റെ ജീവിത അനുഭവത്തിന്റെ

എടുത്തരുന്നതിനും വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു. കാരണം നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ സ്വയം തൊഴിൽ കാര്യങ്ങൾ ചെയ്യണേ പോലും അതിനെക്കുറിച്ചുള്ള നൈപുണ്യങ്ങൾ നമ്മൾ ആർജിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിലാണെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് രീതിയിലും നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.

SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നേർവഴിയിൽ.

കാര്യങ്ങൾ ഭയങ്കര മണ്ടേനായിട്ടുള്ള സംഭവങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കി കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 കേൾക്കാം ആരോഗ്യദീപ്തി. ഒരു മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. രണ്ട് മുപ്പതിന് കേൾക്കാം നാട്ടുവഴിയിലെ ഇനങ്ങൾ. പാട്ടും പറച്ചിലുകളും തേടി കണ്ടവും കാട്ടുവഴികളിലൂടെ ഒരു യാത്ര.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അജയ് ആറള. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് എട്ടുപേർ മരിച്ച സംഭവത്തിൽ ഏഴുപേരെയും തിരിച്ചറിഞ്ഞു. ഇവർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവ സഞ്ജിത്, മുരളീകൃഷ്ണൻ, ജോഷ്വ, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്നു കാർ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ അധ്യാപക അവാർഡുകൾ ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും പുരസ്കാരം സ്വീകരിക്കും. 2 ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെയും 2 സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും 4 പേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അല്പസമയത്തിനകം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് നിർവഹിക്കും. കോഴിക്കോട് കണ്ണൻകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരു കുട്ടിയുൾപ്പെടെ 3 ഇന്ത്യൻ പൌരന്മാരെ കൂടി നേപ്പാളിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൃശൂരി ബസാർ മേഖലയിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതോടെ 169 പേരെ ഇതുവരെ സുരക്ഷാ സംഘത്തിന് രക്ഷപ്പെടുത്താനായി. 275 ഇന്ത്യൻ പൗരന്മാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 1907 ഇന്ത്യക്കാർ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് സുരക്ഷിതമായി കടന്നതായും ഇവർക്ക് വിമാനങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങി വരാൻ എംബസി സൗകര്യമൊരുക്കിയതായും ജയ്സ്വാൾ പറഞ്ഞു. ടിബറ്റൻ സ്വയംഭരണ മേഖലയിൽ ഇന്ത്യക്കാരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നും അറിയിച്ച ജയ്സ്വാൾ, ഇന്ത്യ 95 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ നേപ്പാളിന് നൽകിയതായും വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ഇന്ത്യ സഹായം തുടരുമെന്ന് വിദേശകാര്യ വക്താവ് അറിയിച്ചു. വെള്ളപ്പൊക്കം ബാധിച്ച നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അമേരിക്കയുടെ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് US ജനപ്രതിനിധികളുടെ സംഘം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയോട് ആവശ്യപ്പെട്ടു. ഡിസാസ്റ്റർ അസിസ്റ്റന്റ് റെസ്പോൺസ് ടീമിനെ നേപ്പാളിലേക്ക് അയക്കണമെന്നും തത്സമയ ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ സാധ്യമായതെല്ലാം നൽകി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നും ഇവർ കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൾസ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനം

സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗീണിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർ കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. ഡൽഹി സർവകലാശാല കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. 1926 പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ സർ ശ്രീറാം സ്ഥാപിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെന്റ് മേഖലകളിലെ മുൻനിര പഠന കേന്ദ്രമാണ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പോളണ്ടിലെ വാർസോയിൽ പോളിഷ് പ്രസിഡന്റ് കരോൾ നവ്റോക്കിയെ സന്ദർശിച്ചു. ഇന്ത്യ പോളണ്ട് പാർലമെന്ററി ഗ്രൂപ്പിലെ അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം സമകാലിക ഇന്ത്യ പോളണ്ട് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗോവയിലെത്തും. ഗോവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച BJP സംസ്ഥാന ഓഫീസ് കെട്ടിടം വൈകിട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പാർട്ടി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ അധ്യക്ഷനാകും. തിങ്കളാഴ്ച വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ പ്രസിഡന്റ്സ് കളർ പുരസ്കാര സമർപ്പണ ചടങ്ങിലും അമിത്ഷാ പങ്കെടുക്കും. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്രസുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ISO ടാങ്ക് കണ്ടെയ്നറുകളിൽ പെട്രോളിയം കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും 3 വർഷം വരെ അനുമതി നൽകാൻ 2022 പെട്രോളിയം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പൂർത്തീകരിച്ച അപേക്ഷകളിൽ 7 പ്രവൃത്തി ദിവസങ്ങൾക്കകം തീരുമാനമുണ്ടാകുന്ന സംവിധാനവും നടപ്പാകും. പെട്രോളിയം ഭേദഗതി ചട്ടങ്ങൾ 2026 കരട് വിജ്ഞാപനം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഗസറ്റ് പകർപ്പുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തീയതി മുതൽ 30 ദിവസത്തെ കാലാവധി പൂർത്തിയായ ശേഷം രേഖയിന്മേൽ പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രാലയം പരിഗണിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIML ശില്പശാല. 2-ാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് IIM കോഴിക്കോട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. തൂഫാന്റെ 1-ാം ഘട്ടം വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. 2-ാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിലും ഡി അഡിക്ഷന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രചാരണത്തിലും വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും പങ്കാളികളാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കുടുംബാരോഗ്യ രംഗത്തെ ഗവേഷണം, മനുഷ്യവിഭവശേഷി വികസന പരിശീലന പരിപാടികൾ, കുടുംബ കേന്ദ്രീകൃത ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കൽ, കുടുംബാരോഗ്യവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് പദ്ധതികൾക്കും നയരൂപീകരണത്തിനും അക്കാദമിക പിന്തുണ നൽകൽ എന്നിവയാണ് സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മോർ തിമോത്തിയോസ് അധ്യക്ഷനാകുന്ന യോഗത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തും. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പ്രഭാഷണം നടത്തും. കണ്ണൂർ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് 26 പേർക്കെതിരെ കേസെടുത്തു. 6 SFI പ്രവർത്തകരും കണ്ടാലറിയാവുന്ന 20 പേർക്കുമെതിരെ KSU പ്രവർത്തകന്റെ പരാതിയിലാണ് കേസ്. സംഭവത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിനും മർദ്ദനമേറ്റിരുന്നു. ഈ മാസം 9, 10 തീയതികളിലെ UGC നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പരാതികളെ തുടർന്ന് പുനഃപരീക്ഷ പ്രഖ്യാപിച്ച ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ അഡ്മിറ്റ് കാർഡുകളാണ് പ്രസിദ്ധീകരിച്ചത്. UGCnet.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം അല്പസമയത്തിനകം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി TK ഗോവിന്ദൻ MLA യും
സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ

പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണ പരിപാടി കെ സുധാകരൻ എംപിയും ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട്ട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി N.

0: കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച മലപ്പുറം പി മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് കെ അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന പി പി ഉമ്മർഗോയയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. പുരസ്കാരം മുൻ കേന്ദ്ര സഹകരണ മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ഭാവതരണി ധനുഷ് അഭയ് ജോധ്പുർക്കർ, ചിത്രം അനേകൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ചിത്രം ചിന്നദുരൈ, SP ബാലസുബ്രഹ്മണ്യവും ദേവിയും സംഘവും പാടിയത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080

0: കാര്യങ്ങൾ ഭയങ്കര മണ്ടൈൻ ആയിട്ടുള്ള സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് എ ഡി പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.
2: ഗായകൻ ആനന്ദ് അരവിന്ദർശൻ. ചിത്രം എച്ചിരിക്കെ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ചിത്രം എങ്കയും ഞാനിരിപ്പേൻ, ഗായകർ ഹരിചരൺ, ശ്വേത.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്ത മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയം
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈ തന്നെ പോവാം.
1: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഗായകൻ ധനുഷ്, ചിത്രം ജഗമേ തന്തിരം.

ഈ ഗാനം പാടിയത് മുത്തുചെർപ്പി, ചിത്രം ഐശ്വര്യ മുരുകൻ.

ആകാശവാണി കണ്ണൂർ. എഫ് എം പ്രധാന വാർത്തകൾ. ദേശീയ അധ്യാപക ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. പുതുതലമുറയെ നേർവഴിക്ക് നയിക്കുന്നതിനും ഇന്ത്യയുടെ സ്ഥായിയായ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നതിലും അധ്യാപകർ മുഖ്യ പങ്ക് വഹിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓരോ പഠനവും സ്വയം നവീകരിക്കലാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അത് പകർന്നു നൽകുന്നത് പുതിയ ഊർജ്ജമാണെന്നും അധ്യാപകർക്ക് ആശംസകൾ നേർന്നതായി മുഖ്യമന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന് സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറടിച്ച് 8 പേർ മരിച്ച സംഭവത്തിൽ 7 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ ഡിണ്ടിഗൽ, സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്ത്, മുരളീകൃഷ്ണൻ, ജോഷ്വ, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരാണ് മരിച്ചത്. തൃശൂർ അപകടസ്ഥലത്ത് വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. അപകടസ്ഥലം ബ്ലാക്ക് സ്പോട്ടല്ലെന്നും ആദ്യമായാണ് ഇവിടെ അപകടം സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ 1-ഘട്ടം വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. 2-ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളെ അറിയിച്ചു. കെ സി എൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 8-നാണ് മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരുപിടി അവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി എന്ന ഗാനം. ആൽബം മയിൽപ്പേലി, വരികൾ എസ് രമേശൻ നായർ, സംഗീതം കലാരത്നം കെ ജി ജയൻ, പാടിയത് യേശുദാസ്.

നിർമ്മലമിഴികൾ ഗുരുവായൂരിലെ നിർമാലയത്തിനുണർന്നു. വനമാല എന്ന ആൽബത്തിലെ ഗാനം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം പി കെ കേശവൻ നമ്പൂതിരി, പാടിയത് യേശുദാസ്.

കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണനെ ഗുരുവായൂർ അമ്പലനടയിൽ. പടയത് എം ജി ശ്രീകുമാറും ചിത്രയും. രചന എസ് രമേശൻ നായർ. സംഗീതം എം ജി ശ്രീകുമാർ.

കണ്ണനെ കണി കാണാൻ, കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം. യേശുദാസ് പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ആലപ്പി രംഗനാഥ്. ആൽബം ഓണപ്പാട്ടുകൾ.

കായാമ്പോ വർണ്ണന്റെ മുരളീരവത്തിന്റെ പാലാഴിയുണർന്നൊരു ദ്വാരക. ആൽബം കസ്തൂരി തിലകം. ഗായകൻ യേശുദാസ്. രചന ആലങ്കോട് ലീലാകൃഷ്ണൻ. സംഗീതം വിദ്യാധരൻ.

സുമശരനുണരും യമുനാപുളിനം സുരത സുഖാലസ വിജനം. എം ജി ശ്രീകുമാർ പാടിയ ഗാനം. രചന മഹാദേവൻ തമ്പി. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആൽബം എന്റെ ലളിത ഗാനങ്ങൾ.

പീലിച്ചൂടിയ നീലവർണ്ണൻ, ചേലിൽ മുന്നിൽ മിന്നവേ. ആൽബം അമ്പാടി വാനമ്പാടി. ഗാനരചന ചേന്ദമംഗലം രാധാകൃഷ്ണൻ, സംഗീതം TS രാധാകൃഷ്ണൻ, പാടിയത് ചിത്രയും സംഘവും.

താമരക്കണ്ണാവ താലോലമാടാൻ വാവ. പാടിയത് യേശുദാസ്. രചന പള്ളിപ്പുറം മോഹനചന്ദ്രൻ. സംഗീതം കലാരത്നം കെ ജി ജയൻ. ആൽബം ഹരിമുരളി.

പഴം വെണ്ണ പഞ്ചാര വേണു, പ്രാർത്ഥന തൊഴുകൈ താമര വേണു. പാടിയ ദേശുദാസ്, രചന ആർ കെ ദാമോദരൻ, സംഗീതം ടി എസ് രാധാകൃഷ്ണൻ. ആൽബം അഗ്നി പശ്യാമി.

തൊഴുതിട്ടും തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ. ഉത്സവഗാനങ്ങൾ എന്ന ആൽബത്തിലെ ഗാനമാണ്. പാടിയത് യേശുദാസ്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം രവീന്ദ്രൻ.

0: ആൽബം ഗാനങ്ങൾ സമാപിച്ചു.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: ഓരോ പർച്ചേസിലും 3000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
6: സെപ്റ്റംബർ 6 വരെ കിംസിബായ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: Accessories വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഒന്ന് നോക്കിയാലോ.
9: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
8: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
9: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
8: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
9: മൈജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
10: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
11: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈജി പ്രൈസ് ചലഞ്ച്.
12: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് 299 രൂപ, ബർണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
11: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
13: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
14: 20 കാറുകൾ,
13: 25 സ്കൂട്ടറുകൾ,
14: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
13: 100,000 രൂപ വീതം 100 പേർക്ക്
14: ബമ്പർ സമ്മാനമായി BMW കാർ,
13: അങ്ങനെ 30 കോടി രൂപയുടെ
14: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
17: എവിടുന്ന് വാങ്ങിക്കണം?
16: ഓഫർ കണ്ടിട്ട് മൈജിന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
17: പക്ഷെ കിട്ട സമയം
16: 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
17: മൈജി തന്നെ പോവാം.
16: മൈജി ഓണം മാസോണം.

0: പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി ഓരോ ടി വി പർച്ചേസിനും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
2: 43-inch TV വെറും 11,999 രൂപ മാത്രം.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.

0: ഇങ്ങനെ കാര്യങ്ങൾ ഭയങ്കര മണ്ടൈൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് AD പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.

ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഈസ്റ്റ് അണുബാധ അഥവാ കാർഡിയാസിസ്, ബലിയപറമ്പ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ ഒരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മകൾ പങ്കുവയ്ക്കാനായി വിളിക്കാം 0479725607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 9495991015. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് 1:00 മുതൽ 1:40 വരെ. രണ്ട് 15 കേൾക്കാം തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. പാട്ടും പറച്ചിലുകളും തേടി കണ്ണവം കാട്ടുവഴികളിലൂടെ ഒരു യാത്ര. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 പുള്ളുവൻ പാട്ട്. വി കെ നാരായണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 6 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷ്, വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ കെ വി സുജിത് എന്നിവർ സംസാരിക്കുന്നു. 8 മണിക്ക് കേൾക്കാം വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ വിദ്വാൻ ബി കാളിപ്രസാദ് ബാബു മൃദംഗം ലയവിന്യാസം അവതരിപ്പിക്കുന്നു. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്.

8 തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 7 തീയതി രാവിലെ 10:30 നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിത പോളിടെക്നിക് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലികമായി ലെക്ചറർ ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസിൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 8 തീയതി രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാവുക. ഫോൺ നമ്പർ 0498529501. തീരസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തളങ്കര തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9 തീയതി രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9746723266. പൈവളിക്കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 8 തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവുക. ഫോൺ നമ്പർ 9847175712. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഒപി പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 തീയതി രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467221525. ഫോൺ നമ്പർ വീണ്ടും 0467221522. സേവന വാർത്തകളാണ് കേട്ടത്.

0: കാര്യങ്ങൾ ഭയങ്കര മണ്ടൈൻ ആയിട്ടുള്ള സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് എ ഡി പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.

ശ്രോതകളെ, ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് ഒരു മണി മുതൽ 1:40 വരെ. ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്കും വിളിക്കാം. നമ്പർ 0497295600. മറ്റൊരു നമ്പർ 9495991015. രണ്ട് 15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. പാട്ടും പറച്ചിലുകളും തേടി കണ്ണവും കാട്ടുവഴികളിലൂടെ ഒരു യാത്ര. രാത്രി 7:35 യുവവാണിയിൽ കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷ്, വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ കെ വി സുജിത് എന്നിവർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കളമെഴുത്തുപാട്ട് കേൾക്കാം. കെ എസ് മാ

കേസുണ്ടാക്കെ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്ന് പ്രക്ഷേപണം ചെയ്യാത്തതിനാൽ അതിന് പകരം ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിൽ പി സുശീലയും സംഘവും പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ടി സുശീലയും സംഘവും പാടിയ മറ്റൊരു ഗാനം ചിത്രം അനുബന്ധം. രചന പന്തളം KP, സംഗീതം ശ്യാം.

ശാരീരികമായും മാനസികമായും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ് കൗമാരപ്രായം. ഈ സമയത്ത് വ്യക്തി ശുചിത്വം, വസ്ത്രധാരണം, ഭക്ഷണശീലം, ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങി പല ഘടകങ്ങളും ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. പെൺകുട്ടികളിൽ കാണപ്പെടുന്ന സാധാരണ പ്രശ്നങ്ങളിലൊന്നാണ് ഈസ്റ്റ് അണുബാധ അഥവാ കാൻഡിഡിയാസിസ്.

0: കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ തിരിച്ചറിയാം, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വലിയ പരമ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി.
1: കൗമാരപ്രായക്കാരിൽ സാധാരണ കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കാൻഡിലിയാസിസ് അഥവാ ഈസ്റ്റ് അണുബാധ. കാൻഡില ആൽബിക്കൻസ് എന്ന ഒരു തരം ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസ് നിയന്ത്രണാതീതമായി വളരുമ്പോഴാണ് കാൻഡിലിയാസിസ് ഉണ്ടാകുന്നത്. ഇത് സാധാരണയായി വായ, ചർമ്മം, യോനി എന്നിവയെ ബാധിക്കുന്നു. ഇതൊരു ഗുരുതരമായ അണുബാധയല്ല, പക്ഷേ ഉടൻ തന്നെ ചികിത്സിക്കേണ്ടതുണ്ട്. ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായ അണുബാധകൾ രക്തം, ഹൃദയം, തലച്ചോറ് എന്നിവ ഉൾപ്പെടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായ ഒരു രോഗമാണെങ്കിലും നാം അതിനെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടതുണ്ട്. കാൻഡിലിയാസിസ് എന്ന രോഗം ഉണ്ടാകുന്ന സ്ഥാനത്തിനനുസരിച്ച് വ്യത്യസ്ത തരം കാൻഡിലിയാസിസുകൾ ഉണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് ക്യൂട്ടേനിയസ് കാൻഡിലിയാസിസ് ആണ്. അതായത് ചർമ്മത്തിന്റെ മടക്കുകളില്, കക്ഷങ്ങൾക്കിടയിൽ, സ്തനഭാഗങ്ങൾക്ക് താഴെ, നിതംബ ഭാഗത്തൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ കാൻഡിഡൽ പാറോണേഷ്യ, അതായത് നഖത്തിന് ചുറ്റും ചുവപ്പ്, വേദന, വീക്കം എന്നിവ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഓറൽ കാൻഡിലിയാസിസ്, ത്രഷ് എന്ന് പറയും, അതായത് വായ, തൊണ്ട, നാവ്, അന്നനാളം എന്നിവയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ ഓറൽ കാൻഡിലിയാസിസ്. അതായത് വെള്ള പാട പോലെ വെള്ള നിറത്തിൽ നമുക്ക് തൊണ്ടയിലൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ കാരണങ്ങൾ ആദ്യമായി പറയുന്നത് ഹോർമോൺ മാറ്റങ്ങളാണ്. അതായത് ആർത്തവചക്രത്തോട് അനുബന്ധിച്ച് ഉണ്ടാകുന്ന ഈസ്ട്രോജൻ ഹോർമോണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിനൊരു കാരണമായി പറയാം. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, മറ്റ് അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുമ്പോൾ ശരീരത്തിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ഈസ്റ്റ് ഫംഗസ് അമിതമായി വളരുകയും ചെയ്യുന്നു. അതുപോലെ മൂന്നാമതായി ഇതിന്റെ കാരണം നോക്കുകയാണെങ്കിൽ ഈർപ്പവും വൃത്തിഹീനതയുമാണ്. അതായത് ഹൈജീൻ ഇല്ലാണ്ടിരിക്കുക, ഇറുകിയതും വായുസഞ്ചാരമില്ലാത്തതുമായ സിന്തറ്റിക് അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് വഴി സ്വകാര്യ ഭാഗങ്ങളിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നു. ഇത് ചൊറിച്ചിൽ, ചുവപ്പ് നിറം, ഇതോടുകൂടിയ കാൻഡിലിയാസിസ് ഉണ്ടാകാൻ, ഫംഗസുകൾ വളരാനുള്ള ഒരു സാഹചര്യമുണ്ട് ഉണ്ടാക്കുന്നു. അതുപോലെ വൃത്തിഹീനത, നാം ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ എപ്പോഴും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി സൂര്യപ്രകാശത്തിൽ ഉണക്കി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമതായി പറയുന്നത് ഈ കൗമാരപ്രായക്കാരിൽ പറയുകയാണെങ്കിൽ പ്രമേഹ രോഗം, ചിലപ്പോൾ ജുവനൈൽ ഡയബറ്റീസ് ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗം ഉള്ളവർക്കാണെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഫംഗസ് വളരാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പൊതുവെ കൗമാരപ്രായത്തിൽ വളരെ റയറാണ്, പക്ഷേ സ്ത്രീകളിൽ പ്രമേഹമുള്ളവരില് നമുക്ക് കാണാൻ സാധിക്കും. 10-35 വയസ്സ് കഴിഞ്ഞാലൊക്കെ പ്രമേഹ രോഗം വരുമ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി പറയുന്നത് പ്രതിരോധശേഷി കുറയുന്നത്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ഈ കാൻഡിഡൽ ഇൻഫെക്ഷൻ അണുബാധ നമുക്ക് സാധാരണ ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ പ്രധാനമായും ഇതിൽ പറയുന്നത് ചൊറിച്ചിലും അസ്വസ്ഥതയുമാണ്. ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ കടുത്ത ചൊറിച്ചിൽ, പുകച്ചിലും അനുഭവപ്പെടുക. അതുപോലെ തന്നെ അസാധാരണമായ വിധം ശ്രവം യോനി ഭാഗത്തിൽ നിന്നും ഉണ്ടാകുക. അതായത് തൈര് പോലെയോ കോട്ടേജ് ചീസ് പോലെയോ കട്ടിയുള്ള വെളുത്ത നിറത്തിലുള്ള യോനി സ്രാവം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടിവസ്ത്രങ്ങളൊക്കെ നന്നായി നനഞ്ഞിരിക്കുക, ഇടയ്ക്കിടെ മാറേണ്ട ഒരവസ്ഥയൊക്കെ വരിക. അതുപോലെ തന്നെ ചുവപ്പും വീക്കവും, സ്വകാര്യ ഭാഗങ്ങളിൽ ചുവപ്പ് നിറം വരികയും വീക്കം അനുഭവപ്പെടുകയും നന്നായി ചൊറിച്ചിലുണ്ടാവുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നീറ്റൽ, മൂത്രമൊഴിക്കുമ്പോൾ കഠിനമായ നീറ്റലോ വേദനയോ ഉണ്ടാകുക. ഇതൊക്കെ ഇതിനെ സാധാരണയായി കാണുന്ന ലക്ഷണങ്ങളാണ്. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് തന്നെ ചെയ്യാം. വായുസഞ്ചാരമുള്ളതും ഈർപ്പം വലിച്ചെടുക്കുന്നതുമായ കോട്ടൺ അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ നമുക്ക് ഈർപ്പം അവിടെ തങ്ങി നിൽക്കില്ല, അതുപോലെ വായുസഞ്ചാരവും ഉണ്ടാകും. അതുപോലെ വെജൈനൽ വാഷ് ഒഴിവാക്കുക. നമ്മൾ സുഗന്ധമുള്ള സോപ്പുകളും കെമിക്കലുകളും അടങ്ങിയ യോനി സ്പ്രേകൾ, അതുപോലെ ഡൂഷിംഗ് കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് നാം കഴുകുന്നത് കാൻഡിഡൽ ഇൻഫെക്ഷൻ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ ഒരു കാരണമാണ്. ഫംഗസുകളൊക്കെ വരാൻ സാധിക്കും. കാരണം ഫംഗസുകൾ എങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ ഈ ഡൂഷിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ യോനി ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നോർമൽ pH, അതായത് യോനിയിലെ സ്വാഭാവിക pHന്റെ സന്തുലിതാവസ്ഥയിൽ തകർക്കും. അങ്ങനെയൊക്കെ ഈ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ നാം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള്,

0: ഉണക്കി സൂക്ഷിക്കുക. അതുപോലെ കുളിച്ച ശേഷവും ടോയ്ലറ്റിൽ പോയ ശേഷവും സ്വകാര്യ ഭാഗങ്ങൾ പൂർണ്ണമായും തുടച്ച് ഉണക്കാൻ ശ്രദ്ധിക്കുക. മുൻപിൽ നിന്ന് പുറകോട്ടേക്ക് വേണം നാം തുടക്കേണ്ടത്. അതുപോലെ തന്നെ ആർത്തവ ശുചിത്വം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആർത്തവ സമയത്ത് പാഡുകൾ കൃത്യമായ ഇടവേളകളിൽ തന്നെ മാറ്റാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. പറയുന്നത് 4 to 6 മണിക്കൂർ വരെയാണ് നമുക്ക് പാഡുകൾ ഉപയോഗിക്കാം. 6 മണിക്കൂർ കൂടുമ്പോൾ ഇത് മാറ്റുക. അതുപോലെ തന്നെ ഈ ഒരു ആർത്തവ കാലഘട്ടത്തിൽ നാം ഇളം ചൂട് വെള്ളത്തിൽ തന്നെ യോനി ഭാഗങ്ങൾ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ച ശേഷവും തിളച്ച വെള്ളത്തിൽ നന്നായി കഴുകി ഉപയോഗിക്കുക. അതുപോലെ തന്നെ തുണി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തുണികൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി സൂര്യപ്രകാശത്തിൽ ഉണക്കി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇനി ചികിത്സയിലേക്ക് കടക്കുമ്പോൾ ആയുർവേദ രീതിയിലുള്ള ചികിത്സ പറയുകയാണെങ്കിൽ ഈ ഒരു രോഗത്തെ, അതായത് നമ്മുടെ ബൃഹത്രയികളായ ചരകനും ശുശ്രുതനും കഷ്ടാന്ധഹൃദയം വിളിച്ചിട്ട് വാഗ്ഭടനുമൊക്കെ 20 യോനി വ്യാപത്തുകളിലാണ് ഈ രോഗം പറഞ്ഞിരിക്കുന്നത്. ശ്ലൈഷ്മികി എന്ന യോനി വ്യാപത്ത് ഈ കാൻഡിഡിയാസിസിന്റെ ലക്ഷണങ്ങളുമായി വളരെയധികം സാമ്യമുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള രോഗങ്ങൾ കാൻഡിഡിയാസിസ് ഒരു ബാഹ്യ ഫംഗസിൽ നിന്ന് മാത്രമല്ല ഉണ്ടാകുന്നത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. കാരണം പ്രതിരോധ ശേഷി കുറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ ഫംഗസിനെ ഇല്ലാണ്ടാക്കുന്നതിന് പകരം ദഹനം മെച്ചപ്പെടുത്തുക, നമ്മുടെ ശരീരത്തിൽ അഗ്നിവർദ്ധനമായിട്ടുള്ള ഔഷധങ്ങൾ നൽകുക, പ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ള മരുന്നുകൾ നൽകുക, അതുപോലെ നമ്മുടെ മെറ്റബോളിസം, ടിഷ്യൂ മെറ്റബോളിസം നന്നായി നടക്കുന്നതിന് വേണ്ടുന്നുള്ള മരുന്നുകൾ സേവിക്കുക. കാരണം നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷിയും ഒക്കെ കൂടുതലായി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫംഗസ് അണുബാധകൾ നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല. അതുപോലെ കുടലിന്റെ pH സന്തുലിതമാക്കാൻ വേണ്ടി ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താം. പോഷകം അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ നൽകാം. പോഷകാഹാരങ്ങൾ നൽകുമ്പോൾ ഒരാളുടെ പ്രതിരോധ ശേഷി കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ ആദ്യം പറയുന്ന ചികിത്സ എന്ന് പറയുന്നത് നിദാന പരിവർജനമാണ്. അതായത് എന്താണോ നമ്മുടെ ഈ രോഗം ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് അതിനെ ഉപേക്ഷിക്കുക. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവഗാഹ സ്വേദം, അതായത് അവഗാഹം ചെയ്യുക. ടബ് ബാത്ത്, നാം ടബില് കഷായം തിളപ്പിക്കുക. തൃഫല, നാൽപ്പാമരങ്ങൾ മുതലായ ഔഷധങ്ങൾ അടങ്ങിയ പൊടികൾ ഇട്ട് തിളപ്പിച്ച കഷായ വെള്ളത്തിൽ യോനി ധാവനം ചെയ്യുക. അവഗാഹം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്റേണൽ മെഡിസിൻ, അതായത് നമ്മൾ ഓറലി കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം മരുന്നുകളും നമുക്ക് രോഗിക്ക് ഇതോടൊപ്പം നൽകാവുന്നതാണ്. നമ്മുടെ ഈ ജനനേന്ദ്രിയത്തില് സാധാരണ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ആ ഡിഫൻസ് മെക്കാനിസം തകരാറാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ കൂടുതലായി അകത്തേക്ക് കടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം പുനഃസ്ഥാപിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്.
1: പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഈസ്റ്റ് അണുബാധ അഥവാ കാൻഡിഡിയാസിസ് ഇതുവരെ സംസാരിച്ചത് വലിയ പരമ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി. ആരോഗ്യ രീതി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ഇന്ദ്രനീലം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം, രചന യൂസുഫ് അലി കൈച്ചേരി, സംഗീതം ബ്രിതീഷ് കണ്ണൻ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. എഴുത്തോല എന്ന ചിത്രത്തിൽ അഭിജിത്ത് കൊല്ലം പാടിയ ഗാനം ബിലു പത്മിനി നാരായണന്റെ വരികൾ, പ്രശാന്ത് കർമ്മയുടെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ മയക്കുമരുന്നാസക്തി മറികടക്കാൻ അധ്യാപകർ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃസംഗമം അല്പസമയത്തിനകം കോഴിക്കോട്ട് സമാപിക്കും. കോഴിക്കോട്ടെ ആരോഗ്യ ശാസ്ത്ര സർവകലാശാല സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. തൃശൂർ കരിമംഗലം പറമ്പിക്കുന്ന സെന്ററിൽ എത്തിയിട്ട് ലോറിയിൽ കാറിടിച്ച് മരിച്ച 8 പേരെയും തിരിച്ചറിഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ അധ്യാപക ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ലോക് കല്യാൺ മാർഗിലെ വസതിയിലാണ് അധ്യാപക ജേതാക്കളുമായി അദ്ദേഹം സംവദിച്ചത്. വിദ്യാർത്ഥികളുടെ മയക്കുമരുന്നാസക്തിയെക്കുറിച്ച് ജാഗ്രത പാലിക്കാനും അത് മറികടക്കാനും അധ്യാപകർ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കായിക വിനോദങ്ങളിലൂടെയും ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികളിലെ അമിതമായ സ്ക്രീൻ സമയം പരിഹരിക്കണമെന്ന് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. കുട്ടികളുടെ അക്കാദമിക് പ്രകടനത്തിനപ്പുറം ദൈനംദിന പെരുമാറ്റത്തിലും ജീവിതത്തിലും അധ്യാപകർ ശ്രദ്ധാലുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാല്യത്തിന്റെ നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുക എന്നത് അധ്യാപകരെ വഹിക്കാൻ കഴിയുന്ന പ്രധാന പങ്കാണെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഓരോ പഠനവും സ്വയം നവീകരിക്കലാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അത് പകർന്നു നൽകുന്നത് പുതിയ ഊർജ്ജമാണെന്നും ദേശീയ അധ്യാപക ദിനത്തിൽ അധ്യാപകർക്ക് ആശംസകൾ നേരുന്നതായും മുഖ്യമന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. ഒരു കുട്ടി ഉൾപ്പെടെ 3 ഇന്ത്യൻ പൌരന്മാരെ കൂടി നേപ്പാളിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൃശൂലി ബസാർ മേഖലയിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതോടെ 169 പേരെ ഇതുവരെ സുരക്ഷാ സംഘത്തിന് രക്ഷപ്പെടുത്താനായി. 275 ഇന്ത്യൻ പൌരന്മാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 1907 ഇന്ത്യക്കാർ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് സുരക്ഷിതമായി കടന്നതായും ഇവർക്ക് വിമാനങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസി സൌകര്യമൊരുക്കിയതായും ജയ്സ്വാൾ പറഞ്ഞു. ടിബറ്റൻ സ്വയംഭരണ മേഖലയിൽ ഇന്ത്യക്കാരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് അറിയിച്ച ജയ്സ്വാൾ, ഇന്ത്യ 95 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ നേപ്പാളിന് നൽകിയതായും വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ സഹായം തുടരുമെന്ന് വിദേശകാര്യ വക്താവ് അറിയിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് അല്പസമയത്തിനകം സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIM ശില്പശാല. രണ്ടാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. തൂഫാന്റെ ഒന്നാംഘട്ടം വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. രണ്ടാംഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിലും ഡി അഡിക്ഷന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രചാരണത്തിലും വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും പങ്കാളികളാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട്

കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളി ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ കെ ജയന്ത് എംഎൽഎ അധ്യക്ഷനാകും. എം കെ രാഘവൻ എംപി, മേയർ ഒ സദാശിവൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. തൃശൂർ കയ്പമംഗലം പരമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട് ലോറിയിൽ കാറിടിച്ച് മരിച്ച 8 പേരെയും തിരിച്ചറിഞ്ഞു. ഇവർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവ സഞ്ജിത്, മുരളീകൃഷ്ണൻ, ജോഷ്വ, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന, ജീവ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്നു കാറിൽ നിന്നും ലഭിച്ച ഐഡി കാർഡിൽ നിന്നാണ് വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞത്. അപകട വിവരമറിഞ്ഞ ബന്ധുക്കൾ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഡിണ്ടിഗലിലേക്ക് കൊണ്ടുപോകും. കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് സൂചി കണ്ടെത്തിയ സംഭവത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. കുട്ടിയുടെ കുടുംബം മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. കുട്ടിയുടെ ആരോഗ്യവും സുരക്ഷയും സംബന്ധിച്ച വിഷയമായതിനാൽ പരാതിയിൽ ഗൌരവമായ പരിശോധന നടത്തുമെന്നും കുഞ്ഞിന് വേണ്ട പിന്തുണ ഉറപ്പാക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് സൂചി പുറത്തെടുത്തതെന്ന് കുടുംബം മന്ത്രിയെ അറിയിച്ചു. കുടുംബം ഉന്നയിച്ച പരാതിയിലെ കാര്യങ്ങൾ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ ശരീരത്തിൽ സൂചി കണ്ടെത്തിയെന്ന മാതാപിതാക്കളുടെ ആരോപണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫാണ് കേസെടുത്തത്. കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട്

കാര്യങ്ങൾ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ ശരീരത്തിൽ സൂചി കണ്ടെത്തിയെന്ന മാതാപിതാക്കളുടെ ആരോപണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആക്ടിംഗ് ചെയർപേഴ്സൺ സിസിലി ജോസഫാണ് കേസെടുത്തത്. കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട്

0: ദൈനംദിന കാര്യങ്ങൾ ഭയങ്കര മണ്ടേനായിട്ടുള്ള സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് AD പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.
2: രസതന്ത്രം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: സേതുബന്ധനം എന്ന ചിത്രത്തിൽ ലത പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
0: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
1: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
0: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
3: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. രചന ബൈലാർ ചന്ദ്രവർമ്മ, സംഗീതം ദേവ് ജ്യോതി.

0: ഹെൽത്ത്. ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി വേണുഗോപാലും സംഘവും പാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

41 എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ദയ, ശ്രുതി ബെന്നി, അലീന ജോഷി. രചന ശ്രീരേഖ ഭാസ്കർ. സംഗീതം ബിജി പാൽ.

0: വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
1: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിന് നൽകുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ലാവ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം, രചന യൂസഫലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിന് മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി. സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാർജുമായി മൈജി.
6: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
5: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാൻ അവസരം.
6: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
5: ഈ ഓഫർ September 6 വരെ മാത്രം.
7: ഗോൾഡ് കോയിൻ എന്ന ചിത്രത്തിൽ ശ്രേയ പാടിയ ഗാനം, രചന PS റഫീഖ്, സംഗീതം ഔസേ ബച്ചൻ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തു നിന്ന് ഒരു കുട്ടിയുൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു.

0: രാജ്യത്തിന്റെ വികസനത്തിൽ അക്കാദമിക മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ത്യയെ ഒരു നോളജ് സൂപ്പർ പവർ ആക്കുന്നതിനൊപ്പം ലോകത്തിന്റെ സ്കിൽ ക്യാപിറ്റലായി ഉയർത്തുക എന്നതും രാജ്യത്തിന്റെ മുൻഗണനയാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി.
1: देश के विकास में एकेडमिक एक्सीलेंस, स्किल डेवलपमेंट और एंटरप्रेन्योरशिप का बहुत अधिक महत्व है. भारत को नॉलेज सुपर पावर बनाने के साथ साथ स्किल कैपिटल ऑफ द वर्ल्ड के रूप में स्थापित करना हमारी राष्ट्रीय प्राथमिकता में से शामिल है.
0: വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിനും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യപദ്ധതിയിൽ ഒതുങ്ങി നിൽക്കാതെ കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂവെന്ന് അധ്യാപകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അമിതമായ സ്ക്രീൻ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ കായിക വിനോദങ്ങൾ, സർഗാത്മക പഠന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കുട്ടികളിൽ അവബോധം വളർത്തണമെന്നും ശ്രീ മോദി നിർദ്ദേശിച്ചു.
2: किताबों से बाहर निकल करके, सिलेबस से बाहर निकल करके बच्चों की जिंदगी में घुसना पड़े. बचपन मरने नहीं देना चाहिए और बचपन बनाए रखने का सबसे बड़ा काम टीचर कर सकता है. टीचर का काम है कि उसके भीतर का बचपन बना रहे. एक विषय है स्क्रीन टाइम. अब ये एक प्रकार का एडिक्शन है. या तो वो बच्चा खेल कूद के अंदर बहुत रुचि लेने लग जाएगा. अरे एक्चुअली मैदान में वो खेलना तो धीरे धीरे वो उसमें से बाहर आ सकता है.
0: അധ്യാപക ദിനാശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ, രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളായ അധ്യാപകർ അറിവ് പകർന്നു നൽകിയും മൂല്യങ്ങൾ പരിപോഷിപ്പിച്ചും വികസിത ഭാരതത്തിന്റെ അടിത്തറപ്പാകിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. വിദ്യാർത്ഥികളെ അറിവ് നേടുന്നതിൽ വഴികാട്ടുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന അധ്യാപകർക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസകൾ അറിയിച്ചു. അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഭാവിയെ അറിവ്, കഴിവുകൾ, ആത്മവിശ്വാസം എന്നിവയാൽ ശാക്തീകരിക്കുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തു നിന്ന് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ബെയ്ലി പാലങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികൾ ഉടൻ നേപ്പാളിലെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. 5000 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ സമാധാന പദ്ധതിയുമായി US പ്രതിനിധി സ്റ്റീവ് വിറ്റേകാഫും ജാറഡ് കുഷ്ണറും മോസ്കോയിലേക്കും കീവിലേക്കും തിരിക്കും. US പ്രതിനിധികൾ ആദ്യം മോസ്കോയും തുടർന്ന് യുക്രൈനും സന്ദർശിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും സ്ഥിരീകരിച്ചു. ചർച്ചകൾ നടക്കുന്ന സമയത്ത് വ്യോമാക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റഷ്യയോട് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഇന്ത്യ ഇരു രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ റെഡോസ്ലാവ് സിക്കോർസ്കിയുമായി വാർസോയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ അവസാന പരിശീലന ക്യാമ്പ് ഭോപ്പാലിൽ ആരംഭിച്ചു. മനു ഭാക്കർ, ഈശാ സിംഗ് ഉൾപ്പെടെ 18 സംഘമാണ് ക്യാമ്പിലുള്ളത്. ഷൂട്ടിംഗ് മികവും കായികക്ഷമതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ക്യാമ്പ് ഈ മാസം 14 അവസാനിക്കും. തുടർന്ന് ടീം ജപ്പാനിലേക്ക് തിരിക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനത്തെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും.

0: ഈ മാസം 22 മുതൽ 28 വരെ നടക്കുന്ന പൊതുചർച്ചയിലാണ് ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുക. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മൂലമുള്ള ഇന്ധന ഭക്ഷ്യ വിലക്കയറ്റവും ആഗോള ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനം നടക്കുന്നത്. സമുദ്രനിരപ്പ് ഉയരൽ, കാലാവസ്ഥാ വ്യതിയാനം, ആണവായുധ നിർമ്മാർജ്ജനം, മഹാമാരി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ അവസാന അസംബ്ലി സമ്മേളനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ഡിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. മിസ് വേൾഡ് 2026 ഫൈനൽ ഇന്ന് വിയറ്റ്നാമിലെ ന്യാ ട്രാങ്കിൽ നടക്കും. 111 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് കിരീടത്തിനായി മാറ്റൊരുക്കുന്നത്. നിലവിലെ ജേതാവായ തായ്ലന്റിന്റെ സുജാത ചുവാങ്ശ്രീ പുതിയ വിജയിക്ക് കിരീടം കൈമാറും. 2024 ഫെമിന മിസ് ഇന്ത്യ വേൾഡും മധ്യപ്രദേശ് സ്വദേശിയുമായ നികിത പോർവാളാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ISO ടാങ്ക് കണ്ടെയ്നറുകളിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യാനും കൊണ്ടുപോകാനുമുള്ള അനുമതി കാലാവധി 3 വർഷമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. കൃത്യമായ അപേക്ഷ സമർപ്പിച്ചാൽ 7 ദിവസത്തിനകം അനുമതി ലഭിക്കുന്ന സംവിധാനവും പെട്രോളിയം ഭേദഗതി ചട്ടങ്ങൾ 2026 കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീരുമാനത്തിൽ പൊതുജനങ്ങൾക്ക് 30 ദിവസത്തിനകം അഭിപ്രായങ്ങൾ അറിയിക്കാം. അന്താരാഷ്ട്ര കഴുകൻ അവബോധ ദിനത്തിൽ ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിനായി കഴുകന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. കഴുകന്മാർ രോഗങ്ങൾ പടരുന്നത് തടയുന്നതിലും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കാണാതായ ബലൂച്ച് വിദ്യാർത്ഥി ഇമ്രാൻ അലി കൊല്ലപ്പെട്ട സംഭവത്തിൽ UN മനുഷ്യാവകാശ വിദഗ്ധർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. കസ്റ്റഡിയിലെടുത്തതിനു ശേഷമുണ്ടായ മർദ്ദനത്തെയും കൊലപാതകത്തെയും കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് UN പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിലെടുത്ത ഇമ്രാൻ അലിയെ മെയ് മാസത്തിൽ ഏറ്റുമുട്ടലിൽ വധിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിനും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തു നിന്ന് 1 കുട്ടി ഉൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ട്രെയിൻ ഇറങ്ങി കവലയിലേക്ക് നടക്കുമ്പോൾ രാജേന്ദ്രന്റെ മനസ്സ് ആകെ പ്രക്ഷുബ്ധമായിരുന്നു. രാവിലെ ഒരു കാരണവുമില്ലാതെ ഭാര്യയുമായി വഴക്കുകൂടി. അതിന്റെ പ്രതികാരമായി അവൾ ഉണ്ടാക്കിയ ദോശകളൊക്കെ കരിച്ചുവെച്ചു. അവയുടെ ചവർപ്പ് ഇതുവരെ നാവിന്ന് പോയിട്ടില്ല. ആദ്യ അബുവിന്റെ കടയിൽ നിന്നും ഒരു നല്ല ചായ കുടിച്ചു തുടങ്ങണം, എന്നാലേ ശരിയാവൂ.

0: കവലയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നല്ലോ, എവിടെ പോയി എല്ലാവരും?
1: ബാ രാജേന്ദ്ര, ഇരിക്കി, ഒരു ചായ എടുക്കട്ടെ.
2: നല്ല കടുപ്പത്തിൽ ഒരെണ്ണം.
1: ആയിക്കോട്ടെ, ദാ ഇപ്പൊ എടുക്കാം.
2: ഒന്ന് പുറത്താരെയും കാണാനില്ലല്ലോ, ഇവിടെ കടയിലും ആരുമില്ല, കരക്കാരും ഉണർന്നില്ല ഇതുവരെ. അതോ ചായയിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്നോ താനെല്ലാവരെയും?
1: അതില് ഒരു തുടം വിഷം ബാക്കിയുണ്ട്, അത് തന്റെ ചായയിൽ ചേർക്കുന്നുണ്ട്. അല്ല പിന്നെ, ദാ ചായ. അല്ല, അപ്പോ ഇയാള് കാര്യമൊന്നും അറിഞ്ഞില്ലേ?
2: എന്ത് കാര്യം?
1: അപ്പോ അറിഞ്ഞില്ലേ? താനൊരു കാര്യം ചെയ്, ഈ ചായ വേഗം മോന്തിയിട്ട് ആ പുഴക്കരയിലേക്ക് വെച്ച് പിടിച്ചോ, അമ്പലത്തിന്റെ പിന്നാമ്പുറത്തായിട്ട്.
2: ഞാൻ രാവിലെ കുളിച്ചതാ, തന്നെ പോലെയല്ല.
1: ഓ, അളിഞ്ഞ വിറ്റ്. എടോ, കാര്യായിട്ടാ ഞാൻ പറഞ്ഞേ, നാട്ടുകാര് മുഴുവൻ അവിടെയുണ്ട്.
2: അവിടെ എന്താ?
1: അവിടെ സർക്കസ്. പോയി നോക്കടാ ഹിമാറേ.

0: രാജേന്ദ്രൻ മുടന്തി നടന്ന് പുഴക്കരയിലെത്തുമ്പോൾ വലിയൊരു ജനാവലിയുണ്ട് അവിടെ, പിന്നെ പോലീസ് ജീപ്പും ആംബുലൻസും. ഇതെന്താ സംഭവം? ആരെങ്കിലും പുഴയിൽ വീണ് ചത്തോ? പക്ഷേ എന്താണോ വല്ലാത്തൊരു ഗന്ധം. രാജേന്ദ്രന്റെ രാവിലത്തെ കരിഞ്ഞ ദോശകൾ ഓർമ്മ വന്നു. അയാൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി. മുന്നിലെത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവിൽ അയാളുടെയും നോട്ടം പതിഞ്ഞു. അയാൾക്കുള്ളിൽ നിന്ന് തികട്ടി വന്നു. കണ്ണുകളിൽ ഇരുട്ട് പടരുന്നത് പോലെ. ഇന്നു വരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു കാഴ്ച. ആകെ കത്തിക്കരിഞ്ഞ് അയാൾ തിരിഞ്ഞോടി. മുടന്തിയുള്ള അയാളുടെ ഓട്ടം ജീപ്പിന്റെ ബോണറ്റിന്മേൽ ഇരിക്കുകയായിരുന്ന എസ് ഐ ജയരാജ് കൗതുകത്തോടെ നോക്കി. അപ്പോഴേക്കും മഹസറുമായി ഹെഡ് കോൺസ്റ്റബിൾ ജോണി എത്തി.
1: എന്താ ജോണി, മഹസർ റെഡിയായോ?
2: ആ, കഴിഞ്ഞു സാർ. എന്നാ പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കട്ടെ.
1: ശരി, നീ ആംബുലൻസ് സാറോട് ചെന്ന് പറയ്. പിന്നെ ചോദ്യം ചെയ്യലോ കഴിഞ്ഞില്ലേ?
2: സാർ, രാവിലെ പൂജാരി ബോഡി കാണുന്നവരെ ഇതാരും അറിഞ്ഞിട്ടില്ല.
1: ഇങ്ങനെയാണല്ലോ എല്ലാം രാവിലെ വന്ന് ആദ്യം കാണുന്നത്.
2: സാർ, എല്ലാവരും ഇന്നലെ ഉത്സവം കഴിഞ്ഞ് ക്ഷീണിച്ച് പതുക്കെയാണ് എണീറ്റത്. എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യാൻ പൂജാരി ഉൾപ്പെടെ കുറച്ചുപേരെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, വേറെ എന്തെങ്കിലും
1: സംഭവം നടന്ന സമയത്തെ കുറിച്ച് വല്ല സൂചനയും കിട്ടിയോ?
2: കൃത്യമായി ഇല്ല സാർ. രാത്രി വൈകി ആയിരിക്കണമെന്ന് തോന്നുന്നു.
1: പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാലോ. നീ ചെല്ലേ.
2: സാർ, പറയാൻ വിട്ടുപോയി. ചെറിയൂർ എസ് ഐയുടെ വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. സി ഐ സാറിന് സുഖമില്ലാതെ വീട്ടിലാണ്. ഇദ്ദേഹത്തോട് റിപ്പോർട്ടുമായി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു.
1: ശരി, ഒരു ക്രൈം പോലും ഇല്ലാതിരുന്ന ഈ ഗ്രാമത്തിൽ ഇപ്പോ ഒരു മോഷണം, ആക്രമണം, പിന്നെ ഇതും.
0: ഈശ്വരന്റെ ഏറ്റവും സുന്ദരവും സമ്പൂർണവുമായ സൃഷ്ടികളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യ ശരീരത്തിന്റെ ശേഷിപ്പെന്ന് തോന്നിപ്പിക്കാത്ത വിധം തീനാളങ്ങളുടെ കരാളഹസ്തങ്ങളാൽ ഒരു മനുഷ്യായുസിന്റെ അന്ത്യം എത്ര ഭയാനകവും ദയനീയവുമാണെന്നതിന്റെ പ്രതീകം പോലെ കത്തിക്കരിഞ്ഞ് വികൃതമായി സ്ട്രെച്ചറിന്റെ പുറത്ത് അതിന്റെ അനക്കത്തിനൊപ്പം കരിഞ്ഞ ഒരു തടിക്കഷ്ണം കണക്കെ ഇരുവശത്തേക്കും മെല്ലെ കിടന്നുരുളുന്ന ആ മാംസപിണ്ഡത്തെയും ഇനിയും കൗതുകമൊഴിയാതെ കണ്ടു മതിയാകാതെ അതിനെ പിന്തുടരുന്ന ജനാവലിയെയും സമ്മിശ്ര വികാരങ്ങളോടെ ജയരാജ് അല്പനേരം നോക്കി നിന്നു.

0: വിമാനത്തിൽ ഒരു ഷീറ്റ് കൊണ്ട് മൂടിക്കൂടെ, വെറുതെ ഒരു പ്രദർശന വസ്തു പോലെ. പാവം. ആ ജോണി, ഞാൻ സി ഐ സാറിനെ വീട്ടിൽ പോയി കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം. നീ ആംബുലൻസിന്റെ കൂടെ ചെല്ല്. ആശുപത്രിയിൽ എത്തിയാൽ ഉടൻ നീ പോലീസ് സർജൻ ഡോക്ടർ സുധീർ കുമാറിനെ കാണണം കേട്ടോ. പോസ്റ്റ്മോർട്ടത്തിലുള്ള ഏർപ്പാടുകൾ പുള്ളി ചെയ്യും. എന്റെ സുഹൃത്താ, കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ ഞാൻ സി ഐ സാറിന്റെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറയാം. ജോണിയുടെ കൂടെ ആരാ വരുന്നത്?
1: ഹരി വരും.
0: പ്രദീപിനെയും കൂട്ടിക്കോ.
1: ശരി സർ.
0: ജീപ്പ് ഞാൻ എടുത്തോളാം. സ്റ്റേഷനിൽ വരാൻ പറഞ്ഞവരെയൊക്കെ ചോദ്യം ചെയ്തിട്ട് ഭാസ്കരൻ നായരോടും അജിത്തിനോടും കവലയിൽ ഒന്ന് കറങ്ങാൻ പറ. എന്തെങ്കിലും വിവരം കിട്ടിയാലോ.
1: ശരി സർ. ഹരി, പ്രദീപേ, വാ, നമുക്ക് ആംബുലൻസിൽ കൂടെ പോവാം. ജീപ്പ് സാർ ഓടിച്ചോളൂ.

0: ജയരാജ് വൈദിക്കെ
1: എന്തു പറ്റി സാർ? കംപ്ലിയൊക്കെ പൊതിച്ച് സാറിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ.
0: ശോഭയെ, രണ്ട് ചായ. താൻ വല്ലതും കഴിച്ചതാണോ?
1: ഞാൻ കഴിച്ചു സാർ. സാറിനത് എന്തു പറ്റി?
0: രാത്രി മുഴുവൻ വല്ലാത്ത പനി, എഴുന്നേക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ വിവരം അറിഞ്ഞ ഉടനെ ഞാൻ എത്തുമായിരുന്നു. പുലർച്ചെയായപ്പോഴേക്കും ഒരല്പം കൂടി. ശോഭയുടെ നിർബന്ധം കാരണം ഡോക്ടറെ കാണാൻ പോയി. അപ്പോഴാണ് താൻ ആദ്യം വിളിച്ചത്. തിരിച്ചു വന്നപ്പോ സനല വിവരം എന്നെ അറിയിച്ചത്. നിവൃത്തിയില്ലാത്തതുകൊണ്ടാ തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ശരിക്കും എന്താണോ സംഭവം? വിശദ വിവരങ്ങൾ അറിയാതെ എനിക്കിവിടെ ഇരിപ്പുറക്കുന്നില്ലായിരുന്നു.
2: എന്താ ജയരാജ്, പ്രശ്നങ്ങൾ തുടങ്ങിയല്ലേ?
1: എന്തു പറയാനാ ചേച്ചി?
2: ഇച്ചായ അങ്ങ് വരണമെന്നായിരുന്നു, ഞാനാ സമ്മതിക്കാത്തത്. ഇന്ന് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് വേണം എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജോലിയിലല്ലേ റെസ്റ്റ്. സംസാരിച്ചു കഴിഞ്ഞ് കാപ്പി കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. പാലപ്പോൻ സ്റ്റൂ ഉണ്ട്, ഞാൻ എടുത്തു വെക്കാം.
1: അയ്യോ, ഞാൻ കഴിച്ചതാ ചേച്ചി.
2: ചുമ്മാ കള്ളം പറയണ്ട, കഴിച്ചിട്ടേ പോകാവൂ. എന്നിട്ടേ എസ് എ വിടാവയിച്ചായ.
0: ജയരാജ്, ആ ബോഡി മുഴുവനായും കത്തിയിരിക്കുകയാണ്. ആദ്യം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ആളെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു എന്നാണല്ലോ.
1: അതെ സാർ, ശരീരം ഒട്ടുമുക്കാലും കരിഞ്ഞിരുന്നു. ആദ്യം ഒറ്റ നോട്ടത്തിൽ ആളാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. വളരെ പണിപ്പെട്ടാണ് ഒടുവിൽ തിരിച്ചറിഞ്ഞത്.
0: ആരാണ്?
1: ആ സ്വാമിയാണ് സാർ.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സൂത്രധാരൻ ശോഭി തിലകൻ, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ജോണി, ശ്രീജിത്ത് പാല, രാജേന്ദ്രൻ, കെ പി എസ് സി രാജേന്ദ്രൻ, അബു, ഹസിൻ അമരവിള, ശോഭ, ഡോക്ടർ പ്രിയ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 11-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സംശയിക്കേണ്ട, പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലെ ഇനങ്ങൾ ഇന്ന് കാട്ടുവഴികളിലൂടെയാണ് യാത്ര. കണ്ണവത്ത് നിന്ന് 4 കിലോമീറ്റർ വനത്തിനുള്ളിലായി. ദാ കുറച്ച് ചേച്ചിമാർ കാടിനുള്ളിലെ കുഞ്ഞു വായനശാലയിലിരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു, പണം കൈകാര്യം ചെയ്യുന്നു. ചോദിച്ചപ്പോൾ ഇവിടെയുള്ള കുടുംബശ്രീ അംഗങ്ങളാണിവർ. പന്നിയോട് അംബേദ്കർ നഗറിലെ വിശേഷങ്ങളാണ് ഈ ചേച്ചിമാരിലൂടെ കേൾക്കാൻ പോകുന്നത്. കൂടെയുള്ളത് സജിത ചേച്ചി.
1: ഞാൻ ഭാവന കുടുംബശ്രീയിലാണ് പ്രവർത്തിക്കുന്നത്.
0: ഇവിടെ ഒരു ക്ലബാണ് നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലം അല്ലേ? ഈ ക്ലബിന്റെ പേരെന്താ?
1: അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്.
0: ഇവിടെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ എല്ലാരും ഒത്തുചേർന്ന് കുടുംബശ്രീയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്?
1: കുടുംബശ്രീയുടെ പൊതുപ്രവർത്തനങ്ങൾ കാര്യങ്ങളും ചർച്ചയും, വികസനത്തിനായാലും എല്ലാ കാര്യങ്ങളും, ഒരു കുടുംബത്തിന്റെ പ്രശ്നങ്ങളായാലും എല്ലാ കാര്യങ്ങളും കുടുംബശ്രീയിൽ ചർച്ച ചെയ്യും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കുടുംബശ്രീ ചർച്ച ചെയ്ത്, ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു അംഗത്തിന് അല്ലെങ്കിൽ കുടുംബാംഗത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകണം, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിലെ എന്തൊക്കെ ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്.
0: കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ആഴ്ചക്ക് പൈസ വെക്കുന്നുണ്ട്. ആ പൈസ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്?
1: ഇവിടെ ഇപ്പൊ 7 കുടുംബശ്രീ ഉണ്ട്. 7 കുടുംബശ്രീയിലെ അംഗങ്ങളും ഓരോരുത്തരും 50 രൂപ വെച്ചിട്ടാണ് യോഗ ചേരുന്നത്. ആ നിക്ഷേപം സ്വരൂപിച്ച് കൂട്ടിയത് നമ്മള് ലോണായിട്ട് എടുക്കുകയും വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്.
0: എന്തെങ്കിലും സംരംഭം കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടോ, തുടങ്ങിയിട്ടുണ്ടോ?
1: സംരംഭം ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അച്ചാർ യൂണിറ്റ് ഉണ്ട്, ടൈലറിംഗ് ഉണ്ട്, പിന്നെ ഒരു ശിങ്കാരി മേളം ഗ്രൂപ്പ് സംരംഭമുണ്ട്. ഇപ്പൊ പുതുതായിട്ടൊന്ന് ഓക്സിലറി ഗ്രൂപ്പിൽ ഒരു അംഗം സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓട്ടോ എടുക്കലാണ്. പിന്നെ നമ്മുടെ കുടുംബാംഗം എന്ന നിലയിൽ ഒരു കുറച്ച് വൈകല്യമുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിയെ ചൂല് നിർമ്മാണമാണ്, അത് സംരംഭമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള സാമ്പത്തിക സഹായമെല്ലാം കുടുംബശ്രീ തലത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
0: നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ണമ്മ ഫോറസ്റ്റിനുള്ളിലാണ്, കാടാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നതാണോ സജിത ചേച്ചി?
1: അതെ, ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. 10-45 വർഷം കഴിഞ്ഞു.
0: കാട് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? എന്ത് ശാന്തമായ അന്തരീക്ഷം, ചുറ്റിലും അരുവിയുടെ ശബ്ദമുണ്ട്. കാട്ടുമൃഗങ്ങളൊക്കെ ഇല്ലേ?
1: കാട്ടുമൃഗങ്ങളുണ്ട്. ഇപ്പൊ ഭയങ്കര ശല്യമാണ്, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, പിന്നെ കടുവ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല.
0: പേടിയില്ല? അപ്പൊ
1: പേടിയുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ 6 കിലോമീറ്ററോളം ദൂരം നടന്നിട്ട് ഇവിടെയുള്ള ഒരു അംഗൻവാടിയിലെ ടീച്ചർ ശ്രീദേവി ടീച്ചറാണ്. ആള് രാവിലെ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും മല കയറി പോണ ചെന്നപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടീച്ചർ താമസിക്കുന്നത്. ഏറ്റവും കൂടുതലും അംഗീകരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ടീച്ചറെയാണ്. അത് വെച്ചാൽ കാട്ടുമൃഗത്തിന്റെ കാട്ടുപോത്തിന്റെ മുന്നിലായി പോയിട്ടുണ്ട് 2 പ്രാവശ്യം അങ്ങനെ, അതുപോലെ കാട്ടാനയുടെ മുന്നിലും ആയി പോയിട്ടുണ്ട്. എങ്ങനെയോ രക്ഷപ്പെട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്.
0: ദൈവസഹായം. ഇപ്പൊ നമുക്ക് അങ്ങനെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാനും പറ്റില്ല അല്ലെ? അതിനോടുള്ള ഇഷ്ടം കൊണ്ടും കൂടി ആയിരിക്കണം ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് വന്യമൃഗങ്ങളുടെ ഇടയിലൂടെ അല്ലെ ജീവൻ പണയം വെച്ച് പോകുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയും?
1: വീട്ടില് ഭർത്താവും അമ്മയും 2 കുഞ്ഞുങ്ങളും.
0: കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണോ?
1: ചെറിയ മക്കള്, 13 വർഷം കഴിഞ്ഞിട്ടുണ്ടായതാണ്. ട്വിൻസ് ആണ്, 2 പെൺകുട്ടികൾ.
0: അപ്പൊ ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണോ?
1: അല്ല, വയനൂര് മണ്ഡപം എന്ന് പറയും, കോളയാട് പഞ്ചായത്തിലെ.
0: ഒത്തിരി വിശേഷങ്ങൾ നമ്മൾ കേട്ടു. നല്ലൊരു പാട്ട് വേണം അല്ലെ? ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ. രണ്ടുപേരും മൂടുമെങ്കിൽ നല്ലത്.
1: ഒരു താരാട്ട് പാട്ട് തന്നെ ആയിക്കോട്ടെ.

0: ലാഡാലോ.
1: നന്നായിട്ട് പാടി. അപ്പൊ കുഞ്ഞുങ്ങളെ പാടി ഉറക്കുന്ന പാട്ടായിരിക്കണം അല്ലേ? പാട്ട് പാടി ഉറക്കുവോ കുഞ്ഞുങ്ങളെ?
0: അതെ,
1: ഒത്തിരി സന്തോഷം ചേച്ചി. നമുക്ക് ഇതാ കൂടെ കുറെ ചേച്ചിമാരുണ്ട്, എല്ലാവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോണം. ആദ്യം പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ഓക്കെ.

0: നേരത്തെ സംസാരിച്ചത് ഭാവന കുടുംബശ്രീയിലെ ചേച്ചിയാണ്. ഇപ്പം കൂടെ ഇരിക്കുന്നത് ഏത് കുടുംബശ്രീയിലാന്ന് പറയും?
1: മഹനിയ കുടുംബശ്രീ.
0: മഹനിയ. പേരെന്താ?
1: സജിന.
0: രണ്ടുപേരും സജിനയ?
1: സജിത.
0: സജിത. ഒരക്ഷരം മാറ്റമുണ്ട്. പന്നിയോട് അംബേദ്കർ നഗർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നു, എന്താണ് പറയാനുള്ളത്? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ?
1: നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ട് പാലമില്ല, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്.
0: അതായത് ഈ പന്നിയോട് കോളനിയിലേക്ക് വരാൻ
1: വേണ്ടിയിട്ടാണോ?
0: കോളനിയിൽ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നു?
1: നമുക്ക് 28.
0: ഇപ്പൊ കോളനി എന്ന് പറയില്ല, പകരം ഉന്നതി എന്നാണ് പറയുന്നത്. ഇതിന്റെ പേര് തന്നെ അംബേദ്കർ നഗർ എന്നാണ്. അപ്പൊ ഇവിടെ 128 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അല്ലെ? നിങ്ങൾക്ക് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ?
1: റോഡ് ഇല്ല.
0: അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്?
1: റോഡുണ്ട്, പക്ഷെ അതേ പിന്നെ നല്ല റോഡല്ലല്ലോ, ടാറിംഗ് ഒന്നും വരെയൊക്കെ ചെയ്തിട്ടില്ല.
0: അപ്പൊ നമ്മളിപ്പം വന്ന റോഡ് എവിടെ വരെയാണ്?
1: ക്ലബ് വരെയല്ലോ, ബാക്കി അങ്ങോട്ടേക്ക് റോഡില്ല.
0: അതായത് നിങ്ങളുടെ ഈ സ്ഥലത്തിലേക്ക് എത്തിപ്പെടേണ്ട റോഡില്ല. അപ്പൊ നമ്മൾ നിൽക്കുന്ന ക്ലബിന്റെ അടുത്ത് വരെയാണ് റോഡുള്ളത് അല്ലെ? അപ്പൊ ഈ മഴയത്തി ഇപ്പം ഞങ്ങൾ കാണുന്നുണ്ട്, തൊട്ട മുന്നിലൊക്കെ ചളിയും ഒക്കെയാണ്, വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങി നടക്കണം. നല്ല മഴയൊക്കെ വരുമ്പം എന്താണ് അവസ്ഥ?
1: ഓട്ടോ ഒന്നും പിന്നെ റോഡ് നല്ലതല്ലാത്തോണ്ട് ഓട്ടോ ഒന്നും വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് നടന്നു പോകണമെങ്കിൽ ചങ്ങലയിട്ട് കൂടെ അങ്ങ് ഷോട്ട് പോകാനുള്ളത്, പക്ഷെ പാലമില്ല, പുഴയ്ക്ക് പാലമില്ല.
0: പുഴ കടന്നു പോകണം.
1: കഴിഞ്ഞ പ്രളയത്തില് പാലം ഒലിച്ചു പോയി. ഇപ്പൊ നാട്ടുകാര് എല്ലാരും പിരിവെടുത്തിട്ട് നിർമ്മിച്ച തൂക്കുപാലുള്ളത്.
0: ആ പാലത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. മലവെള്ളം വരാൻ എല്ലാ വർഷവും സാധ്യതയുള്ള ഒരു ഇടം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഒരു തൂക്കുപാലമാണ് ഉള്ളത് അല്ലെ?

0: അതിലൂടെയാണ് എപ്പോഴും പോകുന്നത്.
1: അതിലോട്ടെ എപ്പോഴും നമ്മൾ നടന്നു പോക്ക്.
0: സാധനങ്ങൾ വാങ്ങിക്കാനുള്ള റേഷൻ കട, അതുപോലെ മറ്റു സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകളൊക്കെ ഈ അംബേദ്കർ നഗറിനടുത്തുണ്ടോ?
1: ഇല്ല, കണ്ണവൺ ടൗൺ പോണം.
0: എത്ര ദൂരം പോണം? 4 കിലോമീറ്റർ പോണ്ടേ?
1: പോണം.
0: ഈ വനത്തിനുള്ളിലൂടെ നടന്നു പോവും?
1: വനത്തിനുള്ളിലൂടെ നടന്നു പോവും.
0: നിങ്ങൾക്ക് ഇവിടെ ബസ് സൗകര്യം ഉണ്ടോ?
1: ഇല്ല, വണ്ടിക്ക് പോണോ ഓട്ടോ വിളിച്ചിട്ടന്നെ പോണം.
0: ഇവിടുന്ന് കണ്ണവത്തേക്ക് എത്ര രൂപയാണ് ഓട്ടോ ചാർജ് കൊടുക്കുന്നത്?
1: 150.
0: എന്ത് സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിൽ കണ്ണവത്ത് പോവുകയും വേണം.
1: കണ്ണവത്ത് പോണം.
0: ഒരു കഷ്ടാണല്ലേ. തൊട്ടടുത്ത് പുഴയാണോ തോടാണോ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ.
1: അത് വലിയൊരു തോടാണ്.
0: മഴക്കാലത്ത് വെള്ളം ഇങ്ങോട്ടേക്ക് കയറി വരുമോ?
1: വരലുണ്ട്. കഴിഞ്ഞ പ്രളയം വന്ന സമയത്ത് വെള്ളം കയറിയിട്ടുണ്ട്.
0: ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്ന് പോകുന്നത്? എല്ലാ വർഷവും ഉണ്ടാവും അല്ലെ? അത് കണ്ടു കണ്ട് ശീലമായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു സമയമൊക്കെ നിങ്ങൾ തരണം ചെയ്യുന്നത്?
1: 2024 പ്രളയം വന്ന സമയത്ത് നമ്മളെ വീടിന്റെ അടുത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ട്. അന്ന് രാത്രി നല്ല പേടിച്ചിട്ടുണ്ട് നമ്മള്.
0: അന്നേരം നിങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക അല്ലെ? അങ്ങനെ
1: താമസിച്ചിട്ടില്ല. മഴ കുറച്ച് കുറഞ്ഞ സമയത്ത് വെള്ളം കുറച്ച് പോയ പിന്നെ വീട്ടിൽ തന്നെ നിന്ന്. വീട്ടിന്റെ അകത്തേക്ക് വെള്ളം കയറിയില്ല, മുറ്റത്ത് വരെ വെള്ളം വന്നിന്.
0: ആരൊക്കെയുള്ളത് വീട്ടില്?
1: ഞാനും ഭർത്താവും 3 കുട്ടികളും.
0: ചെറിയ മക്കളാണോ?
1: മൂത്ത കുട്ടി 9ാം ക്ലാസ്സില്, 2ാമത്തേത് 7, ഇളയത് 3.
0: ഇവിടെ തൊട്ടടുത്ത് സ്കൂളുണ്ടോ കുട്ടികൾക്ക് പഠിക്കാൻ?
1: കണ്ണവം പിന്നെ ചിറ്റാരിപ്പറമ്പ്.
0: അവിടെ തന്നെ പോണം. അപ്പൊ കുട്ടികൾ എങ്ങനെയാ രാവിലെ സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ എങ്ങനെയാണ്? സ്കൂൾ ബസ് ഉണ്ടോ? എങ്ങനെയാണ്?
1: ഗോത്രസാരഥി വണ്ടിയുണ്ട്.
0: ആ വണ്ടിയിൽ പോകും തിരിച്ചു വരുമ്പോഴും?
1: അതിന്റെ തന്നെ വരും.
0: എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ ഇവിടെ PHSCയോ അങ്ങനെ എന്തെങ്കിലും?
1: അങ്ങനത്തെ ഒന്നുമില്ല.
0: അപ്പൊ എവിടെയാണ് നിങ്ങൾ പോവുക?
1: രാത്രി കാലങ്ങളിലാണെങ്കിൽ കൃഷിരാജി തന്നെ പോണം. കൂത്തുപറമ്പ് കൃഷിരാജി തന്നെ പോണം.
0: അപ്പൊ വണ്ടി കിട്ടി, വണ്ടി പിടിച്ച് അങ്ങനെ പോണം അല്ലെ? ഒത്തിരി ദൂരമില്ലേ ഇവിടുന്ന്?
1: കൂത്തുപറമ്പ് എത്തണ്ട. നമുക്ക് അടുത്ത് തൊടിയക്കളാന്ന്.
0: അവിടെ PHSC
1: ഉണ്ട്. അവിടെയുണ്ട്.
0: ഇവിടെ ജനിച്ച് വളർന്നതാണോ?
1: അല്ല, ഞാൻ പെരുവ.
0: പെരുവയിലാണ് ജനിച്ചത്. ഇവിടെ ആയാലും പെരുവയിലായാലും എന്തായാലും കാടിനുള്ളിൽ തന്നെ. പേടിയുണ്ടോ ഇവിടെ ജീവിക്കാൻ?
1: പേടിയുണ്ട്. എന്നാലും വീടിന്റെ അടുത്ത് വരെ ആന വന്നിട്ടുണ്ട്. ആനയും വരും, കാട്ടുപോത്ത് വരുത്തുണ്ട്.
0: ഈ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
1: കൃഷിയെല്ലാം നശിപ്പിച്ച ആന, വാഴ, തെങ്ങ്.
0: എപ്പോഴും അല്ലെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു സംഘടനമുള്ള ഒരു ഏരിയയാണ് കണ്ണവം പ്രദേശം. പ്രദേശം വനമേഖലയാണ്, രണ്ടുപേർക്കും ജീവിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഇവിടെ അല്ലെ.
1: കുരങ്ങിന്റെ ശല്യം നല്ലോണമുണ്ട്. വാഴയായിട്ടും തെങ്ങായിട്ടും എല്ലാം വെച്ച കുരങ്ങ് എല്ലാം നശിപ്പിക്കും.
0: കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേറെയും ചേച്ചിമാരിവിടെ ഉണ്ട്. നമുക്ക് നല്ലൊരു പാട്ട് വേണം. പാടണം എന്ന് പറഞ്ഞപ്പോ തന്നെ ആളാകെ അയ്യോ എന്നുള്ള രീതിയിലായി. എന്തായാലും പാട്ട് പാടണ്ട ചേച്ചി. കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് പറഞ്ഞാ മതി.
1: പഴശ്ശിരാജ സിനിമയിലെ ഒരു പാട്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്തത്.
0: കണ്ണവത്ത് നിന്നാണ് പഴശ്ശിരാജ സിനിമ ഷൂട്ട് ചെയ്തത്. അതിലുള്ള ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പാട്ട് മതി. സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ കാണാൻ പോവാറുണ്ടോ?
1: പോവാറുണ്ട്.
0: എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു തരാം കേട്ടോ.

0: പ്രിയ ശ്രോതാക്കളെ, അങ്ങനെ ദാ പന്നിയോട് അംബേദ്കർ നഗറിലാണ് കുറെ ചേച്ചിമാരുണ്ടായിരുന്നു. നാട്ടുവഴി ഈണങ്ങളാണ്, റേഡിയാണെന്ന് കേട്ട ഉടനെ എല്ലാരും ഓടിപ്പോയി കളഞ്ഞു. ഇനിയിപ്പോ ഇതാ വേറെ ഒരു ചേച്ചിയുണ്ട്, ഞാനെന്ത് പറയണം എന്നാണ് പറയുന്നത് അല്ലെ. എന്ത് കൈക്കെന്ന് പറ്റി?
1: അത് മുറിഞ്ഞതാണ്.
0: അതെയാ, പച്ചക്കറി മുറിച്ചിടുമ്പോഴാ? പേര് പറ
1: സുജാത.
0: എല്ലാരും ഏകദേശം ഒരേപോലത്തെ പേരല്ലേ.
1: എന്റെ വീട് നെടുമ്പറഞ്ചാൽ.
0: ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം
1: എല്ലാം നെടുമ്പോയി കഴിഞ്ഞിട്ട്.
0: അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഈ കണ്ണവത്ത് വന്നിട്ട് എത്ര വർഷമായി?
1: നമ്മളൊരു 10-30 വർഷങ്ങളിലായി.
0: ഈ കാടിനുള്ളിലാണ് കല്യാണം കഴിച്ചു വരുന്നത് എന്ന് അറിഞ്ഞപ്പോ പേടി തോന്നിയോ?
1: അന്നേരം ഒന്നും പേടിയില്ലായിരുന്നു, ഇപ്പാണ് പേടി. ഇപ്പൊ ആനയെല്ലാം വരുന്നത്.
0: കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ഇല്ല?
1: ഒന്നുമില്ലേനോ.
0: ഇവിടെ വന്നിട്ട് ഇത്രയും വർഷം ഇവിടെ ജീവിച്ചു, എന്ത് തോന്നുന്നു ഈ കാടിനെ കുറിച്ചും ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളെ കുറിച്ചും?
1: കുഴപ്പമില്ല, മാത്രം ആനിനും കാട്ടിനും അല്ലാന്ന് പേടി, വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല.
0: ജീവിക്കാനൊക്കെ സുഖാണ്.
1: ജീവിക്കാനെല്ലാം സുഖം തന്നെ.
0: ചേച്ചി തൊഴിലുറപ്പിന്റെ ജോലി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലേ, തൊഴിലൊക്കെ കിട്ടുന്നുണ്ടോ?
1: ഇപ്പൊ ഇല്ല.
0: അതായത് 100 പണി ചെയ്തവർക്ക് 1000 രൂപ ബോണസ് ഉണ്ടായിരുന്നു അല്ലേ, കിട്ടിയോ? 1000 രൂപ
1: പോയിട്ടില്ല.
0: പൈസ വേണ്ടേ?
1: വേണം.
0: വേറെന്തൊക്കെയാ? ഭക്ഷണക്കായോ?
1: ആ ഭക്ഷണമല്ലായി.
0: ഇതെന്താ വെച്ചാ ചോദിക്കട്ടെ?
1: കടലക്കറി വെച്ച്, സാമ്പാർ വെച്ച്.
0: സാധനങ്ങൾ വാങ്ങിക്കാൻ കടകളുണ്ടോ?
1: ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. കണ്ണാവും തന്നെ പോണോ?
0: സാമ്പാറിൽ എന്തമാത്രം കഷ്ണങ്ങൾ വേണം, ഇതൊക്കെ വാങ്ങിക്കാൻ പോണ്ടേ കണ്ണവത്ത്?
1: എല്ലാ സാധനവും മേടിക്കാൻ പോണം.
0: പെട്ടെന്ന് എന്തെങ്കിലും സാധനം തീർന്നു പോയി, എന്ത് ചെയ്യും? തൊട്ടടുത്ത് വീടുകളുണ്ടോ?
1: വീടുകളില്ല.
0: ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞു പോലെ. ഈ ഓണക്കാലൊക്കെ എങ്ങനെയായിരുന്നു?
1: ഓണക്കാലല്ല, ഇപ്രാവശ്യം ഓണമൊന്നും ഇല്ലായിരുന്നു.
0: എന്ത് പറ്റി?
1: എല്ലാവർക്കും വീട്ടിലെ നാട്ടിലും എല്ലാവർക്കും പനിയും സുഖമില്ലാണ്ടായി. അതുകൊണ്ട്
0: ഓണം ആഘോഷിച്ചില്ല. എന്നാലും കാണാൻ പറ്റും ഓണം ഉണ്ണണമെന്നല്ലേ മലയാളികൾ പറയാറ്. ചെറുതാക്കി
1: മൃഗങ്ങളെ ശല്യം തന്നെ.

0: ഭാര്യ അങ്ങനെ കുഴപ്പമൊന്നുമില്ല.
1: എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അല്ലേ?
0: തന്നെയാണ്.
1: പ്രത്യേകിച്ച് ഇത് കാടാണല്ലോ, മൃഗങ്ങളെ സ്വാഭാവികം അവരുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണിത്. നെടുമ്പുറം ചാലിലേക്ക് ഇപ്പൊ അടുത്തൊക്കെ പോയിട്ടുണ്ടോ?
0: ഇല്ല, ഓണത്തിനൊന്നും പോയിട്ടൊന്നും ഇല്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകൂ, അങ്ങനെ പോക്കാന്ന്.
1: ഈ ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം ബുദ്ധിമുട്ട്, കുറെ ദൂരം നടന്നു പോണം, എന്നിട്ടൊരു വാഹനം കിട്ടണം അല്ലേ?
0: അതങ്ങനെ.
1: ആരൊക്കെയുണ്ട് ചേച്ചിയുടെ വീട്ടില്?
0: അമ്മ അച്ഛനൊന്നും ഇല്ല, ഏട്ടനുണ്ട്, അച്ഛമ്മയുണ്ട്.
1: മക്കളോ?
0: ആ മക്കളുണ്ട് രണ്ടാള്.
1: കാര്യം പറയണ്ടേ, ചേച്ചി സാമ്പാറും ചോറൊക്കെ വെച്ചിട്ടുണ്ട്, വിശക്കുന്നുണ്ടാവും. അപ്പൊ പോയിട്ട് ഊണൊക്കെ കഴിക്കാം അല്ലേ? ഒരു പാട്ട് കേൾക്കട്ടെ നമുക്ക്.
0: എനിക്ക് പാട്ടൊന്നും അറിയില്ല.
1: കേൾക്കാൻ ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടം ഉണ്ടാവില്ലേ?
0: കാടിനെ പറ്റിയ ഒരു പാട്ട്.
1: കാടിനെ പറ്റിയുള്ള ഒരു പാട്ടാണ് വേണ്ടത്. നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

0: ഞാനെന്താ പറയണ്ടെന്നാണ് ഒരു ചേച്ചി വന്നിട്ട് ചോദിക്കുന്നത്. പേര് പറയും.
1: ലക്ഷ്മി.
0: പന്നിയോട് തന്നെയാണോ താമസിക്കുന്നത്?
1: ഞാൻ ജനിച്ചത് വളർന്നത് ഇവിടെ തന്നെ.
0: ഇവിടെ തന്നെ ജനിച്ചത് വളർന്നത്, കല്യാണം കഴിച്ചത് ഇവിടെ തന്നെ. കാട് വിട്ട് പുറത്തു പോകാറില്ലേ?
1: ഇല്ല.
0: പോവാൻ ഇഷ്ടമില്ല?
1: ഇഷ്ടമില്ല. എന്റെ പോയിട്ട് എവിടെയെങ്കിലും നാട് കാണാനൊക്കെ പോകും, പക്ഷേങ്കിൽ ഇവിടെ തന്നെ ഇഷ്ടം. ഇവിടെ തന്നെയാ.
0: ഇവിടുന്ന് ടൂറൊക്കെ പോവോ?
1: പോകും.
0: എവിടെയൊക്കെ പോയിട്ടുള്ളത്?
1: വയനാട് പോയിട്ടുണ്ട് ഞാൻ. പിന്നെ എന്റെ ബന്ധുക്കളുടെ വീട്ടില് എന്റെ തിരുവനന്തപുരം ഉള്ള അമ്മേന്റെ അവിടെ പോയിട്ടുണ്ട്. കാട്ടിൽ നമുക്ക് സുഖം തന്നെയാ, പക്ഷേങ്കിൽ ഇവിടെ മൃഗങ്ങളെ ശല്യം കൊണ്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാ.
0: എല്ലാവർക്കും പറയാനുള്ള ഈ ഒരു കാര്യം തന്നെയാണ് അല്ലേ. കാട്ടുപോത്തിന്റെയും ആനയുടെയും ഒക്കെ ശല്യമായിരിക്കും. ഇപ്പൊ കുരങ്ങ് കുറവാണല്ലോ.
1: കുറവൊന്നല്ല, പക്ഷെ ഓരോ സെറ്റില് 10, 50, 100 പേര് വരൊക്കെ ഉണ്ടാവും.
0: ഈ വീട്ടിൽ അകത്ത് വന്നിട്ട് ഓരോ സാധനമൊക്കെ എടുത്തു കൊണ്ടുപോകും.
1: ചില വീട്ടിലെ അകത്തെല്ലാം കയറുന്നു പറയുന്ന കേട്ടിട്ടു. ഞാൻ എന്റെ വീടിനെ ഒരു എല്ലാ വീട്ടിന്റെ നടക്കാൻ എനിക്ക് അതുകൊണ്ട്
0: സേഫ് ആണല്ലേ. അപ്പൊ ചുറ്റുവട്ടത്ത് ധാരാളം വീടുകളുണ്ട്.
1: ഉണ്ട്.
0: 128 കുടുംബങ്ങൾ താമസിക്കുന്നു.
1: അതെ.
0: വേറെ എന്തൊക്കെയാ നിങ്ങളുടെ അംബേദ്കർ നഗറിലെ വിശേഷങ്ങള്? അവിടെ കുട്ടികൾക്ക് ക്ലബ്ബുകൾ അല്ലെ, ഈ ഇരിക്കുന്ന ക്ലബ്ബ് തന്നെയാണോ വായനശാലയായിട്ടും?

0: കുട്ടികൾക്ക് പഠനത്തിനൊക്കെ ഉപയോഗിക്കുന്നത്?
1: അതെ, ഇത് തന്നെ. പക്ഷേ നമുക്ക് റോഡിന്റെ ബുദ്ധിമുട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് സാധനം മേടിച്ചിട്ട് വരാണെങ്കിൽ അവര് 170 രൂപയൊക്കെ എടുക്കും, അല്ലാത്തപ്പോ നമ്മള് 150 രൂപ ഇങ്ങനെ എടുക്കും. റോഡ് പോക്കയുണ്ട്.
0: ഓട്ടോറിക്ഷ വരുന്നുണ്ടാവില്ല അല്ലെ, വന്നാൽ തന്നെ വലിയ ചാർജ് കൊടുക്കണം. ഈ റേഷൻ കട എവിടെയാണ് കിടക്കുന്നത്?
1: കണ്ണോ.
0: റേഷൻ സൗജന്യമായിരിക്കും അല്ലെ?
1: അതെ അതെ, അന്നേരം നമുക്ക് അതിനേക്കാളും പൈസ കൊടുക്കേണ്ടി വരും.
0: വരണം.
1: പിന്നെ നമുക്ക് റോഡ് പാസ്സായിണ്ട് ആദ്യം പറയാം, 1 കോടിയൊക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവർക്ക് മറുപടിയില്ല. എന്തുകൊണ്ട് എടുക്കാത്തെന്ന് ചോദിക്കുമ്പോ അവർക്ക് മറുപടിയില്ല, പറയാനൊന്നുമില്ല അവർക്ക്. അത് നമുക്കും അറിയില്ലല്ലോ, അവര് നമ്മളോട് അറിയാത്ത മാതിരി സംസാരിക്കുന്നിട്ട് 1 കോടി ഉണ്ട് എന്ന് പറയും. പക്ഷേ അവര് ഇന്ന് വരെ അവർ എടുത്തിട്ടില്ല.
0: നമുക്ക് വികസനം വേണം, നമുക്ക് റോഡ് വേണം അല്ലെ. ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് താമസിക്കാനുള്ള ഒരിടം, അതുപോലെ വഴി നടക്കാനുള്ള ഒരു റോഡ്, യാത്രാ സൗകര്യത്തിനുള്ളത്. അപ്പൊ അതില്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. അതിനുള്ള അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോ പ്രത്യേകിച്ചും.
1: അതെ അതെ.
0: രാത്രിയൊക്കെ ഈ കാട്ടിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ടോ?
1: ഉണ്ട് ഉണ്ട്. അന്നേരം കാട്ടിനെയൊക്കെ കാണും നമ്മള്. ചില കാട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അവര്, നമ്മളെ ശ്രദ്ധിച്ച് പോകണ്ടാവും.
0: ബൈക്കിലൊക്കെ പോകുമ്പോഴായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെ?
1: അന്നേരം ബുദ്ധിമുട്ട്. എന്റെ ആങ്ങളെന്റെ പശുവിനെയാണ് കഴിഞ്ഞ വർഷം പിന്നെ കുത്തിക്കുന്നത്. എല്ലാ വാർത്തയും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. 2 പശുവിനെ ഒരുമിച്ച് ഫോറസ്റ്റിൽ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ശുദ്ധവായു, ശുദ്ധജലം അല്ലെ. മഴയത്ത് ബുദ്ധിമുട്ട്?
1: മഴയത്ത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാം
0: ശീലായി അല്ലെ. കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളൊക്കെ പോകുന്ന സമയത്ത് ഈ മഴക്കാലത്ത് ആയിക്കോട്ടെ അല്ലെ, മറ്റു സമയങ്ങളില് പേടിയൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ?
1: ഉണ്ട്. ഞാൻ എന്റെ കുട്ടികൾ പഠിക്കുമ്പോൾ ഞാൻ കോളേജ് പഠിക്കാൻ വിട്ടത്, ഞാൻ കണ്ണൂർ സ്കൂൾ പഠിച്ചതാണ്. എന്നിട്ട് അവരെ ഞാൻ ചങ്ങലേറ്റ് വരെ രാവിലെ കൊണ്ടുവിടാൻ വേണ്ടി പോകും.
0: അവിടെ ചങ്ങല കയറ്റി വരെ കുറെ ദൂരമില്ലേ?
1: ഉണ്ട് ഉണ്ട്. അവിടുന്ന് ചങ്ങലേറ്റിന്ന് രാവിലെ പോകും. അവിടുന്ന് വണ്ടി കയറ്റിയിട്ട് വൈകുന്നേരം ഞാൻ ചങ്ങലേറ്റ് 4 മണിയാകുമ്പോ പിന്നെയും കൂട്ടാൻ പോകും. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പം ഇവിടുത്തെ വരെ വണ്ടിയെല്ലാം വരുന്നുണ്ട്.
0: കാണുന്ന ക്ലബിനടുത്ത്.
1: അതെ അതെ.
0: റോഡ് വന്നാൽ കുറച്ചും കൂടി
1: ബുദ്ധിമുട്ടെല്ലാം മാറുമെന്ന് വിചാരിക്കുന്നുണ്ട്.
0: എന്തായാലും കുറെ വിശേഷങ്ങൾ നമ്മുടെ ലക്ഷ്മി അമ്മ പറഞ്ഞു. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. നല്ലൊരു പാട്ട് വേണം ചേച്ചി. പാടുവരേണ്ടി വരി?
1: പാടില്ല ഞാൻ.
0: എന്നാ പറഞ്ഞാ മതി.
1: ഹൃദയം ദേവാലയം എന്നുള്ളൊരു പാട്ട്.
0: നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ

0: ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ട്.
1: എന്നെ പാടാൻ വിളിക്കല്ലേ എന്ന് പറഞ്ഞൊരു ചേച്ചി, കുടുംബശ്രീയിലെ അംഗമാണോ? ഏത് കുടുംബശ്രീയാ ചേച്ചി?
2: മഹിനിയ.
1: മഹിനിയ, നേരത്തെ സംസാരിച്ചു അതേ കുടുംബശ്രീയിലുള്ള ഒരു ചേച്ചി അല്ലേ. അപ്പം ചേച്ചിയുടെ പേരെന്താ?
2: ദേവി. എനിക്ക് മൂന്ന് മക്കളാണ്, അനൂപ്, അക്ഷയ്, അനക.
1: ചേച്ചി ഇവിടെ തന്നെയാണോ? പന്നിയോട് തന്നെയാണ്?
2: പന്നിയോട് ജനിച്ച് ഒക്കെ അവിടെ തന്നെ.
1: കല്യാണം കഴിച്ചതും പന്നിയോട് തന്നെയാണ്. മറ്റെന്തൊക്കെയാ കാര്യങ്ങളുള്ളത് പറയാൻ?
2: ഞങ്ങൾക്ക് പറയാനുള്ള കാട്ടുപോത്ത്, ആന, അങ്ങനെയുള്ള ശല്യങ്ങള്
1: എല്ലാവർക്കും പറയാനുണ്ട് ഈ ഒരു വിഷയം അല്ലേ, വന്യമൃഗങ്ങളുടെ ശല്യം.
2: പിന്നെ ഞങ്ങള് റോഡും ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി വരാനൊക്കെ.
1: ഈ കണ്ണവൻ കാടിനുള്ളില് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അല്ലേ. ഈ തെയ്യമുള്ള കാവില്ലേ ഇവിടെ?
2: പെരുവ അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ പൂഴയോട് അവിടെയാണ്. ഇവിടെ

0: വേറെ പുറത്തോട്ട് പോകാനിഷ്ടമൊന്നുമില്ല. നാട് കാണാൻ പോകാൻ ഇഷ്ടം.
1: കുടുംബശ്രീ കൂടാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്?
0: തൊഴിലുറപ്പിന് പോകും.
1: ഇവിടെ തന്നെയാണോ തൊഴിലുറപ്പ്?
0: ഇവിടെ തന്നെ.
1: എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്?
0: ഞങ്ങള് റോഡ് പണി ഒക്കെ ഉണ്ടാവും, പിന്നെ തെങ്ങ് തുറക്കാന് അതൊക്കെ ചെയ്യും.
1: ഓക്കെ, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴി ലീലകളാണ്. റേഡിയോ പരിപാടിയൊക്കെ കേൾക്കലുണ്ടോ?
0: കേൾക്കലുണ്ട്, ഇഷ്ടമാണ്.
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്?
0: ഓ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
1: ഈ സിനിമയൊക്കെ കാണാൻ പോകണമെങ്കിൽ എവിടെ പോകും? ഇവിടുന്ന് സിനിമയ്ക്ക് പോകാറുണ്ടോ?
0: ഞങ്ങള് ഇപ്പം പോക്കില്ല, ആദ്യമൊക്കെ പോക്കുണ്ടായിരുന്നു.
1: പോകേണ്ട ബുദ്ധിമുട്ടല്ലേ? തിയേറ്റർ ഇവിടെ അടുത്തൊന്നുമില്ല, കൂത്തുപറമ്പിൽ എത്തണം.
0: കൂത്തുപറമ്പില് ആദ്യം കോളേഡ് ഉണ്ടായിരുന്നു, അപ്പം പോക്കുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാട്ടുകൂത്തൊക്കെ. അപ്പൊന്നും കാട്ടുകൂത്തൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്.
1: ഇപ്പോഴാണ് കൂടുതൽ വന്യമൃഗങ്ങളുടെ പ്രശ്നം പറഞ്ഞു കേൾക്കുന്നത് അല്ലേ? നമുക്ക് നല്ലൊരു പാട്ട് വേണ്ടേ ചേച്ചി? പാടുവോ രണ്ടുപേരെ?
0: പാടൂല.
1: ഏത് പാട്ട് വേണം ചേച്ചി?
0: കാടോടിയിലെ കാലോലമ്പും പൈതലേയും പറഞ്ഞു.
1: ആ പാട്ടാണ് വേണ്ടത് അല്ലേ? പേരൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട് സിനിമ പേരൊക്കെ.
0: ഞാൻ കണ്ടതാ പടം.
1: നമുക്ക് നല്ലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ശരി.

0: ഈ പന്നിയോടേക്ക് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി, ചേച്ചിയുടെ പേര് പറയും.
1: ഉഷ.
0: ഉഷ. ഉഷ ചേച്ചി ഏത് സ്ഥലത്തുനിന്നാ വന്നത്? അപ്പം കൊളക്കാട് നിന്ന് പന്നിയോടേക്ക് വന്നു അല്ലെ? കൊളക്കാട് ഇതുപോലെ തന്നെ കാട് പ്രദേശമാണോ?
1: ഇല്ല, നാട്ടിൻപ്രദേശം.
0: നാട്ടിൻപ്രദേശം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ടെൻഷൻ തോന്നിയോ?
1: ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, കാട്ടിലെല്ലാം ഇപ്പൊ പേടി കുറഞ്ഞു.
0: ഇത് കല്യാണ ആലോചനയായിട്ട് വന്നതാ?
1: വന്നതാ.
0: ഈ കണ്ണവത്താണെന്ന് പറഞ്ഞു, കാടിനുള്ളിലാണ് പറഞ്ഞു. എത്ര വർഷം മുന്നെയാണ് വന്നത്?
1: 22 വർഷം.
0: എല്ലാരും പറയുന്നു അന്ന് ഇത്രയും മൃഗങ്ങൾ, കാട്ടു മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
1: സത്യം അത്. ഞാൻ വന്നാലും ഇപ്പൊ ആനയെല്ലാം വന്നതാണ്, കൊറേയെല്ലാം അവര് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോ അങ്ങനെ ഇല്ലായിരുന്നു. ഈ അടുത്ത കൂടുതൽ വന്നു.
0: ഇവിടെ ആരൊക്കെയുണ്ട്?
1: എനിക്ക് 3 പിള്ളേരും, ഒരു പെങ്ങളും, അമ്മയും, ഭർത്താവും.
0: എല്ലാരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ചേച്ചി രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ?
1: ഞാൻ സ്കൂൾ ബസ് പോകുന്നുണ്ട്.
0: ഏത് സ്കൂളിലാ?
1: സെന്റ് മോഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്.
0: സ്കൂളിന്റെ ബസ് ഈ റൂട്ടിലുള്ളതാണോ?
1: അല്ല, ഞാൻ കൂത്തുപറമ്പ് റൂട്ടിലാ.
0: രാവിലെ ഇവിടുന്ന് അവിടത്തേക്ക് എങ്ങനെ പോകും?
1: ചങ്ങലേറ്റ് വരെ നടന്നു, അവിടുന്ന് ബസ്സിന് പോകും.
0: 4 കിലോമീറ്റർ അധികം ദൂരമുണ്ട് ചങ്ങലഗേറ്റിലേക്ക് അല്ലേ?
1: ഷോർട്ട് വഴി പോകുമ്പോ കുറച്ചേ ഉള്ളൂ.
0: ഷോർട്ട് വഴി എന്ന് പറയുമ്പോ കാടിനുള്ളിലൂടെ
1: പോകണം. കാട്ടിലും വെച്ചിട്ട് പോകണം.
0: എപ്പോഴെങ്കിലും മുന്നേ പെട്ടിട്ടുണ്ടോ?
1: ഇതുവരെയിട്ട് ഞാൻ മുന്നേ പെട്ടിട്ടില്ല, ഇനി അറിയില്ല. രാവിലെ 6 പോകും ഞാൻ.
0: അവർക്കൊക്കെ നല്ല ഇരുടായിരിക്കും. പ്രത്യേകിച്ച് കാടിനുള്ളിൽ വെച്ചാൽ ഏത് സമയത്ത് ഉച്ചക്കായാലും ഒരു ഒരു ഇരുട്ട് ഫീൽ ആണ്.
1: 5 ഞാൻ ഇത് പോകുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല.
0: കാണാതിരിക്കട്ടെ.
1: സത്യം അതാ ഏറ്റവും പേടി. ഞാൻ ഇത് ഇന്നലെയും കൂടി പറഞ്ഞത് അമ്മേ. പിന്നെ വേറൊരു ചേട്ടനും കൂടി ഉണ്ട്, അപ്പൊ ആ ഒപ്പരം പോകും. അവരും ജോലിക്ക് പോകുന്ന, അപ്പൊ ആ കൂട്ടത്തിലും പോകും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല.
0: ഈ മഴക്കാലത്തൊക്കെ നല്ല വിഷമം ഉണ്ടാവില്ലേ?
1: ഇവിടുന്ന് അങ്ങ് വരെ ചെളിയാണ്. ചങ്ങലേറ്റിൽ എത്തുന്ന വരെ ചെളിയാ. ഓടാനും ചാടാനും ഒന്നും പറ്റൂല. അത്ര അവസ്ഥ. അവിടം വരെ ഡ്രസ്സിലെല്ലാം ചെളിയായിരിക്കും. അതുകൊണ്ട് നേരത്തെ പോകണം കുറച്ച്. നല്ല ബസ് കിട്ടൂല.
0: എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ അല്ലേ നമുക്ക് ചുറ്റിലും ജീവിക്കുന്ന ഒരുപാട് ആളുകള്. നമ്മൾ അറിയുന്നില്ല അല്ലേ, നമ്മൾ വിചാരിക്കും നമ്മൾക്കുള്ളതാണ് ബുദ്ധിമുട്ട് എന്ന്.
1: അടുത്തത് ഇതാണ്. പക്ഷെ നമുക്ക് പോകാനുള്ള സൗകര്യം ഒന്നുമില്ല. വണ്ടിയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ചങ്ങലേറ്റിലെത്താൻ സുഖമാണ് നമുക്ക്.
0: ഈ റോഡ് നന്നാക്കി നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ?
1: സൂപ്പറാണ്. പക്ഷെ വിണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല.
0: ഓരോ ഭരണവും മാറി മാറി വരുമ്പോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പറ്റം അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് നമുക്ക് ചുറ്റിലുള്ളത്. എന്തായാലും അംബേദ്കർ നഗറാണ് ഇവിടെ. 108 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. 108 പേരും പരസ്പരം തൊട്ട് അടുത്തടുത്തായിരിക്കും അല്ലേ താമസിക്കുന്നത്?
1: എല്ലാം ദൂരെ
0: ദൂരെ ദൂരെയാണ് അല്ലേ?
1: വീട് മാത്രമൊന്നുമല്ല, അങ്ങ് പുറകിലെല്ലാം.
0: വേറെന്തൊക്കെയാ ഇവിടെ കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്?
1: തെങ്ങ്, കവുങ്ങ്, കുരുമുളക് അത്യാവശ്യം.
0: ജീവിത മാർഗം എന്താണ്?
1: ജീവിതം കൂലിപ്പണിക്ക് പോവല്ലേ.
0: ചേച്ചി ഇതിൽ പോകുന്നുണ്ട്, ബസ്സിൽ പോകുന്നുണ്ട്. ഭർത്താവ് എന്ത് ചെയ്യുന്നു?
1: കൂലിപ്പണി.
0: ഈ നാട്ടിൽ തന്നെയാണോ അല്ലെ പുറത്തു പോവോ? കാടിന് പുറത്തു പോയിട്ടാണോ ജോലി ചെയ്യുന്നത്?
1: പുറത്തു പോകുമ്പോണിക്ക് ഇവിടെ തന്നെയല്ല, പുറത്തു പോകും. പിന്നെ സ്വന്തമായിട്ട്
0: കോളയാടും അങ്ങോട്ടൊക്കെ.
1: ഓ, കോളയാട് മണത്താണ്, അങ്ങോട്ടെല്ലാം പോകും.
0: ഉണക്കായോ?
1: ഓ, അതെല്ലാം രാവിലെ ആക്കും ഞാൻ. അതെല്ലാം തീർക്കും രാവിലെ.
0: രാവിലെ എണീക്കും? അപ്പൊ നേരത്തെ എണീക്കും ചേച്ചി.
1: ഓ,
0: എത്ര മണിക്ക് എണീക്കും?
1: 4
0: ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കും.
1: 4 എത്തിയാലും എന്റെ പടി തീരുള്ളൂ. പിന്നെ പോണ 6 എനിക്ക് പോണ്ടേ, എല്ലാം ആക്കി വെച്ചിട്ട് പോണ്ടേ. അപ്പം പാടി
0: ചോറൊക്കെ കൊണ്ടുപോകും ചേച്ചി?
1: ചോറ് കൊണ്ടുപോകും. ചായ കൊണ്ടുപോകും, ചായ അവിടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ വിഷയമല്ല.
0: നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കണ്ടല്ലേ?
1: മിന്നാരത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാൽ?
0: മിന്നാരത്തിലെ പാട്ടാണ് ഇഷ്ടം. നമുക്ക് മിന്നാരത്തിലെ നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നാൽ.

0: ഞാനെന്താ പറയണ്ടേ എന്നാണ് ഒരു ചേച്ചി വന്നിട്ട് ചോദിക്കുന്നത്. പേര് പറയും.
1: ലക്ഷ്മി.
0: പന്നിയോട് തന്നെയാണോ താമസിക്കുന്നത്?
1: ഞാൻ ജനിച്ചത് വളർന്നത് ഇവിടെ തന്നെ.
0: ഇവിടെ തന്നെ ജനിച്ചത് വളർന്നത്, കല്യാണം കഴിച്ചത് ഇവിടെ തന്നെ. കാട് വിട്ട് പുറത്ത് പോകാറില്ലേ?
1: ഇല്ല.
0: പോവാൻ ഇഷ്ടമില്ല?
1: ഇഷ്ടമില്ല. എന്റെ പോയിട്ട് എവിടെയെങ്കിലും നാട് കാണാനൊക്കെ പോകും, പക്ഷേങ്കിൽ ഇവിടെ തന്നെ ഇഷ്ടം. ഇവിടെ തന്നെയാ.
0: ഇവിടുന്ന് ടൂറൊക്കെ പോവോ?
1: പോവും.
0: എവിടെയൊക്കെ പോയിട്ടുള്ളത്?
1: വയനാട് പോയിട്ടുണ്ട് ഞാൻ. പിന്നെ എന്റെ ബന്ധുക്കളെ വീട്ടില് എന്റെ തിരുവനന്തപുരം ഉള്ള അമ്മയുടെ അവിടെ പോയിട്ടുണ്ട്. കാട്ടില് നമുക്ക് സുഖം തന്നെയാ, പക്ഷേങ്കിൽ ഇവിടെ മൃഗങ്ങളെ ശല്യം കൊണ്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാ.
0: എല്ലാവർക്കും പറയാനുള്ള ഈ ഒരു കാര്യം തന്നെയാണ് അല്ലേ. കാട്ടുപോത്തിന്റെയും ആനയുടെയും ഒക്കെ ശല്യമായിരിക്കും. ഇപ്പൊ കുരങ്ങ് കുറവാണല്ലോ?
1: കുറവൊന്നല്ല, പക്ഷെ ഓരോ സെറ്റിൽ 10, 50, 100 പേര് വരൊക്കെ ഉണ്ടാവും.
0: ഈ വീട്ടിലകത്ത് വന്നിട്ട് ഓരോ സാധനമൊക്കെ എടുത്തു കൊണ്ടുപോകും.
1: ചില വീട്ടിലെ അകത്തെല്ലാം കയറും പറയുന്നത് കേട്ടോ. ഞാൻ എന്റെ വീട് ഒരു എല്ലാ വീട്ടിന്റെ നടക്കാൻ, അതുകൊണ്ട്
0: സേഫ് ആണല്ലേ. അപ്പൊ ചുറ്റുവട്ടത്ത് ധാരാളം വീടുകളുണ്ട്. 128 കുടുംബങ്ങൾ താമസിക്കുന്നു.
1: അതെ.
0: വേറെ എന്തൊക്കെയാ നിങ്ങളുടെ അംബേദ്കർ നഗറിലെ വിശേഷങ്ങൾ? അവിടെ കുട്ടികൾക്ക് ക്ലബ്ബുകൾ അല്ലെ, ഈ ഇരിക്കുന്ന ക്ലബ്ബ് തന്നെയാണോ വായനശാലയായിട്ടും കുട്ടികൾക്ക് പഠനത്തിനൊക്കെ ഉപയോഗിക്കുന്നത്?
1: അതെ, ഇത് തന്നെ. പക്ഷേ നമുക്ക് റോഡിന്റെ ബുദ്ധിമുട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് സാധനം മേടിച്ചിട്ട് വരാണെങ്കിൽ അവര് 170 രൂപയൊക്കെ എടുക്കും. അല്ലാത്തപ്പോ നമ്മള് 150 രൂപ ഇങ്ങനെ എടുക്കും. റോഡ് പോക്കയതുകൊണ്ട്
0: ഓട്ടോറിക്ഷ വരുന്നുണ്ടാവില്ല അല്ലെ. വന്നാൽ തന്നെ വലിയ ചാർജ് കൊടുക്കണം. ഈ റേഷൻ കട എവിടെയാണ് കിടക്കുന്നത്?
1: കണ്ണോ.
0: റേഷൻ സൗജന്യമായിരിക്കും അല്ലെ?
1: അതെ അതെ. എന്നിട്ട് നമുക്ക് അതിനേക്കാളും പൈസ കൊടുക്കണ്ടേ.
0: വരണം.
1: പിന്നെ നമുക്ക് റോഡ് പാസ്സായിട്ടുണ്ടെന്ന് ആദ്യം പറയാം, 1 കോടിയൊക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവർക്ക് മറുപടിയില്ല. എന്തുകൊണ്ട് എടുക്കാത്തെന്ന് ചോദിക്കുമ്പോ അവർക്ക് മറുപടിയില്ല, പറയാനൊന്നുമില്ല അവർക്ക്. അത് നമുക്കും അറിയില്ലല്ലോ, അവര് നമ്മളോട് അറിയാത്ത മാതിരി സംസാരിക്കുന്നിട്ട്. 1 കോടി ഉണ്ട് എന്ന് പറയും, പക്ഷെങ്കിൽ അവര് ഇന്ന് വരെ അവർ എടുത്തിട്ടില്ല.
0: നമുക്ക് വികസനം വേണം, നമുക്ക് റോഡ് വേണം അല്ലെ. ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് താമസിക്കാനുള്ള ഒരിടം, അതുപോലെ വഴി നടക്കാനുള്ള ഒരു റോഡ്, യാത്രാ സൗകര്യത്തിനുള്ളത്. അപ്പൊ അതില്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് അല്ലെ. അതിനുള്ള അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോ പ്രത്യേകിച്ചും.
1: അതെ അതെ.
0: രാത്രിയൊക്കെ ഈ കാട്ടിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ടോ?
1: ഉണ്ട് ഉണ്ട്. അന്നേരം കാട്ടിനെയൊക്കെ കാണും നമ്മള്. ചില കാട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, അവര് നമ്മളത് ശ്രദ്ധിച്ച് പോവുകയുണ്ടാവും.
0: ബൈക്കിലൊക്കെ പോകുമ്പോഴായിരിക്കും കൂടുതലും ബുദ്ധിമുട്ട് അല്ലെ?
1: അന്നേരം ബുദ്ധിമുട്ട്. എന്റെ ആങ്ങളെന്റെ പശുവിനെയാണ് കഴിഞ്ഞ വർഷം പിന്നെ കുത്തിക്കുന്നത്. എല്ലാ വാർത്തയും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നത്. 2 പശുവിനെ ഒരുമിച്ച് ഫോറസ്റ്റിൽ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ശുദ്ധവായു, ശുദ്ധജലം അല്ലെ. മഴയത്ത് ബുദ്ധിമുട്ട്?
1: മഴയത്ത് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമ്മളെല്ലാം
0: ശീലായി അല്ലെ. കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളൊക്കെ പോകുന്ന സമയത്ത് ഈ മഴക്കാലത്ത് ആയിക്കോട്ടെ അല്ലെ മറ്റു സമയങ്ങളിൽ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ?
1: ഉണ്ടാവോ?

0: ഉണ്ട്. ഞാൻ എന്റെ കുട്ടികൾ പഠിക്കുമ്പോൾ ഞാൻ കോളേജ് പഠിക്കാൻ പറ്റത്. ഞാൻ കണ്ണൂർ സ്കൂൾ പഠിച്ചതാണ്. എന്നിട്ട് അവരെ ഞാൻ ചങ്ങലേറ്റ് വരെ രാവിലെ കൊണ്ടുവിടാൻ വേണ്ടി പോകും. അവിടെ
1: വണ്ടി ചങ്ങലകേറ്റ് വരെ കുറെ ദൂരമല്ലേ?
0: ഉണ്ട്. അവിടുന്ന് ചങ്ങലേറ്റിന്ന് രാവിലെ പോകും. അവിടുന്ന് വണ്ടി കയറ്റിട്ട് വൈകുന്നേരം ഞാൻ ചങ്ങലേറ്റ് 4 മണിയാകുമ്പോ പിന്നെയും കൂട്ടാൻ പോകും. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പം ഇവിടുത്തെ വരെ വണ്ടിയെല്ലാം വരുന്നുണ്ട്.
1: കാണുന്ന ക്ലബിനടുത്ത്.
0: അതെ അതെ.
1: റോഡ് വന്നാൽ കുറച്ചും കൂടി
0: ബുദ്ധിമുട്ടെല്ലാം മാറുമെന്ന് വിചാരിക്കുന്നുണ്ട്.
1: എന്തായാലും കുറെ വിശേഷങ്ങൾ നമ്മുടെ ലക്ഷ്മി അമ്മ പറഞ്ഞു. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. നല്ലൊരു പാട്ട് വേണം ചേച്ചി. പാടുവരേണ്ടിവരെ
0: പാടില്ലേ?
1: എന്നാ പറഞ്ഞാ മതി.
0: ഹൃദയം ദേവാലയം എന്നുള്ളൊരു പാട്ട്
1: നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു തരാം കേട്ടോ.

ഓയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ

0: ശ്രോതാക്കളെ, നാട്ടുവഴിയിലിടങ്ങളിൽ ഇതാ നമ്മള് കണ്ണവം കാട്ടിനുള്ളില് പെരുവ കഴിഞ്ഞ് ചെമ്പുക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ചെമ്പുക്കാവ് ശ്രീ ഭഗവതി കാവ് ഉണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെയുള്ള ഒരു ചേട്ടനോട് തന്നെ ചോദിക്കാം അല്ലെ. പേര്
1: പറയും.
0: ഈ കാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേട്ടനാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരിയാണോ?
1: ആ ശരിയാ. ഇത് ഞാനാ തന്നെ അടിച്ച് വൃത്തിയാക്കി ഇതാക്കുന്നത്. കാരണം ഇവിടെ തെയ്യം 7, 8, 9 ഏപ്രിൽ 9 ആണ് ഇവിടുത്തെ ഉത്സവം. ഭയങ്കര ജനങ്ങളെ തങ്ങി നിൽക്കുന്ന സ്ഥലമാണ്.
0: ഈ കാടിന് പുറത്തുള്ളവരും ഇവിടെ
1: എല്ലാം വരും. എല്ലാം പുറത്തുനിന്നും എല്ലാം ഇവിടെ ഉണ്ടാവും ആൾക്കാർ. ഇവിടെ ആർക്ക് വേണ്ടി നിങ്ങൾക്കും വരാം, എല്ലാവർക്കും വരാം. ഒന്നും ധൈര്യത്തിൽ വരാം. അങ്ങനത്തെ
0: ഒരുപാട് തെയ്യങ്ങളുണ്ട്.

0: ഇതാവോ?
1: ഇത് ആകെ മൂന്ന് തെയ്യേ ഉള്ളൂ. അതായത് ഭഗവതി, രണ്ട് മുത്തപ്പന, ഇങ്ങനെ രണ്ട് ഇതാണല്ലോ.
0: ഈ ചെമ്പുക്കാവ് എന്ന സ്ഥലം കാവാണ്, മാത്രമല്ല ചുറ്റിലും കാടാണ്. കാടിന് തൊട്ടടുത്ത് അരുവിയുടെ
1: ശബ്ദമുണ്ട്. മൂന്ന് തോട് കിടക്കുന്നു, ഒന്ന് മൂലിപ്പുഴ, ഒന്ന് കൊളതോടുപുഴ, ഒന്ന് ചെമ്പുപ്പുഴ, ഇങ്ങനെ മൂന്ന് തോട് അരുവി പോകുന്നുണ്ട്.
0: ഇവിടെ തന്നെ
1: എനിക്കത്ര വയസ്സായി, 84 വയസ്സായി.
0: 84 വയസ്സോ? പറയില്ല.
1: 1900 അത് വെള്ളാടി വീടിയിട്ടില്ല, അതുകൊണ്ട് എന്റെ പാണ്ഡവം ചാത്തന്.
0: അപ്പൊ വെള്ളാടി വീടിയിൽ ഇല്ലെങ്കിൽ എപ്പോഴും ചെറുപ്പക്കാരായി ഇരിക്കാം അല്ലേ?
1: മിതമായ തീറ്റി, ഉച്ചക്ക് ചോറും രാത്രി ചായ ഒരു കടി മാത്രമേ ഉള്ളൂ, ഒന്നും കഴിക്കൂലാണ്. അങ്ങനെയാണ്.
0: രാവിലെ
1: 5:30 ഉണ്ട്. ആ കൃഷിയുണ്ട്, ഇവിടെ 3-4 ഏക്കർ, 1 ഏക്കർ ഉണ്ട്, 1.5 ഏക്കർ. അത് വാഴപ്പണി വരാണ്. ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല, കൃഷി മാത്രം.
0: ആന
1: കയറി എല്ലാ ഭാഗം പിടിയുണ്ട്. പിന്നെ ആന എത്ര, ഞാൻ 10-22 കൂടുതൽ അണിയാണ്. പിന്നെ കാട്ടുപോത്ത് ഇഷ്ടം, നേരങ്ങള് കാണിട്ട് റിപ്പോർട്ട് കേട്ട് ഒരു ഉദ്യോഗസ്ഥനെ കാട്ടുപോത്ത് ഊക്കിയിട്ട് ധർമ്മാർന്ന് ധർമ്മാട് മരിച്ചു കഴിഞ്ഞു. അയാള് കോടതിയിൽ പണിയാണ് പുള്ളിക്കാരന്. അങ്ങനെ
0: കുന്ന്,
1: ഇത് അടുത്ത കുന്നിന്റെ അപ്പുറം കോഴിക്കോട്.
0: നമ്മളിപ്പോ നിൽക്കുന്ന ചെമ്പുക്കാവിൽ നിന്ന് നേരെ കാണുന്ന ഒരു മലയുണ്ട്. ആ മലയ്ക്ക് അപ്പുറം വേലങ്ങാട്, കോഴിക്കോട് ജില്ല എത്തിയിരിക്കുകയാണ് അല്ലേ? നമ്മുടെ കാട്ടിലൂടെ കുറെ ദൂരം
1: സഞ്ചരിച്ചു.
0: എന്തൊക്കെയാണ് ഈ ചെമ്പുക്കാവിലെ മറ്റു വിശേഷങ്ങള് നമ്മുടെ ഇതിന് പുറത്തുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിട്ട്?
1: പുറത്തുള്ള ആളെന്ന് വെച്ചാൽ നമ്മുടെ കാലാകാലം ഈ പോർഷനിൽ കുടിയേറിയിരുന്നു ആദിവാസികള്. കാരണം നമ്മുടെ ജീവിതം ഓണത്തിന് ഭീഷണി നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെയാണ് ജീവിതം
0: കഴിക്കുന്നത്.
1: പോകുന്നുണ്ട്. ഞാന് ബാങ്കിന്റെ ഡയറക്ടർ കൂടെ ഗവർണർ ബാങ്കിന്റെ.
0: ഇവിടെ കാവിലെ ഉത്സവം ഏപ്രിൽ മാസമാണ് അല്ലേ?
1: 7, 8, 9
0: വിഷുവിനടുപ്പിച്ച് സാധാരണ ഉത്സവത്തിന് ഈ വ്രതം ഒക്കെ ആയിരിക്കും. ഇവിടെ എങ്ങനെയാണ് ഇറച്ചി മാംസം ഒക്കെ
1: ഉപയോഗിക്കും?
0: മുത്തപ്പന് നമ്മള് പയമ്പൂറ്റിയില്
1: ഇതൊക്കെ അത് പാടില്ല. മുത്തപ്പനെ ഇറച്ചി വേണം,
0: ഇറച്ചി വേണം, കള്ള് വേണം അല്ലേ?
1: മീന് വേണം, മുത്തപ്പന എല്ലാം പാടാണ്.
0: ഇന്ന് ഇവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് കാട്ടില്?
1: നടക്കുന്നുണ്ട്.
0: ഈ കാണുന്ന പുഴ, മൂന്ന് പുഴ
1: ചേരുന്നുണ്ട്.
0: എല്ലാ വർഷവും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലമല്ലേ
1: മഴക്കാലം?
0: എല്ലാ വർഷവും മനസ്സിലൊരു പേടിയല്ലേ ഈ മഴക്കാലം?
1: ഭയങ്കര കഷ്ടപ്പാടാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളെ പോലെ നമുക്ക് കാണില്ല, എന്റെ വീട് നന്നാക്കാണ്ട് മൂടെ കെട്ടിയ പഞ്ചായത്തിലായി.
0: കാടിൽ ജീവിക്കാൻ സുഖമാണെന്ന് പറയുമെങ്കിലും ജീവിക്കാൻ, പക്ഷെ മഴക്കാലം വരുമ്പോഴാണ്
1: കഷ്ടപ്പാട്. കറണ്ട് കണ്ടോ, മഴ പൊട്ടി വീണ്ട് കറണ്ട് ഇതായി പോകും. ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ്, പിള്ളേർക്ക് പഠിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ നല്ല സ്ഥിതിയാണ്.
0: എന്നാൽ ഇവിടെയുള്ള കുട്ടികൾ കഷ്ടപ്പെട്ട് കറണ്ട് ഇല്ലാതെ മുട്ട വിളക്കിലൊക്കെ പഠിച്ച് ഡോക്ടർ എല്ലാ ജോലിക്കാരും ആയി.
1: 100% ജോലിക്കാരാണ് നമ്മളെ എസ്ടി ആദിവാസികള്. അങ്ങനത്തെ മേഖലയുണ്ട്.
0: കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴി ഈണങ്ങളാണ് റേഡിയോ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: നേർക്ക് ആകാശം പോയി കഴിഞ്ഞുണ്ട്.
0: അമ്പലത്തോണി
1: പാട്ടിന്റെ പാട്ടുണ്ട്.

0: നാട്ടുവഴി ലീലകൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴി ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴി ഈണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിലീണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി കണ്ണൂർ. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: തിരുവനന്തപുരം കേന്ദ്രം അദ്യതനെ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ. സംസ്കൃതം സംസ്കൃതി സംസ്കൃതാശ്രിതഃ ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി വിളിയന്നൂർ PSNM UP വിദ്യാലയസ്യ സംസ്കൃത അധ്യാപകഃ ശ്രീ ആദർശ് MM.
2: സർവേഭ്യഃ നമസ്കാരാഃ. കിം നാമ സംസ്കൃതം? സമ്യക് കൃതം സംസ്കൃതം. ഭാഷാസു മധുരാ മുഖ്യ ദിവ്യാ ഗീർവാണ ഭാരതി. അർത്ഥാത് ഭാഷാസു സംസ്കൃത ഭാഷ മധുര ശ്രേഷ്ഠ ദിവ്യാ ച അസ്തി. സംസ്കൃത ഭാഷ വിശ്വസ്യ പ്രാചീനതമാസു ഭാഷാസു അന്യതമാ അസ്തി. അസ്യാഹ ഇതിഹാസഃ സഹസ്രവർഷാണാം പരമ്പരാം വഹതി. അസ്മാകം മഹാൻ സാംസ്കൃതിക വിരാസതഃ രാമായണം മഹാഭാരതം മഹാകവി കാളിദാസസ്യ കാവ്യാനി ജഗദ്ഗുരോഃ ശ്രീശങ്കരാചാര്യസ്യ ദർശനാനി ശ്രീനാരായണഗുരോഃ തഥാ ശ്രീ ചട്ടമ്പി സ്വാമിനഃ ഉപദേശാശ്ച സംസ്കൃതഭാഷയാ.

വി കെ നാരായണനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ആശാൻ, പാടിയത് സൂരജ് സന്തോഷ്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്.

ശ്രീകാന്ത് ഹരിഹരൻ, നിത്യ മാമൻ എന്നിവർ പാടിയത് ചിത്രം അംഗം അട്ടഹാസം. എസ് കെ പുരുഷോത്തമന്റെ വരികൾക്ക് ശ്രീകുമാർ വാസുദേവന്റെ സംഗീതം.

സൂര് സന്തോഷ്, നിളാരാജ് എന്നിവർ പാടിയ ഗാനം ചിത്രം വാഴ ടു. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം പ്രവതീഷ് പ്രദീപ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിറങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
5: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
10: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
10: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്ര വിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിന് മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
7: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
3: മൈജിയിൽ കിട്ടും.
7: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 രൂപയുടെ സമരങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം, മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
7: എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
8: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
9: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ, ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
8: ഇതുവരെ 9,50,000 ത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
10: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം SR മായ പാടിയത് കഥകളിത്തറയിലെ പൂങ്കുയിലെ എന്നാരംഭിക്കുന്നു.

ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തിരുവനന്തപുരം ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സമയബന്ധിതമായ നീതി നിർവഹണം അത്യന്താപേക്ഷിതമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾ നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റയ്ക്കും കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തു നൽകി. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരായി ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ സെപ്റ്റംബർ 9-ന് 100-ാം ദിനത്തിലേക്ക്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 10,000-ത്തിലധികം കേസുകൾ. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം രാഘുയിലിൻ രാഗസദസ്സിൽ, പാടിയത് യേശുദാസ്. ഗാനശില്പികൾ S. രമേശൻ നായർ, M.G. രാധാകൃഷ്ണൻ.

0: added that BRICS should also be known as the Living Nalanda University. Finance Minister Nirmala Sitharaman has said India is increasingly confident in studying and reclaiming its own heritage, from inscriptions and maritime trade to mathematics. Addressing the annual History Prize Award ceremony and the Dr. S. L. Bhairappa Memorial Lecture in New Delhi today, the Finance Minister said decolonization should mean expanding the historical archive, bringing in more languages and giving a wider circle of scholars a voice in interpreting the country's past. She said India is now self-assured and no longer waits for anyone else's permission to study and understand its own heritage. The chairperson of the African Union Commission, Mahmoud Ali Yusuf, has welcomed the United Nations General Assembly resolution that encourages the use of the Equal Earth Cartographic Projection in maps worldwide to replace the Mercator projection widely used so far, which distorts the sizes of continental landmasses. The UN General Assembly has voted to replace the traditional world map with one that reflects the size of Africa more accurately. The Correct the Map resolution, sponsored by Togo and backed by African Union members, passed with the support of 164 nations, including India. Floods continue to affect normal life in several parts of Bihar. The Ganga and several other major rivers are flowing above the danger mark at various places. The administration has intensified relief and rescue operations on a war footing to assist the affected people. In Patna, the water level of the Ganga at Gandhi Ghat, Banka Ghat and Bandarak is flowing above the highest flood level. More than 1,20,000 people have so far been provided meals through community kitchens. The death toll from the devastating flash floods in Nepal has risen to 1,344. Rescue operations are underway in 8 affected districts, while around 5,000 people remain missing. More than 13,000 people have been rescued so far. In Nuwakot district, a 60-year-old woman was rescued alive after being trapped for 10 days under the debris of a 4-story house. She was shifted to hospital for treatment. Nepal has begun using DNA testing to identify victims, as many bodies have been severely damaged or recovered in parts. So far, only 96 bodies have been identified and handed over to their families. In women's cricket, India will take on arch rivals Pakistan in the final Group A clash of T20 Asia Cup at the Dubai International Stadium tonight. The match will begin at 8 p.m. Indian Standard Time. The Melghat and Penge Tiger Reserves in Maharashtra have emerged as India's most successful sites for the reintroduction of captive-bred vultures, recording encouraging survival rates. And with that, we end this news bulletin. Agashavani.
1: Jilla Vrtanda. Inna. ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇടുക്കി ചക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം തുറന്നു നൽകിയതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. ബൈസൺ വാലി പഞ്ചായത്ത് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2,195 മീറ്റർ ഉയരത്തിലുള്ള മലനിരകളിലാണ് 12 വർഷങ്ങൾക്ക് ശേഷം നീലക്കുറിഞ്ഞി വീണ്ടും വിരിഞ്ഞിരിക്കുന്നത്. സുരക്ഷ മുൻനിർത്തി നിലവിൽ 500 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് പ്രവേശനം. വരും ദിവസങ്ങളിൽ വെയിൽ തെളിയുന്നതോടെ ചക്രമുടി മലനിരകൾ പൂർണ്ണമായും നീലവസന്തമണിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഗ്യാപ്പ് റോഡിന് സമീപമുള്ള കവാടം വഴിയാണ് പ്രവേശനം. 200 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സഞ്ചാരികൾക്കായി KSRTC ഷട്ടിൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ചക്രമുടിക്ക് പുറമെ മീശപ്പുലിമല, എടലിമേട്, ചിന്നക്കനാൽ മേഖലകളിലും കുറിഞ്ഞി വിരിഞ്ഞു തുടങ്ങി. അതേസമയം നീലക്കുറിഞ്ഞി ചെടികൾ നശിപ്പിച്ചാൽ 25,000 രൂപ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കുമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മാസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് മൂന്നാർ മാട്ടുപെട്ടി ഡാമിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. ജലനിരപ്പ് കുറഞ്ഞതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന സർവീസുകളാണ് വീണ്ടും തുടങ്ങിയത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ മാട്ടുപെട്ടിയിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവേകിയിട്ടുണ്ട്. ശാന്തമായ ജലാശയത്തിലൂടെ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളും കണ്ടുള്ള യാത്ര ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ഇപ്പോൾ മാട്ടുപെട്ടിയിലേക്ക് എത്തുന്നത്. പഴുത്തുതുടുത്ത ആപ്പിൾ തോപ്പുകളുമായി സഞ്ചാരികളെ സ്വീകരിച്ച വിനോദസഞ്ചാര കേന്ദ്രമായ

0: കാന്തല്ലൂർ മരങ്ങളിൽ നിന്ന് നേരിട്ട് ആപ്പിൾ പറിച്ച് കഴിക്കാമെന്നതാണ് കാന്തല്ലൂരിലെ പ്രത്യേകത. നീലക്കുറിഞ്ഞി കാണാനെത്തുന്നവർ കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടങ്ങളും സന്ദർശിച്ചാണ് മടങ്ങുന്നത്. സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കേന്ദ്രമാണ് കാന്തല്ലൂര്. HRMN 90, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ട്രോപ്പിക്കൽ റെഡ്, ഡിലീഷ്യസ് എന്നീ ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായും വിളയുന്നത്. പൂർണമായും ജൈവ രീതിയിൽ വിളയിച്ചെടുക്കുന്ന ഒരു മരത്തിൽ നിന്ന് 30 കിലോയോളം ആപ്പിൾ ലഭിക്കുന്നുണ്ട്. ആപ്പിളിന് പുറമെ ഓറഞ്ച്, പ്ലംസ്, സ്ട്രോബെറി തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ 5-അംഗ വിദഗ്ധ പാനൽ നടത്തിയ സമഗ്ര സുരക്ഷാ പരിശോധന പൂർത്തിയായി. BR ജോഷി അധ്യക്ഷനായ സമിതി 3 ദിവസങ്ങളിലായാണ് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തിയത്. പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം സംഘം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരളം സമ്പൂർണ്ണ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് സമിതിയോട് ആവശ്യപ്പെട്ടു. സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഡൽഹിയിൽ ഉന്നതതല യോഗം വിളിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി അറിയിച്ചു. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിന് ഭംഗിയേകി ചെറി ബ്ലോസം പൂക്കൾ പൂത്തുലഞ്ഞു. മാട്ടുപ്പെട്ടി, കുണ്ടള, നല്ലതണ്ണി, മൂന്നാർ ടൗൺ തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിലും റോഡരികുകളിലുമാണ് പിങ്കും വെള്ളയും നിറങ്ങളിൽ ചെറി ബ്ലോസം കാഴ്ചവിരുന്നൊരുക്കുന്നത്. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പിനിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്തി മടങ്ങാനും നിരവധി സഞ്ചാരികളാണ് വഴിയോരങ്ങളിൽ വാഹനങ്ങൾ നിർത്തുന്നത്. തണുത്ത കാറ്റും കോടമഞ്ഞും ചെറി ബ്ലോസത്തിന്റെ വർണ്ണപ്പകിട്ടും ചേർന്ന് മൂന്നാറിന് ഇപ്പോൾ വേറിട്ടൊരു ഭംഗിയാണ് നൽകുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോളവിലെ നിലവാരം, 7:35 യുവവാണി, കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷ്, വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ കെ വി സുജിത് എന്നിവർ സംസാരിക്കുന്നു. 8:00 വളപ്പൊട്ടുകൾ, അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ മലയാള സിനിമാ ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടി, വിദ്വാൻ വി കാളിപ്രസാദ് ബാബു മൃദംഗം ലയവിന്യാസം അവതരിപ്പിക്കുന്നു, 11:00 സ്പോട്ട്ലൈറ്റ്.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി ചന്ദ്രൻ മാസ്റ്റർ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, പി കുഞ്ഞിരാമൻ നായരുടെ പൂങ്കാവനം എന്ന കവിത, ആലാപനം വി പി സ്നേഹ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും, തുടർന്ന് പാട്ടുപെട്ടിക്കാലം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ, ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തി ഗാനങ്ങൾ, 8:58 9:58

പത്തനംതിട്ടയിലും FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഓർമ്മകളുടെ സംഗീതം. 10 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിള്ളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി. GHS കാലിക്കടവിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. KS ചിത്രയുടെ ഹിറ്റ് ഗാനങ്ങൾ അവതരിപ്പിക്കുന്നു ഡോക്ടർ ഐശ്വര്യ. ഒപ്പം കീബോർഡിൽ സഞ്ജീവ് കുമാർ MV. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 പിലിക്കോട് MV തമ്പാൻ പണിക്കരും സംഘവും അവതരിപ്പിച്ച പൂരക്കളി. 12:40 നാടക ഗാനങ്ങൾ, വില്യംസ്, തെന്നൽ എന്നിവർ പാടിയത്. 1 മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ.

2:30-ന് യക്ഷഗാനം, അഡ്ക ഗോപാലകൃഷ്ണ ഭട്ടും സംഘവും അവതരിപ്പിച്ചത്. 3:00-ന് ആകാശവാണി ടെലികിസ് പുനഃപ്രക്ഷേപണം. 4:00-ന് കണ്ണൂർ ടാക്കീസ്. 5:00-ന് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:30-ന് പി ശങ്കരമാരാർ അവതരിപ്പിച്ച ഇടേക്ക. 5:45-ന് ലളിതഗാനങ്ങൾ. 5:58-ന് എഫ് എം പ്രധാന വാർത്തകൾ. 6:10-ന് മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15-ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40-ന് ചലച്ചിത്രഗാനങ്ങൾ. 6:50-ന് വയലും വീടും. 7:20-നും 8:40-നും സേവന വാർത്തകൾ. 7:35-ന് ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35-ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15-ന് ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30-ന് അക്ഷര സൗരഭം. 10:00-ന് രവിവാസരി അഖില ഭാരതീയ സംഗീത സഭയിൽ എൻ ആർ പ്രശാന്തിന്റെ കർണാട്ടിക് വോക്കൽ. 11:00-ന് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇനി ഞായറാഴ്ചയിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി
1: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ഗുണവത്താപൂർണ ശിക്ഷയൈവ വികസിത ഭാരതസ്യ നിർമ്മാണം സംഭവേതിതി രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ പ്രഖ്യാപയത്. അത്രാവസരെ സ അഷ്ടചത്വാരിംശത് ശിക്ഷകേഭ്യഃ രാഷ്ട്രീയ പുരസ്കാരാനപി പ്രദത്തവതി. ഛാത്രാണാം ജീവന സംസ്കാരായ പാഠ്യപുസ്തകേഭ്യഃ പരം ഗന്തും ശിക്ഷകാൻ പ്രാചോദയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹ ബാലകേഷു പഠന ദർശന വ്യസനസ്യ ന്യൂനീകരണായ ക്രീഡാ ബഹിരംഗ പ്രവൃത്തിനാം ച സംവർദ്ധനായ ആഹ്വാനം അകരോത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ സായം നവദില്യാം ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് ഇത്യസ്യ ശതാബ്ദി സമാരോഹം സംബോധയിഷ്യതി. ഭാരതസ്യ പ്രധാന ന്യായാധീശ സൂര്യകാന്തഃ നവദില്യാം ജായമാനെ ബ്രിക്സ് മുഖ്യ ന്യായാധീശ മഞ്ചെ സ്വസ്ഥ അസഹമതേ വിമർശ സംസ്കൃതേശ്ച മഹത്വം പ്രതിപാദിതവാൻ. ജലൌഹ പ്രഭാവിതായ നേപാളദേശായ ഭാരതേന പഞ്ചനവതി ടൻ പരിമിത സഹായതാ സാമഗ്രീ പ്രേഷിത. അപി ച മഹിളാനാം ഏഷ്യ ചഷക വിംശതി പ്രതി വിംശതി പ്രതിസ്പർധായാ ഈ വർഗസ്യ അന്തിമ രോമാഞ്ചക ദ്വന്ദ്വേ അദ്യ രാത്രൌ ദുബൈ നഗരെ ചിര പ്രതിദ്വന്ദ്വിനാ പാകിസ്ഥാനിന സഹ യോത്സ്യതേ ഭാരതം. രാഷ്ട്രപതി പദാസീന ദ്രൌപദി മുർമുഃ അദ്യ ഉദഘോഷയത് യത് വികസിത ഭാരതസ്യ സ്വപ്നഃ തദൈവ സമ്പത്സ്യതേ യദാ ശിക്ഷാ ഗുണവത്താ പൂർണ സംഭവിഷ്യതി.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സാരഥി. പ്രധാന വാർത്തകൾ. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ ട്വന്റി ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ റൈഡേഴ്സും കാലിക്കറ്റ് ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടും. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ

0: രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ഏറ്റ അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി പി എം സി കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനാംഗീകാരം പരസ്യപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുവരുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ട്വന്റി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട്.
2: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിൽ ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL 3rd സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്യ സംസ്കരണ ചടങ്ങ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പല്ലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: പ്രോജക്ട് ബീക്കൺ ടൗണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൗണാക്കി മാറ്റും. ശുചീകരണ പ്രവർത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാം ഘട്ട പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന്

0: എസിബി അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ നിന്ന് കുറവ് രേഖപ്പെടുത്തി പവന് 1360 രൂപ തായ്ന്ന് 113,120 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രാക്കിൽ കാർ ഇടിച്ച അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻഎസ്ഐയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെട്ടിട പാറയിലെ കോറയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പറമ്പ് സ്വദേശി ഉമേസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. കോറയിൽ പാറ പിടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺവേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന 50 വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുവരുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL 3rd season ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:25.
1: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്രതികൂല കാലാവസ്ഥയെയും അപകട സാധ്യതയെയും തോൽപ്പിച്ച് ഇന്ത്യൻ കരസേന നടത്തിയ അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വാർത്തയാണ് നല്ല വാർത്തയിൽ ആദ്യം. സമുദ്രനിരപ്പിൽ നിന്ന് 18,600 അടി ഉയരമുള്ള ലഡാക്കിലെ കഠിനമായ മലനിരകളിൽ ട്രക്കിങ്ങിനിടെ പരിക്കേറ്റ് കുടുങ്ങിയ ആളെ സാഹസികമായി രക്ഷപ്പെടുത്തി ഇന്ത്യൻ കരസേനയുടെ പൈലറ്റുമാർ. കഠിനമായ തണുപ്പും ശക്തമായ കാറ്റും കുറഞ്ഞ വായു സാന്ദ്രതയും വെല്ലുവിളിയായ ദൌത്യത്തിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സൌകര്യമില്ലാത്ത കുത്തനെയുള്ള മലഞ്ചെരിവിൽ വൺ സ്കിഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പൈലറ്റുമാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഹെലികോപ്റ്ററിന്റെ ഒരു വശത്തെ സ്കിഡ് മാത്രം പാറക്കെട്ടിൽ ഉറപ്പിച്ചു നിർത്തി ബാക്കി ഭാഗം വായുവിൽ ബാലൻസ് ചെയ്ത് നിർത്തിയാണ് ആളെ ബോർഡിലേക്ക് എടുത്തത്. അപകട സാധ്യതയേറിയ ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ദുർഘട സാഹചര്യങ്ങളിലും സേവനമനുഷ്ഠിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ സന്നദ്ധതയും പ്രൊഫഷണൽ മികവുമാണ് തെളിയിക്കപ്പെട്ടത്. ദുരന്ത മുഖങ്ങളിൽ ഒരു നിമിഷത്തെ ശരിയായ തീരുമാനം എത്രയോ ജീവനുകളെയാണ് കാത്തുരക്ഷിക്കുന്നത്. അത്തരത്തിൽ 1000 വിദ്യാർത്ഥികൾക്ക് രക്ഷകനായി മാറിയ ഒരു അധ്യാപകനുണ്ട് നേപ്പാളിൽ. നേപ്പാളിലുണ്ടായ പ്രളയത്തിൽ നിന്നും സമയോചിതമായ ഇടപെടലിലൂടെ 1643 വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്ര ദാവടി. നേപ്പാളിലെ നുവാകോട്ട് തൃശൂലി താഴ്വരയിലുള്ള ത്രിപുര ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും പ്രിൻസിപ്പലുമാണ് രാജേന്ദ്ര. പ്രളയം വരുന്നതായി സുഹൃത്തിന്റെ സന്ദേശം

ലഭിച്ചെങ്കിലും നദിയിൽ നിന്ന് 60 മീറ്ററോളം ഉയരത്തിലാണ് സ്കൂൾ എന്നതിനാൽ ആദ്യം ആശങ്കപ്പെട്ടിരുന്നില്ല. എന്നാൽ വെള്ളം അതിവേഗം ഉയരുകയാണെന്ന് ഒരു രക്ഷിതാവ് ഓടിയെത്തി അറിയിച്ചതോടെ പ്രിൻസിപ്പൽ ഉടൻ തന്നെ സ്കൂൾ ബെല്ല് അടിക്കുകയും കുട്ടികളോട് സമീപത്തെ ഉയർന്ന കുന്നിൻമുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. സ്കൂളിലേക്ക് വരികയായിരുന്ന ബസ്സുകളും അദ്ദേഹം തിരിച്ചുവിട്ടു. എല്ലാവരും സുരക്ഷിത സ്ഥാനത്ത് എത്തി നിമിഷങ്ങൾക്കകം പ്രളയജലം സ്കൂൾ കെട്ടിടത്തെ പൂർണ്ണമായും വീഴ്ത്തി. വിപത്തിന്റെ നടുവിലും പരിഭ്രാന്തനാകാതെ സ്വന്തം ജീവനേക്കാൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയ പ്രിൻസിപ്പൽ രാജേന്ദ്ര താമളിയുടെ ഈ മനക്കരുത്ത് ലോകമെമ്പാടുമുള്ള അധ്യാപക സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃകയാണ്. വ്യോമസേനയുടെ ഗാംഭീര്യവും ചരിത്രവും നേരിട്ടറിയാൻ ആക്കുളത്ത് ഒരു മ്യൂസിയം ഒരുങ്ങുന്നു. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ഒരു വലിയ യുദ്ധവിമാനത്തിന്റെ മാതൃകയിലാണ് 2 നിലകളിലുള്ള ഈ മ്യൂസിയം മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതോടെ നമ്മെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിന്റെ നേർക്കാഴ്ചകളാണ്. വിവിധതരം യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ മാതൃകകൾ, അത്യാധുനിക മിസൈലുകൾ, തോക്കുകൾ, റഡാറുകൾ തുടങ്ങി പ്രതിരോധ മേഖലയുടെ സാങ്കേതിക മികവ് വിളിച്ചോതുന്ന കാഴ്ചകൾ ഇവിടെയുണ്ട്. എന്നാൽ ഈ മ്യൂസിയത്തിലെ ഏറ്റവും വലിയ ആകർഷണം ഒരു യഥാർത്ഥ യുദ്ധവിമാനം പറത്തുന്ന അനുഭവമൊരുക്കുന്ന ഫ്ലൈറ്റ് സിമുലേറ്റർ സംവിധാനമാണ്. കേവലം കാഴ്ചകൾക്കപ്പുറം ഒരു യുദ്ധവിമാനത്തിന്റെ കോക്പിറ്റിലിരുന്ന് പൈലറ്റാകുന്ന അനുഭവം കാണികൾക്ക് ഇത് സമ്മാനിക്കും. കൂടാതെ വ്യോമസേനയുടെ ധീരമായ ചരിത്രവും നേട്ടങ്ങളും വിവരിക്കുന്ന പ്രത്യേക മോട്ടിവേഷൻ റൂമും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പും ദക്ഷിണ വ്യോമസേനാ കമാൻഡും കൈകോർത്തപ്പോൾ രൂപപ്പെട്ട ഈ മ്യൂസിയം നാളെയുടെ കാവലാളികളാകാൻ കൊതിക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാകും. കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനും സുരക്ഷിതമായ ഭാവിക്കുമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം സമഗ്ര അംഗനവാടി ബാല ആരോഗ്യ പരിശോധനാ പദ്ധതിക്ക് തുടക്കമായി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അവരുടെ വളർച്ചയും ആരോഗ്യനിലയും കൃത്യമായി വിലയിരുത്തി ആവശ്യമായ ഇടപെടലുകൾ സമയബന്ധിതമായി നടത്തുന്നതിനുമാണ് ബാല്യസ്പന്ദനം പദ്ധതി ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ 33,120 അംഗനവാടികളിലൂടെ കുട്ടികൾക്ക് സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാരനില, കാഴ്ച, കേൾവി തുടങ്ങിയ ആരോഗ്യ ഘടകങ്ങൾ പരിശോധിക്കുന്നതിനോടൊപ്പം ആവശ്യമായ മെഡിക്കൽ ഇടപെടലുകൾ ഉറപ്പാക്കാനും പദ്ധതി സഹായകമാകും. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശോധനകളും തുടർ നടപടികളും ഏകോപിപ്പിക്കും. കുട്ടികളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ഇടപെടുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും ഭാവിയിലെ പഠന വികസന സാധ്യതകൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യമാണ് നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയുടെ അടിത്തറ. നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾക്ക് കൃത്യമായ പരിചരണവും ആരോഗ്യ സുരക്ഷയും ഉറപ്പു നൽകുന്ന മികച്ചൊരു മാതൃകയാണ് ബാല്യസ്പന്ദന പദ്ധതി. ലോക ചെസ് വേദികളിൽ ഭാരതത്തിന്റെ അഭിമാനം ആകാശത്തോളം ഉയർത്തി ഗ്രാൻഡ് ചെസ് ടൂറിൽ ചരിത്ര വിജയം കുറിച്ച് പ്രജ്ഞാനന്ദ. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടമാണ് പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ അമേരിക്കയുടെ നിലവിലെ ജേതാവായ ഫാബിയാനോ കരുവാനിയെ കീഴടക്കിയാണ് 21-കാരനായ ചെന്നൈ സ്വദേശി ഈ ചരിത്ര വിജയം കുറിച്ചത്. ഫൈനലിലെ റാപ്പിഡ് വിഭാഗത്തിലെ 2 കളികളിലും വിജയിച്ച് മുന്നേറിയ പ്രജ്ഞാനന്ദ 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവച്ചത്.
ഈ വിജയത്തോടെ അടുത്ത സീസണിലെ ഗ്രാൻഡ്സ് ടൂറിലേക്ക് നേരിട്ട് യോഗ്യത നേടാനും പ്രജ്ഞാനന്ദയ്ക്കായി. 2013 അണ്ടർ 8 യൂത്ത് ചാമ്പ്യൻഷിപ്പ് ജേതാവായാണ് പ്രജ്ഞാനന്ദ ലോക ചെസ് വേദികളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 2016 പത്താം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്റർനാഷണൽ മാസ്റ്ററായ പ്രജ്ഞാനന്ദ 12 വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും നേടി. 2024

0: ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലും പ്രജ്ഞാനന്ദ അംഗമായിരുന്നു. ചെറുപ്പകാലം മുതൽ വിജയങ്ങൾ ഒന്നൊന്നായി വെട്ടിപ്പിടിച്ച ഈ യുവതാരം ഇന്ത്യയുടെ കായിക രംഗത്തിന് നൽകുന്ന ഊർജ്ജവും പ്രചോദനവും വളരെ വലുതാണ്. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി. സംസ്ഥാനത്ത് സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക പ്രാദേശിക പ്ലാന്റുകൾ ഒരുങ്ങുന്നു. സ്ഥലലഭ്യതക്കുറവും ഉയർന്ന സാമ്പത്തിക ചെലവും പരിഹരിക്കുന്നതിനായി സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രീകൃത പ്ലാന്റുകൾക്ക് പകരം മേഖലാ പ്ലാന്റുകളാണ് സജ്ജീകരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ പ്രാദേശിക സാനിറ്ററി ഇൻസിനറേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. ഇവ പൂർണ്ണ സജ്ജമാകുന്നതോടെ സംസ്ഥാനത്തെ പ്രതിദിന സംസ്കരണ ശേഷി 120 ടണ്ണായി ഉയരുമെന്ന് ക്ലീൻ കേരള അറിയിച്ചു. ക്ലീൻ കേരള കമ്പനി നൽകുന്ന സുരക്ഷിത പാക്കിംഗ് കവറുകളിൽ വീടുകൾ, ആശുപത്രികൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന് കിലോഗ്രാമിന് 27 രൂപ യൂസർ ഫീ ഈടാക്കും. 1300 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകളിലാണ് മാലിന്യം സംസ്കരിക്കുക. വായുമലിനീകരണം തടയാൻ 30 മീറ്റർ ഉയരമുള്ള ചിമ്മിനികളും മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് തത്സമയ വിവരങ്ങൾ കൈമാറുന്ന നിരീക്ഷണ സംവിധാനങ്ങളും പ്ലാന്റിലുണ്ടാകും. ശുചിത്വവും ആരോഗ്യവുമുള്ള ഒരു നാളേക്കായി ശാസ്ത്രീയ മാലിന്യ സംസ്കരണ മാർഗനിർദ്ദേശങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9.50 കോടി ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ആകാശവാണി.

0: പരിപാടി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹത്തിനും ബഹുമാനത്തിനും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പങ്കുണ്ട്. സ്നേഹം ഹൃദയങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുമ്പോൾ ബഹുമാനം ആ ബന്ധങ്ങൾക്ക് ആഴവും നിലനിൽപ്പും നൽകുന്നു. സ്നേഹമില്ലാത്ത ജീവിതം നിറം മങ്ങിയതുപോലെയും ബഹുമാനമില്ലാത്ത ബന്ധങ്ങൾ വേരുകളില്ലാത്ത മരത്തെ പോലെയുമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പങ്കെങ്കിലും വഹിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു നല്ല വാക്ക് സ്നേഹത്തിന്റെ തുടക്കമാകാം. ഒരു ചെറിയ കരുതൽ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കാം. ഒരു ഹൃദയം നിറഞ്ഞ ബഹുമാനം ഒരു ബന്ധത്തെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുകയും ചെയ്യാം. സ്നേഹം നൽകുമ്പോൾ ഹൃദയങ്ങൾ അടുക്കുന്നു, ബഹുമാനം നൽകുമ്പോൾ ബന്ധങ്ങൾ ശക്തമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുതലോടെയും ബഹുമാനത്തോടെയും പെരുമാറാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വാഴകൃഷിയെ കുറിച്ചാണ്. എങ്ങനെ ശാസ്ത്രീയമായും ആദായകരമായും വാഴകൃഷി ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപ് എന്നതിനും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ?

0: ക്രിയേഷൻ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധന ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ് സമർത്ഥനായ കർഷകൻ.
0: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഒരു കാലത്ത് കേരളത്തിൽ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഒരു വാഴയെങ്കിലും ഇല്ലാത്ത പറമ്പുകൾ വിരളമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ വീടിന്റെ വടക്കേപ്പുറത്ത് ഒഴിയാതെ ഏത്തനും കപ്പവാഴയും പാളയും തോടലും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ കുലകൾ വെട്ടിവിറ്റ് അമ്മ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതും കാണാം. അങ്ങനെ വാഴ മലയാളിയുടെ ഒരു വികാരം തന്നെയായിരുന്നു. ഇല മുതൽ കുല വരെ, കായ മുതൽ പൂവ് വരെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന വാഴ ഒരു വിള മാത്രമല്ല, നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. നാടൻ വാഴയിനങ്ങളുടെ വൈവിധ്യവും ആധുനിക കൃഷിരീതികളും മികച്ച വരുമാന സാധ്യതകളും ഒത്തുചേരുമ്പോൾ വാഴകൃഷി കർഷകന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. മണ്ണിൽ വേരുറപ്പിച്ച് ആകാശത്തേക്ക് ഇലകൾ വിരിച്ചു നിൽക്കുന്ന വാഴകളിലൂടെ നമുക്ക് വാഴകൃഷിയുടെ പച്ചപ്പാർന്ന ലോകത്തേക്ക് പോകാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: മഞ്ജു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മേഡം, വാഴകൃഷി മിക്ക കർഷകരും ചെയ്യുന്നതാണ്, നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം. പക്ഷെ ചില കർഷകർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്, ചിലർക്ക് അത്ര ലാഭം കിട്ടാറില്ല. ഇതിന്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്ന ഒരു ശാസ്ത്രീയമായ നമ്മുടെ ഒരു അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുന്നത് തന്നെ വാഴയ്ക്ക് വേണ്ടി ഫേമസ് ആണല്ലേ.
4: വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗത വിളയാണ്, നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു വിളയാണ് വാഴ. പിന്നെ ഇന്നിപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളിൽ ഏറ്റവും ആദായകരമായിട്ട് കർഷകർ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്നാണ് വാഴ. പിന്നെ കേരളത്തിന്റെ മണ്ണും കാലാവസ്ഥയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ മണ്ണും കാലാവസ്ഥയും ഒക്കെ വാഴ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. പിന്നെ നമുക്കൊരു പ്രത്യേക

0: ഉണ്ട്, കർഷകർക്ക് തെറ്റില്ലാത്ത വില കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം സാധ്യതകളുള്ള ഒരു വിളയാണ് വാഴ.
1: മേഡം, നമ്മൾ ഇനങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ മേഡം പറഞ്ഞു ഇവിടെ ഒത്തിരി അധികം ഇനങ്ങൾ കർഷകർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ നല്ല ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്.
0: ധാരാളം വാഴ ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴയാണ്, ഏത്തവാഴയാണ്. ഈ ഏത്തവാഴയിൽ തന്നെ പല ഇനങ്ങളുണ്ട്. വടക്കൻ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ചേരി നേന്ത്രനുണ്ട്, തൃശൂർ ജില്ലക്കാർക്ക് ചെങ്ങാലിക്കോടനുണ്ട്, പിന്നെ ഒരു കർഷകൻ തന്നെ ഉരുത്തിരിച്ചെടുത്ത ക്വിന്റൽ നേന്ത്രനുണ്ട്, പിന്നെ ഇടുക്കി ജില്ലക്കാർക്ക് പടലമറി എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഇനം നേന്ത്രവാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഉൽപാദനക്ഷമതയുള്ള ഇനങ്ങളാണ്.
1: ഇതിന്റെയൊക്കെ വിത്തൊക്കെ കർഷകർ തന്നെ ഉൽപാദിപ്പിക്കുക, അല്ലാതെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ മറ്റേ വിളകൾ മാതിരി ഇതിന്റെ വിത്തുകളൊക്കെ എങ്ങനെ കിട്ടാറുണ്ടോ?
0: വാഴയില് പ്രധാനമായിട്ടും നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് വാഴ കന്നുകളാണ്. ഒരു 3-4 മാസം പ്രായമുള്ള സൂചി കന്നുകളാണ് പ്രധാനമായിട്ടും നടീൽ വസ്തുക്കളായിട്ട് കർഷകര് ഉപയോഗിക്കുന്നത്. അത് കീടരോഗബാധയൊക്കെ ഇല്ലാത്ത അത്യുൽപാദനക്ഷമതയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ആരെങ്കിലും ഇളക്കിയെടുക്കുന്ന കന്നുകളാണ് നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ കർഷകർക്ക് ടിഷ്യു കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടിഷ്യു കൾച്ചർ തൈകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ലഭ്യത കുറവുണ്ട്, എങ്കിൽ പോലും കുറച്ച് കർഷകർ ടിഷ്യു കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു.
1: സംസാരിച്ചാല് എന്തായാലും ഒരു ശാസ്ത്രീയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്പേസിംഗ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്.

0: പിന്നെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങും നമുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
1: സാധാരണ നമ്മൾ വാഴകൃഷിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 50 സെന്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ 2 മീറ്റർ ഇടയകലം കൊടുത്താണ് നടുന്നത്. അതായത് 1 ഏക്കറിൽ 1000 വാഴ അല്ലെങ്കിൽ 1 സെന്റിൽ 10 വാഴ നിൽക്കത്തക്ക രീതിയിലാണ് ശാസ്ത്രീയമായ രീതിയിൽ ഏത്തവാഴ അല്ലെങ്കിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി എന്ന് പറയുമ്പോൾ കർഷകർ പൊതുവെ അതിനെ ഇരട്ടവാഴ കൃഷി എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇടയകലം കൂട്ടിക്കൊടുക്കും. അതായത് വരികൾ തമ്മിൽ 3 മീറ്ററും ഓരോ വരികളിലെയും കുഴികൾ തമ്മിൽ 2 മീറ്റർ ഇടയകലം കൊടുത്ത് കുഴികൾ എടുത്തതിന് ശേഷം ഒരു കുഴിയിൽ നമ്മൾ 2 വാഴക്കന്ന് അല്ലെങ്കിൽ 2 ടിഷ്യൂ കൾച്ചർ തൈകൾ വീത് നടും. അപ്പൊ നമ്മൾ 1 ഏക്കറിൽ നോർമലി 1000 വാഴ കൃഷി ചെയ്യുന്നിടത്ത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൽ അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷിയിൽ നമുക്ക് 1300 വാഴകൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃഷിഭൂമിയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ അതുപോലെ കൃഷി ചെലവ് ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ സെന്റ് ഭൂമിയിൽ നിന്നും ഉൽപാദന വർധനവാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു മികച്ച ടെക്നോളജിയാണ് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളം ചെയ്യുമ്പോൾ സാധാരണ വാഴകൃഷിയിൽ നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ 25% അധികം വളം നമ്മൾ ഓരോ കുഴിയിലും കൊടുക്കണം. പിന്നെ ടിഷ്യൂകൾച്ചർ തൈകളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു കുഴിയിലുള്ള 2 തൈകൾ ഒരുപോലെ കയറി വരും. എന്നാലും വാഴക്കന്നാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ കുഴിയിലും വെക്കുന്ന വാഴക്കന്നുകൾ ഒരേ വലിപ്പവുമുള്ള കന്നുകൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുഴിയിൽ വെച്ചേക്കുന്ന 2 കന്നില് 1 എണ്ണം വലുത് 1 എണ്ണം ചെറുതുമാണെങ്കിൽ വലുത് കയറി വരികയും ചെറുത് അങ്ങ് അടഞ്ഞു നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ വലിപ്പമുള്ള കന്നുകൾ ഓരോ കുഴിയിലും തെരഞ്ഞെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം.
0: ഈ കുഴിയിൽ നടുമ്പോൾ ഒന്നിച്ചാണോ നടുന്നത്? അവിടെ കുറച്ച്
1: അലക്കുഴിയിൽ നമ്മൾ സാധാരണ നടുമ്പോഴി ഒരു കുഴിയിൽ നടുന്ന കന്നുകൾ തമ്മിൽ 1/2 അടി ഇടയകലം കൊടുത്ത് വേണം നടാനായിട്ട്. അതുപോലെ നമ്മൾ മാതൃസസ്യത്തിൽ നിന്ന് കന്നിളക്കി എടുക്കുന്ന ആ മുറിപ്പാടിന് എതിർവശത്തേക്കായിരിക്കും കുലകൾ ചായുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് 2 കന്നുകൾ ഒരു കുഴിയിൽ വെക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ കന്നിന്റെ ആ ഒരു പ്ലാന്റിങ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ
0: 2 സൈഡിലോട്ട്
1: കുല ചായത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട്.
0: ഇത് നടുന്നതിന് മുന്നേ നമ്മൾ ഈ മേഡം പറഞ്ഞ മാതിരി കുഴിയെടുക്കുമ്പോൾ ജൈവവളവോ മറ്റു അടിവളവോ ഒക്കെ ഇട്ടിട്ട് നടുന്നതാണല്ലോ രീതി.
1: നമ്മൾ വാഴക്കുഴികൾ എടുത്ത്

0: സാമ്പത്തികത്തിനും അനുസരിച്ചുള്ള ജൈവ വളങ്ങളും മേൽമണ്ണും കൂടെ ചേർത്ത് കുഴി ഒരു പകുതി മുക്കാൽ ഭാഗം മൂടിയതിനു ശേഷം അതിന് ഒന്നടുവിൽ ഒരു പിള്ളക്കുഴി എടുത്താണ് നമ്മൾ സാധാരണ കന്ന് വെക്കുന്നത്. ഈ പിള്ളക്കുഴിയിൽ വേണമെങ്കിൽ നമുക്ക് അല്പം വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻ കുരു ചതച്ചതോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മാനവണ്ടിന്റെയൊക്കെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വളരെ
1: സഹായകരമാണ്.
0: കന്ന് നടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം, കന്നിനകത്ത് മാണവണ്ടിന്റെ ആക്രമണം ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർഷകർ പൊതുവെ പറയും കരിച്ചക്കേടെന്ന് പറയും. അപ്പൊ അത് ചെത്തി വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് മാണവണ്ടിന്റെ പുഴുക്കളും മറ്റും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കരിച്ചക്കേട് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചാണകവും ചാരവും കൂടെ കലക്കി അല്പ കട്ടി കൂടിയ ഒരു ലായനി തയ്യാറാക്കി അതിനകത്ത് ഈ കന്നുകൾ, ചെത്തി വൃത്തിയാക്കിയ കന്നുകൾ മുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നടുന്നതാണ് നല്ലത്. ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർഷകർക്ക് ചിലപ്പോഴും ഇത് പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ പറയാറുണ്ട്. 500ഉം 1000ഉം വാഴക്കന്നുകളൊക്കെ നടുമ്പോൾ ഇതെല്ലാം തന്നെ ചെത്തി വൃത്തിയാക്കി ഈ പറയുന്ന പോലെ ചാണകം ചാരത്തും ലൈനിയിൽ മുക്കി ഉണക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ അഭിപ്രായപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും കന്ന് ചെത്തി വൃത്തിയാക്കി ഏതെങ്കിലും കീടനാശിനി ലൈനിയിൽ മുക്കി നടുന്നത് ഈ പറയുന്ന മാണവണ്ടിന്റെ പുഴുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിന്, നമ്മുടെ നടീൽ വസ്തുക്കളിലൂടെ മാണവണ്ടുകൾ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് എത്തുന്നത് തടയുന്നതിന് സഹായകരമാണ്.
1: വാഴയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ന്യൂട്രിയൻ്റ് എടുക്കുന്ന ഒരു ക്രോപ്പാണ് പറയാറുള്ളത്. നമുക്ക് പോഷകം ഒത്തിരി അധികം വേണം. അപ്പൊ ഇതിന്റെ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ് കർഷകർ ചെയ്യേണ്ടത്?
0: വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഏത്തവാഴ കൃഷിയിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ വളപ്രയോഗം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് തുടങ്ങിയ നേർവളങ്ങൾ, അത് നമ്മൾ ഒരു ശുപാർശയുണ്ട്. അതായത് ആദ്യത്തെ മാസം നമ്മളൊരു 90-95 ഗ്രാം യൂറിയ, 300 ഗ്രാം രാജ്ഫോസ്, 100 ഗ്രാം പൊട്ടാഷ്, അങ്ങനെ ഓരോ മാസത്തേക്ക് നമുക്കൊരു നിഷ്കർഷ

0: വെച്ചിരിക്കുന്ന റെക്കമെൻഡഡ് ഡോസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നേർവളങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു 5-6 വളം ചെയ്യാനായിട്ടാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം, പലപ്പോഴും കർഷകർ കോംപ്ലക്സ് വളങ്ങളും മറ്റും ഉപയോഗിക്കും. കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിയായ അനുപാതത്തിൽ ഇത് കൂട്ടി യോജിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങളോടൊപ്പം പൊട്ടാഷ്യം ഒക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, വാഴയ്ക്ക് പലപ്പോഴും മതിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കാതെ വരും. അതും പ്രത്യേകിച്ച് വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകം ഒരു ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന മൂലകമാണ്. പലപ്പോഴും നമ്മൾ കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ മതിയായ അളവിൽ പൊട്ടാഷ് ഇതിനോട് കൂട്ടി യോജിപ്പിക്കാതെ വരും, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങൾ മാത്രമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഴയ്ക്ക് മതിയായ അളവിൽ പൊട്ടാഷ് ലഭ്യമാകാതെ വരികയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ വാഴത്തോട്ടങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരികയും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ പൊട്ടാഷ് അധികമായിട്ട് നമുക്ക് കോംപ്ലക്സ് വളം എന്ന് പറഞ്ഞാൽ 18, 18, 18, 3 NPK, 3 NPK
0: അപ്പൊ അതോടൊപ്പം നമ്മള് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം ആവശ്യാനുസരണം നമുക്ക് ആ ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ വാഴയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനോടൊപ്പം MOP കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോഴേ കൃഷിക്ക് കുഴിയെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ തന്നെ പറയേണ്ടതായിരുന്നു, മണ്ണില് നമ്മുടെ കേരളത്തിലെ മണ്ണ് നല്ല അമ്ല സ്വഭാവമുള്ള മണ്ണാണ്. അപ്പൊ മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പോഷക നമ്മൾ വളങ്ങൾ പ്രയോഗിച്ചാൽ തന്നെ ഈ ചെടികൾക്ക് ഈ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭ്യമാകണമെങ്കിൽ മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കപ്പെടണം. നമ്മൾ ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്യുന്നത് ഏകദേശം 1 കിലോയോളം കുമ്മായമാണ്. അപ്പൊ വാഴക്കുഴി എടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ നമുക്ക് ഒരു കുഴിക്ക് 1/2 കിലോ വീതം കുമ്മായം കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് 2-3 മാസം ഇടവിട്ട് ഒരു 250 ഗ്രാം വീതം കുമ്മായം കൊടുക്കുന്നത് മണ്ണിന്റെ അമ്ലത ക്രമീകൃതമാകുന്നതിനും അതുപോലെ ശരിയായ രീതിയിൽ പോഷക ലഭ്യത ഉറപ്പാക്കുന്നതിനും
1: സഹായകരമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ ഏത്തവാഴത്തോട്ടങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലകളിലുള്ള ഒരു വലിച്ചില്, അതുപോലെ ഇലകളുടെ വിസ്തൃതി കുറുകി കുറുകി വരുന്നതായിട്ട് കാണുന്നുണ്ട്.

0: കാണുന്നുണ്ട്. ഇതെല്ലാം ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോഴ് ഇത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാല അയർ എന്ന് പറയുന്ന ഒരു മൂലക കൂട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരു വാഴയ്ക്ക് 200 ഗ്രാം ആണ് അവര് ശുപാർശ ചെയ്യുന്നത്. ഈ 200 ഗ്രാം നമ്മൾ ഒറ്റ തവണയായിട്ടല്ല, 2 തവണകളായിട്ടാണ് കൊടുക്കേണ്ടത്. അത് 2ാം മാസം മണ്ണിൽ 100 ഗ്രാം കൊടുക്കുക, 4ാം മാസം 100 ഗ്രാം കൊടുക്കുക. ഈ രീതിയിൽ 2 തവണകളായിട്ടാണ് അയർ കൊടുക്കേണ്ടത്. മറ്റൊരു സൂക്ഷ്മ മൂലക കൂട്ട് കൂടി കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട്, സമ്പൂർണ മൾട്ടിമിക്സ്. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ്. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പം വാഴയ്ക്കുള്ള സമ്പൂർണ വാങ്ങിയതിനു ശേഷം 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ നേർപ്പിച്ച് 2 മാസത്തെ ഇടവേളകളിൽ 3 സ്പ്രേ ഇലകളിൽ കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഉപമൂലകങ്ങളുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്.
1: പിന്നെ വാഴത്തോട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാറ്റും മഴയും എപ്പോൾ വേണമെങ്കിലും വേണം. അപ്പോൾ ലോഡ്ജിങ് അല്ലെങ്കിൽ വാഴ വീഴുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പൊ അതിനുവേണ്ടി പുതിയ ടെക്നിക്കൊക്കെ KVKS ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
0: വാഴയില് കുല വരുന്ന സമയത്ത് അത് ചെറിയ കാറ്റൊക്കെ അടിച്ചാൽ പോലും വാഴ മറിഞ്ഞു പോകുന്ന സാഹചര്യം, ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മള് സാധാരണ കൊലകള് വലിച്ചു കെട്ടാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു കോളാർ റിംഗ് ആൻഡ് സ്ട്രിംഗ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിൽ കർഷകർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. തിരുവനന്തപുരം KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം കർഷകർക്ക് ഫീൽഡിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല റിംഗ് ആൻഡ് സ്ട്രിംഗ് വാഴയ്ക്കും സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന കോളാർ റിംഗും മറ്റും KVKയിൽ നിന്ന് കർഷകർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുമുണ്ട്.
1: ഇത് നമുക്ക് ഒരു വർഷമല്ല, ഒരു പ്രാവശ്യം
0: വീണ്ടും ഉപയോഗിക്കാൻ
1: സാധിക്കും. വാഴയിലെ കൊല വരുമ്പം ബഞ്ച് കവറിംഗ് അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നത് ഒരു പ്രധാന ഘടകമാണ് അല്ലെ?
0: വാഴയില് ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ, ഈ വവ്വാല്, അണ്ണാന് തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പം വാഴയിൽ വ്യാപകമായിട്ട് ഒരു കുഴിപ്പുള്ളി രോഗം കാണാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ പ്രതിരോധിക്കുന്നതിനും അതുപോലെ വാഴക്കൊലകളുടെ ഭംഗി കൂട്ടുന്നതിനും അതിന്റെ മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി കൂട്ടുന്നതിനും ഒക്കെ വാഴക്കൊലകൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് നല്ലതാണ്. കേരള കാർഷിക സർവകലാശാല ആണ് ഒരു ബഞ്ച് കവറിംഗ് ഡിവൈസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ടെക്നോളജി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം അത് കർഷകർക്ക് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുണ്ട്. ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നല്ല പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിക്ക് 20 മുതൽ 30 കൊലകൾ വരെ 1 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഉപയോഗിക്കുന്ന കവർ കർഷകർക്ക് 2-3 പ്രാവശ്യമൊക്കെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. അത് കർഷകർക്ക് KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന്റെ ഡെമോൺസ്ട്രേഷൻസും അതുപോലെ ഈ ഡിവൈസും ഒക്കെ ലഭ്യമാക്കുന്നത്.
1: പിന്നെ നമ്മൾ ഏത് വിള ചെയ്താലും അതിന്റെ വിളവെടുക്കുന്നതൊരു പ്രധാന കാര്യമാണല്ലോ. അത് ശരിയായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൽ നമ്മൾ ഇത്രയും എഫോർട്ട് ചെയ്ത അതിന്റെ ഒരു ലാഭം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ച് മാഡത്തിന് എന്തുവാണ് പറയാനുള്ളത്?
0: അത് പറയുമ്പോൾ, നമ്മൾ വിളവെടുപ്പിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വാഴയിൽ പൊട്ടാഷിന്റെ ലഭ്യതയെ കുറിച്ചും ഒക്കെ. ഇപ്പൊ വാഴക്കൊലകളുടെ തൂക്കം കൂട്ടുന്നതിനും വാഴത്തോട്ടങ്ങളിലെ വിളവ് കൂട്ടുന്നതിനും കർഷകർക്ക് വിളവെടുപ്പിലേക്ക് കൊലകൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, അല്ലെങ്കിൽ SOP. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ്. ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് വാഴക്കൊലകൾ വരുന്ന സമയത്ത്, കൊലകൾ നിരന്നതിന് ശേഷം നമ്മൾ വാഴ കൊടപ്പനൊടിക്കും. കൊടപ്പനൊടിച്ച് നീക്കിയതിനു ശേഷം ഇലകളിലും കൊലകളിലും ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. അതിനുശേഷം കൊലകൾ ഒരു അര വിളവായി കഴിയുമ്പോഴേ, ഒരു ഹാഫ് മെച്ചൂർ സ്റ്റേജ് ആയി കഴിയുമ്പോഴേ 2ാമത് ഒരു സ്പ്രേ കൂടെ കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന പൊട്ടാഷ്യന്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൃഷിയുടെ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുള്ളത് വാഴക്കൊലകളുടെ തൂക്കം നമുക്ക് 1.5 മുതൽ 2 കിലോ വരെ മെച്ചപ്പെടുത്താനായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും കർഷകർക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കർഷകർക്ക് വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ.
1: ഇത് 2 പ്രാവശ്യം ചെയ്യണം.
0: 2 പ്രാവശ്യം ചെയ്യണം. കൊലകൾ നിരന്നതിന് ശേഷം ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. കൊലകളിൽ മാത്രമല്ല ഇലകളിലും കൊടുക്കണം. ഇലകളിലും കൊലകളിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊലകളുടെ ഒരു ഹാഫ് മെച്ചൂർ സ്റ്റേജ്, ഒരു അര വിളവായി കഴിയുമ്പോൾ 2ാമത് 1 പ്രാവശ്യവും കൂടെ ഈ രീതിയിൽ കൊടുക്കണം.
1: ഇങ്ങനെ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് ഒരു കൃഷി ചെയ്താൽ എന്തായാലും കർഷകർക്ക് നല്ലൊരു ലാഭം ഈ വാഴകൃഷിയിൽ നിന്ന് നേടാൻ സാധിക്കുമല്ലേ?
0: 1 ഏക്കറിലെ 1000 വാഴയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ശുപാർശ ചെയ്യുന്നത്. ഒരു വാഴയുടെ ശരാശരി കൃഷി ചെലവെടുത്ത് കഴിഞ്ഞാല് ഏകദേശം 200 രൂപയോളം വരുന്നുണ്ട്. 200 രൂപ അതിന് മീതിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കർഷകർക്ക്, പിന്നെ വിപണിയും കൂടെ സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യന്റെ സ്പ്രേ, അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഉപമൂലകങ്ങളുടെ ഉപയോഗം, കുമ്മായ പ്രയോഗം, ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം, ഇങ്ങനെയുള്ള ശാസ്ത്രീയ കൃഷി പരിചരണ മാർഗങ്ങൾ അവലംബിച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു ലാഭം ഉണ്ടാക്കാൻ
1: പറ്റും.
0: ഇരട്ട വാഴ ചെയ്താൽ ഒക്കെ കർഷകർക്ക് നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വിള തന്നെയാണ്. ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ട് വിപണി കൂടെ
1: വേണം. മഞ്ജു മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ശാസ്ത്രീയമായ വാഴകൃഷി എങ്ങനെ ചെയ്യണം ഇക്കാര്യം നല്ലപോലെ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറെ ഇണങ്ങുന്ന ഒരു വിള. നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലും പാടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് വാഴ. വാഴകൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം, എങ്ങനെ മികച്ച വരുമാനം നേടാം എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ കൃഷിയുടെ സുരക്ഷ.
5: റേഡിയോ

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
4: ഈ മാസം കുരുമുളകിന് 2 ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ

0: ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ 72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,600 മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 18,000 മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: ഇനി ഇന്ന് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം, മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ. കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: ബിരിയാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ജിതാ സകോ.
1: ഇതുവരെ 9,50,000 ത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ആകാശവാണി കണ്ണൂർ.
4: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
5: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടി കണ്ടീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
6: LIC ഹർ പൽ ആപ്കെ സാത്ത്.
7: ടിവിയുടെ വില പ്രൈസ് ചാലഞ്ചുമായി മാറ്റി ഓരോ ടിവി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
8: 43-ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
7: ഓഫർ September 6 വരെ മാത്രം. TNC apply. വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
8: 6,499 രൂപ വാങ്ങാം വാഷിംഗ് മെഷീൻ.
7: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
8: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
7: ചീസ് ബൈ. മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
8: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
7: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
8: ഓഫർ September 6 വരെ മാത്രം.
7: ചീസ് ബൈ. ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഒന്ന് നോക്കിയാലോ.
8: സെമ്പ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
7: നോയ്സ് സ്മാർട്ട് വാച്ചിന്

0: 79% off.
1: Boat party speaker 72% off.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: മൈ ജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
2: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 14,500 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 5,900 രൂപ, തലശ്ശേരി 5,500 രൂപ, കാസർഗോഡ് 5,200 രൂപ, തളിപ്പറമ്പ് 5,700 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 24,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ 6,200 രൂപ വീതം, തളിപ്പറമ്പ് 5,400 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,300 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട നൂറെണ്ണത്തിന് കണ്ണൂർ 550 രൂപ, തളിപ്പറമ്പ് 580 രൂപ, തലശ്ശേരി 570 രൂപ. അടയ്ക്ക പഴുത്തത് 1,000-ന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,00,000-ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ.
2: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,344 ഉയർന്നു. പ്രളയത്തിൽ മരിച്ച മലയാളികളുടെ DNA പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് കേരള സർക്കാർ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അക്കാദമിക് മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
6: हम सब देशवासी विकसित भारत के निर्माण के लक्ष्य की ओर आगे बढ़ रहे हैं. विश्व स्तरीय शिक्षा व्यवस्था के बल पर ही विकसित भारत का निर्माण संभव है. हमारे शिक्षक शिक्षा व्यवस्था में प्राणवायु का संचार करते हैं. हमारा ये प्रयास होना चाहिए कि हमारे देश में एक भी विद्यार्थी अच्छी शिक्षा के अवसर से वंचित न हो.
5: ചടങ്ങിൽ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 6 സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 48 സ്കൂൾ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി. ചെന്നൈയിൽ നടന്ന ഇന്ത്യ വാൽസ് 2026 കോൺഫറൻസിൽ ഉപരാഷ്ട്രപതി സി പി

0: രാധാകൃഷ്ണൻ ഇന്ത്യ വേൾഡ് രജിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം ആരോഗ്യമുള്ള ഭാരതം കൂടിയായിരിക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതികൾ കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനും എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുമായി ഡോക്ടർമാരും ഗവേഷകരും സ്ഥാപനങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ മുതൽ 4 അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹികവും ദേശീയവുമായ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യ സ്വന്തം പൈതൃകങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്നതിലും അവ വീണ്ടെടുക്കുന്നതിലും കൂടുതൽ ആത്മവിശ്വാസമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക ഹിസ്റ്ററി പ്രൈസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലിഖിതങ്ങളും സമുദ്ര വ്യാപാരവും ഗണിതശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം രാജ്യം ഇന്ന് സ്വയം വീണ്ടെടുക്കുകയാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലും കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീലും അവലോകനം ചെയ്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ ശുചിത്വ പ്രചാരണം 9 പതിപ്പിലേക്ക് കടക്കുമ്പോൾ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യയോടുള്ള പ്രതിബദ്ധത രാജ്യം പുതുക്കുകയാണെന്ന് ശ്രീ മനോഹർ ലാൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രചാരണ പരിപാടിയിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്നും സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ വിയോജിപ്പുകളുടെയും ചർച്ചകളുടെയും സംസ്കാരം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമയബന്ധിതമായ നീതി നിർവഹണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രസീൽ സുപ്രീം ഫെഡറൽ കോടതി പ്രസിഡന്റ്, ചൈനീസ് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. നിയമം, നീതി, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള സ്ഥിരം വേദിയായി ഈ പ്രഭാഷണ പരമ്പര മാറും. ഓരോ മാസവും ഒരു പ്രധാന ആശയം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് ഈ പരമ്പര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളുമായി പോയ കാർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപ് വാഹനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായും അതിവേഗ പാതയിൽ ഒരു ട്രക്ക് അനധികൃതമായി പാർക്ക് ചെയ്തിരുന്നതായും പ്രാഥമിക സിസിടിവി ദൃശ്യങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് NHAI വ്യക്തമാക്കി. ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ചത് കണ്ണൂർ പൂഴാതി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീ KP സുനിൽകുമാറിനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡും ഇത്തവണ സുനിൽകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അധ്യാപന രംഗത്തെ മികവിനും സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് KP

സുനിൽകുമാറിനെ അധ്യാപക അവാർഡ് തേടിയെത്തിയത്. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒന്നര മാസം മുൻപാണ് പുഴാതിയിലെത്തിയത്. ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം സുനിൽകുമാർ ആകാശവാണി

0: എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിന്ന് എന്നിൽ നിന്നും ഉണ്ടാകും.
1: ബീഹാറിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട്. ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 11 ജില്ലകളിലെ 50 ബ്ലോക്കുകളിലായി 201 പഞ്ചായത്തുകളിൽ ഏകദേശം 10 ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. ഗംഗയും മറ്റു നിരവധി പ്രധാന നദികളും വിവിധ സ്ഥലങ്ങളിൽ അപകടരേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 5000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ 13000 പേരെ രക്ഷപ്പെടുത്തി. നുവാക്കോട്ട് ജില്ലയിൽ 4 നില വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 60 വയസ്സുള്ള സ്ത്രീയെ ജീവനോടെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1334 ഉയർന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കണ്ണൂർ.

0: യുവവാണി പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടു ഇംപ്രൂവ് ഈസ് ടു ചേഞ്ച്, ടു ബി പെർഫെക്റ്റ് ഈസ് ടു ചേഞ്ച് ഓഫൻ. വിൻസ്റ്റൺ ചേർച്ചിലിന്റെ പ്രശസ്തമായ വാചകമാണ് ഇത്. മാറ്റങ്ങൾ എല്ലാ മേഖലയിലും അനിവാര്യമാണ്. ഇതാ കണ്ണൂർ സർവകലാശാല അതിന്റെ ഓരോ മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. പുതുലോകത്തെ പുതിയ കുഞ്ഞുങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ സിലബസിലാകട്ടെ പരീക്ഷകളിലാകട്ടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് കണ്ണൂർ സർവകലാശാലയുടെ മുൻ കൺട്രോളർ ഓഫ് എക്സാം ഡോക്ടർ കെ ജിതേഷ്, അതോടൊപ്പം വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ കെ വി സുജിത്.
1: നമസ്കാരം സാർ.
2: നമസ്കാരം.
1: നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട് യൂണിവേഴ്സിറ്റി പലതരത്തിലുള്ള പൊതു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ജില്ലയുടെ പല ഭാഗത്ത് ജില്ലയ്ക്ക് പുറത്ത് വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്തൊക്കെ വളരെ സജീവമായി ഇടപെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതായി നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം, എന്തിനു വേണ്ടിയാണ് ഈ ഒരു ക്ഷേമ വിഭാഗം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം?
3: കുട്ടികളുടെ ഈ ഒരു കാലഘട്ടത്ത് പ്രത്യേകിച്ചും സെമിസ്റ്റർ വൈസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒരുപാട് സ്ട്രെസ് കുട്ടികൾ നേരിടുന്നുണ്ട്. ഈ സ്ട്രെസ്സിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കുറച്ചുകൂടി സാമൂഹ്യ ബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് DSS-ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. DSS-ന് പ്രധാനപ്പെട്ട മൂന്ന് ഉത്തരവാദിത്വം എന്നുള്ളത്, ഒന്ന്, കുട്ടികളുടെ പലതരത്തിലുള്ള ഗ്രീവൻസസ് ഉണ്ടാവും, കംപ്ലൈന്റ്സ് ഉണ്ടാവും. കുട്ടികൾക്ക് കുട്ടികളെ ഇന്റർണൽ മാർക്സുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ്സ് ആവാം, റാഗിംഗ് ആവാം, കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. കോളേജ് തലത്തിൽ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിലാണ് പരിഹരിക്കപ്പെടുന്നത് പലപ്പോഴും. അതുകൂടാതെ തന്നെ കുട്ടികളുടെ കലോത്സവം, കുട്ടികളുടെ യൂണിയൻ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ NS

0: ആക്ടിവിറ്റീസ്. ഇതൊക്കെയാണ് ഈ വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം, കുട്ടികളുടെ ക്ഷേമമാണ് അൾട്ടിമേറ്റ്ലി അത് ലക്ഷ്യമിടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു യുവാക്കളായതുകൊണ്ട് ഒരു വലിയൊരു എനർജിയും പൊട്ടൻഷ്യലും ഉള്ള ഒരു വിഭാഗമാണ്. അപ്പൊ വേറൊരു തലത്തിലേക്ക് അവരെ ഡീവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ വേറെ ഒരു ഇതിലേക്ക് മാറിപ്പോകും, തെറ്റായൊരു വഴിയിലേക്ക് മാറിപ്പോകും. അപ്പൊ ആ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതിനാണ് NSS കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്, പിന്നെ സ്പോർട്സ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ എപ്പോഴും ഒരു റിലീഫായിട്ട് ഉണ്ടാവുള്ളൂ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പം 30th വാർഷികമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആഘോഷിക്കാൻ പോകുന്നത്.
1: ഇപ്പൊ ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കലോത്സവങ്ങൾക്ക് പുറമെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: പ്രത്യേകിച്ചും NSS ആണ് ഈ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് NSS ആണ്. NSS തന്നെ ഇപ്പൊ നമ്മളിപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ വർഷം NSS ആദ്യമായിട്ടാണ് ഒരു NSS കലോത്സവം, സംസ്ഥാന തലത്തിൽ NSS കലോത്സവം ആദ്യമായി ഈ വർഷം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് പ്രഥമ ചാമ്പ്യന്മാര്. മറ്റുള്ള MG കേരള, കാലിക്കറ്റ്, കുഹാസുള്ള
1: യൂണിവേഴ്സിറ്റിയിലെ
0: വലിയ മാർജിനിൽ തന്നെ പറയാം, വലിയ മാർജിനിൽ പിന്തള്ളിക്കൊണ്ട് പിന്നെ നമ്മൾ 1st സ്ഥാനം നേടിയെടുത്തു. ഇതിലൊരു പ്രത്യേകത, പ്രഥമ കലോത്സവ ചാമ്പ്യന്മാരായതുകൊണ്ട് എപ്പോഴും ഇതൊരു ചരിത്രമായിട്ട് നിലനിൽക്കും. എപ്പോഴും ഫസ്റ്റ് ചാമ്പ്യൻസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും. വിദ്യാർത്ഥികളുടെ പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ ഒരു വിഷയവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാമൂഹ്യക്ഷേമം എന്ന് പറയുന്ന ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ DSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ധാരാളം വീടുകൾ നിർമ്മിച്ചു കൊടുത്ത ഒരു വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളെ അതിനുവേണ്ടി സജ്ജമാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: ഇപ്പം കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനുള്ളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഏതാണ്ട് 100 വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പണ്ട് ഒരു പ്രാരംഭ കാലഘട്ടത്തൊക്കെ പിന്നെ കുട്ടികൾ തന്നെ പൈസ കളക്ട് ചെയ്തുകൊണ്ട് കൂപ്പൺ വിറ്റുകൊണ്ടും തൊട്ടടുത്തുള്ള ടൗണുകളിൽ പോയിട്ട് പിരിച്ചെടുത്തും പിന്നെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തും അച്ചാർ ചലഞ്ച്, ബിരിയാണി ചലഞ്ച് ഒക്കെ സംഘടിപ്പിച്ചും ക്രാഫ്റ്റ് ഉണ്ടും അങ്ങനെയൊക്കെയാണ് ഒരു പൈസ സംഘടിപ്പിക്കുക. ഈ പൈസയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരുപാട് സ്പോൺസേഴ്സും കിട്ടുമല്ലോ, അതൊക്കെ വെച്ചുകൊണ്ടാണ് വീട് ഉണ്ടാക്കുക. ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് നമുക്ക് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ഒരു സാമ്പത്തിക സഹായം തന്നിരുന്നു. ഒരു വീടെടുക്കാൻ വേണ്ടിയിട്ട് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ 400,000 രൂപ വരെ, ഒരു പക്ഷേ 400,000 രൂപ മതിയാവില്ല, നമുക്കറിയാം ഏതാണ് ഒരു വീടിന്റെ ഒരു 8 മുതൽ 10 ലക്ഷം വരെ ഏതാണ് മിനിമം ചെറിയൊരു വീടിന് ആവശ്യം വരും. ബാക്കിയുള്ള തുക ഇതുപോലെ കുട്ടികൾ കൂപ്പൺ വിറ്റും ഈ പറഞ്ഞ പല ചലഞ്ച് വഴി പിന്നെ ഫുഡ് ചലഞ്ച് ഒക്കെ വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുക. പിന്നെ നാട്ടിലായിട്ട് സഹായമൊക്കെ ഉണ്ട്. അപ്പം നോർമലി ഒരു വീടെടുക്കുക എന്ന് പറയുമ്പം കുട്ടികൾ മാത്രമല്ല, കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ടാവുന്നുണ്ട്, നാട്ടുകാരുണ്ടാവുന്നുണ്ട്, അധ്യാപകരുണ്ടാവുന്നുണ്ട്, മാനേജ്മെന്റിന് സഹായം ഉണ്ടാവുന്നുണ്ട്. എല്ലാവരുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് ഇതൊരു നടപ്പിലാവുന്നത്. മാത്രമല്ല ഇതൊരു വലിയൊരു അക്കാദമിക് പ്രൊസീജർ കൂടിയാണ് ഇപ്പൊ ഇവിടെ. പിന്നെ പരീക്ഷ മാത്രമല്ല കുട്ടികളൊരു പിന്നെ പഠനം എന്നുള്ളത്. ഇപ്പൊ ഒരു ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും പക്ഷേ ഒരു സിലബസിലും കിട്ടാത്തയാണെങ്കിൽ ഒരു എങ്ങനെ വീട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സിലബസും പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ NSS ഒരു പക്ഷേ കൃഷി നടത്തുന്നുണ്ട്, ഒരു സിലബസും എങ്ങനെ കൃഷി നടത്തണം അല്ലെങ്കിൽ കൃഷി ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല. ഒരു ഇവൻ ബോട്ടണി പോലും ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്.
1: അതുപോലെ പറഞ്ഞാൽ സമൂഹത്തോടെ എങ്ങനെ ഇടപെടാം എന്നുള്ളത്
0: ഇതൊക്കെ ഒരിക്കലും ഇവിടുന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം പഠനം പൂർത്തിയാവുന്നത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ കൂടി കുട്ടികൾ ഉൾപ്പെടുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്, ഒരു 100% ആയി മാറുന്നത്. ഒരു കുട്ടി ഒരു കൃഷി ചെയ്യുമ്പോൾ എപ്പോഴാണ് പിന്നെ ഇത് വിത്തിടേണ്ടത്, എപ്പോഴാണ് അത് കൊയ്യേണ്ടത്, എപ്പോഴാണ് അങ്ങനെയൊക്കെ ഇതൊക്കെ പഠിക്കുന്നത്. ഇവർ NSS കൂടെ ഒരുപാട് പഠനം നടക്കുന്നുണ്ട്. ഇപ്പൊ വീട് കിട്ടുന്നത് എപ്പോഴാണ്, തറയേണ്ടത് അത് എങ്ങനെയാണ്, പിന്നെ പ്ലാസ്റ്ററിങ് പ്ലംബിംഗ് പിന്നെ വയറിംഗ് ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം ഒരു പഠനമായിട്ട് വേണമെങ്കിൽ കണക്കാക്കേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് NSS ഒരു പഠന വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴും.
1: ഓക്കെ.
2: കുട്ടികള് വളരുമ്പോ തന്നെ അവർക്ക് പാഠഭാഗങ്ങളിൽ ഇല്ലാത്തത് ശരിക്കും യഥാർത്ഥ പഠനം അത് തന്നെയാണല്ലോ അല്ലെ? മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ട് അതേ സമയത്ത് തന്നെ അക്കാദമികമായ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിന് പരിപൂർണമായ ഒരു സപ്പോർട്ട് സംവിധാനം ഒരുക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ പഠനം പൂർത്തിയാവുന്നത്. അത് NSS വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പക്ഷേ കൂടെ തന്നെ അതിന്റെ ഒരു വശവും കൂടെ പറയുന്നത് കുറച്ച് കുട്ടികളെങ്കിലും ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമാവുന്നുണ്ടോ ഇതിലേക്ക് വരുന്നത് എന്നുള്ളിടത്താണ് നമ്മളും ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും
0: ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റുള്ള കുട്ടികളില് ക്ലാസ് ഇരിക്കുന്ന സമയത്ത് ക്ലാസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അവർക്ക് നഷ്ടപ്പെടുന്ന ക്ലാസും അതിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്ന മാർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്തത്, ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. ഗ്രേസ് മാർക്ക് ഒരു ചെറിയൊരു കോമ്പൻസേഷനാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത്. അത് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു അവർക്ക് ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് അവർ. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്. പക്ഷെ പലപ്പോഴും കുട്ടികൾ ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമാണോ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വിഭാഗം ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും ഒരു ബഹുഭൂരിഭാഗം കുട്ടികൾ തീർച്ചയായിട്ടും ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കും.
1: പക്ഷെ അതാണ് ഈ പഠനം കഴിയുന്നതോടാണ് കുട്ടികൾ ഇത് ഗ്രേസ് മാർക്കിന് അപ്പുറമാണ് നമ്മൾ ആർജിച്ചെടുത്ത ഒരു
2: വളരെ കറക്റ്റ് ആണ് അത്. ആ ഒരു പോയിന്റ് എനിക്ക്

0: തോന്നുന്നത്. യഥാർത്ഥത്തിൽ NSSലൂടെയും NCCയിലൂടെയും അത്തരത്തിലുള്ള പാഠ്യേതര പദ്ധതിയിലൂടെ കിട്ടുന്ന ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ അധ്യാപകർ കൊടുക്കുന്ന ആ ഒരു നമ്പറല്ല, മറിച്ച് ജീവിത വിജയത്തിന് ആസ്പദമായ ശരിക്കും ഒരു ഗ്രേസ്ഫുൾ ആവുന്ന ഒരു ഘട്ടം വരും. ഇവരുടെ യഥാർത്ഥ ഗ്രേസ്, അതിന്റെ ഒരു ഗ്രേസ് അവരെ ആർജിക്കുന്നത് സാറ് പറഞ്ഞതുപോലെ പഠനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ജീവിതത്തിന് അതൊരു മാർക്കായി മാറുന്നത്. യെസ്, ആ വിദ്യാർത്ഥി തന്നെ അവന് മാർക്കിടാൻ മാത്രം പ്രാപ്തനാവും അവന്റെ ജീവിതത്തിൽ. അവിടെയാണ് ഇത്തരത്തിലുള്ള
1: അല്ല, മാത്രമല്ല പൊതുവെ NSSലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറും. നമ്മള് സിമ്പതിക്ക് പകരം എമ്പതി കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അത് വലിയൊരു ഘടകം തന്നെയാണ്. മറ്റുള്ള കുട്ടികളെ പോലെയല്ല, അവർ ഒരുപക്ഷെ പാലിയേറ്റീവ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്യാൻസർ സെന്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ
2: കളിവെള്ളത്തിൽ
1: ഇറങ്ങിയിട്ടുണ്ടാവും, കൃഷി നടത്തിയിട്ടുണ്ടാവും, അവർ ജെറിയാട്രിക് ആയിട്ടുള്ള ഒരുപാട് നടത്തിയിട്ടുണ്ടാവും, ട്രാഫിക് അവേർനെസ് നടത്തിയിട്ടുണ്ടാവും, ലഹരിക്കെതിരെ പ്രവർത്തനം, അങ്ങനെ ഇത് ഏതാണ്ട് എല്ലാ പ്രവർത്തനത്തിലും ഒരു ഭാഗമായിട്ടുണ്ടാവും. മറ്റുള്ളൊരു കുട്ടി കാണുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കില്ല ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു കുട്ടിക്ക് ഉണ്ടാവുക. അത് സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. ഇപ്പോഴല്ലെങ്കിൽ കുട്ടിയെ കുറച്ചൊരു വർഷം കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചറിവ് കുട്ടിക്കുണ്ടാവും. കുട്ടിയൊരു പക്ഷെ സംസാരിക്കാൻ പോലും പഠിക്കുന്നത് NSS കൂടി ആയിരിക്കും. മറ്റുള്ള കുട്ടികൾക്കൊന്നും ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഒരു മൈക്കിന് മുന്നിൽ വന്നൊന്ന് സംസാരിക്കാൻ പോലും അവസരം ഉണ്ടാവണമെന്നില്ല. പക്ഷെ NSSൽ ഒരുപാട് അവസരങ്ങളാണ് കുട്ടികൾക്ക്. കുട്ടികൾക്ക് പിന്നെ അവരെ സ്വന്തമായിട്ട് ഓർഗനൈസ് ചെയ്യണം, അവർക്ക് സംസാരിക്കണം, നന്ദി പറയണം, വെൽക്കം പറയണം, ഇതൊക്കെ അവർ പഠിക്കുന്നത് പക്ഷെ പിന്നെ ഈ ഒരു NSSലാണ്. ഒരു മൂന്ന് വർഷം കഴിഞ്ഞു പോകുമ്പോൾ കുട്ടികൾ തന്നെ പറയാനുണ്ട്, ആദ്യം എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു, സഭാഗമം വല്ലാതെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം NSS ഈ മറ്റുള്ള ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പറയാറുണ്ട്.
2: ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജിൽ നിന്നുള്ള ഒരു പ്രതികരണം, അവിടുത്തെ കുട്ടികളുടെ ഒരു പ്രതികരണം, അത് എത്രത്തോളാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യം എത്രത്തോളാണ്? സാമൂഹ്യ ക്ഷേമം എന്നുള്ള രീതിയിൽ NSS
1: പുതിയ കുട്ടികൾക്ക് ഒരുപാട് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്കൊരു ധാരണയുള്ള ഈ കാലഘട്ടത്തെ ജെൻസി അല്ലെങ്കിൽ ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ കുട്ടികൾ ഒട്ടും പിന്നെ ഇതിൽ നിന്നും താല്പര്യമില്ലാത്ത കുട്ടികളാണെന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷെ അവരൊന്ന് കടന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുന്ന ഏതാണ്ട് 100 വീട് വെച്ച് നൽകി. ഞാനും ഒരു NSS വളണ്ടിയർ ആയിരുന്നു, ഇവിടെ പല ആൾക്കാരും NSS വളണ്ടിയേഴ്സ് ആയിരുന്നു. പക്ഷെ നമ്മളൊന്നും ആ കാലഘട്ടം ചിന്തിച്ചു പോലും നോക്കാത്തൊരു വിഷയമാണ് ഈ വീട് കിട്ടുക എന്നുള്ളത്. നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെയാണ് ഈ കുട്ടികൾ വളരെ എളുപ്പത്തിൽ ചെയ്തത്. ഇപ്പം പിന്നെ ഒരു വിഭാഗം കുട്ടികൾ പിന്നെ കൈയും കാലും നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആർട്ടിഫിഷ്യൽ ലിംബും കാലിപ്പറും ഒക്കെ എത്രയോ 1.5 ലക്ഷം രൂപയൊക്കെ
2: ക്യാമ്പുകളൊക്കെ
1: അതൊന്നും പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം വലിയ രീതിയിൽ വലിയൊരു ക്യാൻവാസിലേക്ക് ഇത് മാറിയിട്ടുണ്ട്.
2: പക്ഷെ ഇത് കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഇവരെ കണ്ടെത്തുക, സമാഹരണം നടത്തുക,
1: വലിയൊരു സംഭവം തന്നെയാണ്
2: തീർച്ചയായിട്ടും. അപ്പൊ ഈ വീടൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ആളുകളെ കണ്ടെത്തുന്നത്?
1: അതൊരു നമ്മുടെ സ്വാഭാവികമായിട്ടും ആ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുമല്ലോ. പലവരും ഇന്ന് വീട്ടിലെ ഒരു സ്ഥലത്ത് പിന്നെ അവർക്ക് വീടുണ്ട്, പക്ഷെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു മക്കളില്ല, ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഒരുപാട് പിന്നെ കഷ്ടം അനുഭവിക്കുന്ന ആളാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. പിന്നെ ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ അതിന്റെ തന്നെ സമാഹരണം നടത്തിക്കൊണ്ട് പിന്നെ കുട്ടികളൊക്കെ പിന്നെ ഉൾപ്പെട്ടുകൊണ്ടാണ് പിന്നെ വീട് നിർമ്മിക്കുന്നത്. അപ്പൊ ഒരു കുട്ടി ഒരു പക്ഷേ കല്ലും മണ്ണൊക്കെ ചുമന്നു കൊണ്ടിട്ടാണ് ഒരു വീട് നിർമ്മിക്കുന്നത്. കുട്ടികൾ തന്നെ പെയിന്റ് ചെയ്യും, ഇതിനൊക്കെ കുട്ടികൾ ഭാഗമാണ്. കുട്ടികളെ കിട്ടുന്ന ഒരു അറിവ് പഠനം വലിയ സംഭവം തന്നെയാണ്
2: തീർച്ചയായിട്ടും. അങ്ങനെ വീട് കിട്ടിയ ആളുകൾ പിന്നീട് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളായിട്ട് എങ്ങനെ റിലേഷൻ വെക്കുന്നുണ്ടോ, അല്ല ഇനി കുട്ടികൾ അവിടെ പോകുന്നുണ്ടോ, അല്ല അവരവിടെ ഓർമ്മിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ ഉണ്ട്?
1: അത് ചുരുക്കമാണ്. കാരണം സ്വാഭാവികമായിട്ട് ഒരു വീട് കിട്ടിയാൽ പിന്നെ അവിടെ അത് പ്രൈവറ്റ് അവിടെ സ്പേസ് ആയി മാറി. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ
2: അങ്ങനെ ഓർക്കൂ അല്ലേ,
1: അത്രേ ഉള്ളൂ. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരെ അങ്ങനെ ചെയ്യാറില്ല.
0: എന്തായാലും ഓർക്കാതിരിക്കില്ലെന്ന് തോന്നുന്നില്ലേ?
2: തീർച്ചയായിട്ടും ഓർക്കണല്ലോ.
1: അതെ, നമ്മൾ സ്വാഭാവികമായിട്ടും NSS മുന്നോട്ട് വെക്കുന്നത് നമ്മൾ തിരിച്ചകറും ഈ ഒരു വീട് കിട്ടിയ വ്യക്തിക്ക് ഒരിക്കലും തിരിച്ചു നമുക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്കാണ് നമ്മൾ എന്ത് ചെയ്യാം, വീട് വെച്ചു കൊടുക്കുന്നത്.
0: ഒരിക്കലും ഒരു ഭൂമിയിൽ പതിയുമ്പോ ആ വീട് വെച്ചവരെ അവരുടെ മനസ്സിൽ പതിയാണ്, ഇടം അവിടെ കിട്ടും
2: സ്വാഭാവികം. യൂണിവേഴ്സിറ്റി ഓർമ്മിക്കണല്ലോ, യൂണിവേഴ്സിറ്റിയുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അവരുടെ മനസ്സിൽ എപ്പോഴും.
1: കുട്ടികളെ ഒരു സഹായം ചെയ്യുന്നത് നമ്മളൊരു ബ്ലഡ് കൊടുക്കുന്നു. ആ ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ ഒരു കുട്ടിയെ വിളിച്ചു പറയാണ് തലശ്ശേരി പോയി ബ്ലഡ് കൊടുക്കണം. ആ കുട്ടി പോയി ബ്ലഡ് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. അത് ആർക്കാണ് കൊടുത്തത്, ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്, ജെൻഡർ അറിയില്ല, ഏത് മതമോ ജാതിയോ ഒന്നും അറിയാതെ കുട്ടി ബ്ലഡ് കൊടുക്കുന്നു വരുന്നു. അപ്പം ആ പിന്നെ ബ്ലഡ് കിട്ടിയ വ്യക്തിക്ക് ഒരിക്കലും തിരിച്ചു ഒരു സഹായം പോലും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഈ കുട്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു അപേക്ഷയിലാണ് എന്ത് ചെയ്യാം, ഈ നമ്മൾ NSS ഇവിടെയൊക്കെ കുട്ടികളെ പ്രവർത്തനം നടത്തുന്നത്.
2: ഓക്കെ, അപ്പൊ പരീക്ഷയെ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ സ്കിൽ മേഖലയിൽ യൂണിവേഴ്സിറ്റിയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങോട് കൂടിയുള്ള കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PM പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷാ യോജന, PM ഉഷ, ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഈ മേഖലയുടെ പ്രവർത്തനങ്ങളൊക്കെ?
0: നമ്മുടെ DSS സംസാരിച്ച ഘടകങ്ങളൊക്കെ തന്നെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ കുട്ടികളുടെ നൈപുണി വികസനങ്ങൾ, അത്തരത്തിലുള്ള ഇവരുടെ ടാലന്റുകൾ

0: വളരെ ഗൗരവപൂർണമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പാഠ്യ പദ്ധതികൾ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എല്ലാ സർക്കാരുകളും അല്ലെ, കേന്ദ്ര സർക്കാരായാലും നമ്മുടെ സ്റ്റേറ്റ് സർക്കാരായാലും ഇതിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നൈപുണി വികസന കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻസിന്റെ കുറെ പരിപാടികൾ. കുട്ടികൾക്ക് നേരത്തെ ജോലിക്ക് വേണ്ടിയായിരുന്നു അല്ലെ, ഇപ്പൊ ജോലി കൊടുക്കുവാനുള്ള ഒരു ആർജവത്തിലേക്ക് പഠിച്ചു കഴിയുമ്പോൾ തന്നെ അവരെ പ്രാപ്തരാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ളതൊക്കെ കണ്ണൂർ യൂണിവേഴ്സിറ്റി മികച്ച രീതിയിൽ തന്നെയുള്ള സംവിധാനങ്ങൾ നേരത്തെ ഒരുക്കി കഴിഞ്ഞു.
1: സ്റ്റാർട്ടപ്പ്
0: വളരെ മികച്ച രീതിയിൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടപ്പ് മെക്കാനിസംസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം സ്വയം തൊഴിൽ അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്കും വളരെ മികച്ച രീതിയിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു പേടി മാറി മറ്റൊരു തലത്തിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്താൻ, നമ്മൾ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കോഴ്സ് കഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുതകുന്ന രീതിയിൽ നമ്മുടെ ടാലന്റുകളെ ഒരുക്കിയെടുക്കുക, അതിന് വിദ്യാഭ്യാസ സ്ഥാപനത്തിനും നല്ല പങ്കുണ്ട്, ESSന് നല്ല പങ്കുണ്ട്. സാറ് പറഞ്ഞെടുത്ത ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, കുട്ടികള് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ ചെറുത്താന്റെ മനസ്സ് അല്ലെ പഠിപ്പുര എന്ന് പറയുന്ന പോലെ, ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് അവർ ഉയരുമ്പോൾ അത്തരത്തിലുള്ള വഴിമാറൽ പ്രക്രിയകളിൽ നിന്നൊക്കെ നമ്മുടെ ഈ പൊതുസമൂഹം ഇപ്പം ഏറ്റെടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ,
1: അത്തരത്തിലുള്ള
0: ലഹരിക്കെതിരെ, ലഹരി എന്ന് പറയുന്നത് ജീവിതമാണെന്നും പഠനമാണെന്നും പുസ്തകങ്ങളാണെന്നും ഒക്കെ, ഇവരിപ്പോ ഒരു പുസ്തകത്തിന്റെ അത് DSS പറയേണ്ടതാണ്, പുസ്തക കളക്ഷൻസ്, പുസ്തകങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, വായന കുറയുന്നു എന്നൊക്കെ പറയുന്നിടത്താണ്, വായന കുറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിനൊക്കെ കാരണം ഈ പറയുന്ന വിദ്യാർത്ഥികള്, നമ്മൾ നേരത്തെ പറഞ്ഞു ജെൻസി സൂമേഴ്സിന്റെ, പക്ഷെ ഇവര് നമ്മളുടെ കാലഘട്ടത്തിനേക്കാളൊക്കെ എത്രയോ കഴിവുള്ളവരാണ്. അവരെ ആ രീതിയിലേക്ക് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് മുതിർന്ന തലമുറയുടെ ഉത്തരവാദിത്വം. അവർക്ക് അവർ ജനിച്ച മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഇപ്പൊ മുന്നേത്തെ കാര്യങ്ങൾ, പ്രസക്തമായ മൂല്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ആർജവം നമ്മളും കാണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു യുവത്വമാണ് അല്ലെങ്കിൽ സമൂഹമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് പാഠ്യപദ്ധതികളും പാഠ്യേതര പദ്ധതികളും, അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ പരീക്ഷാ സമ്പ്രദായങ്ങൾ, പെട്ടെന്ന് റിസൾട്ട് കൊടുക്കുക എന്നതിനപ്പുറം വളരെ സുതാര്യമായ രീതിയിലും കൃത്യതയിലും കൊടുക്കാൻ നേരത്തെ പറഞ്ഞ ഓൺ സ്ക്രീൻ മെക്കാനിസത്തിന് കഴിയും.
1: DSS സ്ഥാനത്ത് നിന്ന് എനിക്ക് തോന്നുന്നു സാർ ഈ വർഷം ഒഴിവാകാൻ പോവുകയാണെന്ന് തോന്നുന്നു അല്ലേ, വീണ്ടും പാരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ഈ വർഷക്കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്ന ചില മറക്കാനാവാത്ത അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഉണ്ടാവും?
2: ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ NSS കലോത്സവത്തില് പ്രഥമ ചമയമറ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണൂർ ജയിലിലേക്ക് പുസ്തകങ്ങൾ കൊടുക്കുകയാണ്, അന്ത്യവാസികൾക്ക് വായിക്കാനും അവരുടെ ലീഷർ ടൈമുകാർക്ക് വായിക്കാനും പുസ്തകങ്ങൾ കൊടുക്കുകയാണ്.
1: അത് കുട്ടികൾ
2: ശേഖരിച്ചുകൊണ്ടുവന്നതാണ്. മറ്റൊന്ന്, നമ്മള് പിന്നെ ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പിലേക്കും ഇതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പുസ്തകം കൈമാറുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തില് നമ്മൾ ഒരുപാട് കലാസൃഷ്ടികൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വെറുതെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച കഥയും ചെറുകഥയും കവിതയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വെറുതെ അനാഥമാവ് പോവുകയാണ്. ആ കഥയും കവിതയും ചെറുകഥയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുസ്തക രൂപത്തിൽ എനിക്കൊന്ന് പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി യൂണിയന്റെ മേൽനോട്ടത്തിൽ നടന്ന കലോത്സവത്തിലെ ഏറ്റവും മികച്ച കഥയും കവിതയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ബുക്ക് എന്ന പേരിൽ അത് നമ്മൾ റിലീസ് ചെയ്യുകയാണ്. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പിന്നെ വീടിന്റെ നിർമ്മാണം, പിന്നെ കംപ്ലീറ്റ് ആവാത്ത വീടിന്റെ അത് പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതി കൂടി
1: നിർമ്മിക്കുകയാണ്.
2: അത് ഇരുവേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ശ്രീല ശ്രീകുമാർ ദമ്പതികൾക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു വീടാണ്.
1: ഓക്കെ, അപ്പൊ അതിന്റെ പണി പൂർത്തിയായി?
2: അതും പണി പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനവും ഈ 30-ാം തീയതി തന്നെയാണ്.
1: ഓക്കെ, അപ്പൊ കുട്ടികളുടെ ഒരു സഹകരണം എങ്ങനെയാണ്?
2: കുട്ടികൾ ഭയങ്കര ആവേശമാണ്. ഞാൻ മനസ്സിലാക്കിയ കുട്ടികൾക്ക് നമ്മൾ ഈ കുട്ടികളെ അവരുടെ ആംഗിളിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രമാത്രം ഐഡിയയും ക്രിയേറ്റിവിറ്റിയും സ്പീഡും ഉള്ള കുട്ടികളാണ്. ഞങ്ങൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്തിന്റെ എത്രയോ സ്പീഡിൽ അവർ പിന്നെ കാര്യങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉപയോഗിച്ചുള്ള സംഭവങ്ങൾ, ഇത് നമ്മൾ ഒന്നും കൂടി ഒന്ന് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പൊ കുട്ടികളെ നമ്മൾ ബിസിയാക്കി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളെ നമ്മൾ ബിസിയാക്കി വെച്ചില്ലെങ്കിൽ അവർ വേറെ പലതിലേക്കും അവർ ഡിവീറ്റ് ചെയ്ത് പോയേക്കാം. അതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമ്മളെ മുതിർന്ന ജനറേഷനും നമ്മുടെ അധ്യാപകർക്കുള്ളതാണ്. കുട്ടികളെ ഏറ്റവും നല്ല ഇതിലേക്ക് ബിസിയാക്കി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
1: തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളി കുട്ടികളെ കേരളത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, വിദേശങ്ങളിലേക്ക് പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, പഠനത്തിന് വേണ്ടി നമ്മുടെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താതെ വരുന്നു. ഇതൊക്കെ പലപ്പോഴും ചർച്ചയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിനെന്താണ് ഒരു പോംവഴിയായിട്ട് നിർദ്ദേശിക്കാനുള്ളത്?
0: പോംവഴി സൂചിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ

0: പുറത്ത് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള കോഴ്സുകളും ഇവിടെ അതേ അളവിലോ അതിനേക്കാളും കുറേയും കൂടെ സാമ്പത്തിക ഭദ്രതയിലോ നമുക്കിവിടെ ലഭ്യമാണ്. പക്ഷെ എന്നിട്ടും എന്തിന്റെയൊക്കെയോ പേരിലാണ് എനിക്ക് തോന്നുന്നു അത് പ്രചാരത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് ഈ പറയുന്ന പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ FIGP വന്നു, ഇതിന്റെ ഒരു കൃത്യമായ ഓറിയന്റേഷൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിയണം. പക്ഷെ കുട്ടികൾ ഏതോ ഒരു കുറച്ച് തെറ്റിദ്ധാരണ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം പുറത്തുപോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ പുറത്തു പോവുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് കുട്ടികൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിട്ടുനിൽക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്കും കൂടെ നമ്മുടെ ഈ യുവത്വം അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി സമൂഹത്തിന്റെ കുറച്ച് പേരെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പേര് ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇതൊരുപാട് ചർച്ചാ സംബന്ധമായ വിഷയമാണ്, പെട്ടെന്നൊരു വാക്കുകൾ കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ എന്നാലും ഗ്രാജുവേറ്റായിട്ട് മാറേണ്ടതാണ്. കാരണം നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. എനിക്കൊന്ന് കുറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും കേരളത്തിൽ തന്നെയാണ്. കാരണം അത്തരം മേഖലകളിലൊക്കെ നമ്മൾ കൃത്യമായ ദിശാബോധത്തോടെ തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള അധ്യാപക അപ്പോയിന്റ്മെന്റുകളൊക്കെ നടക്കുന്നത്. അപ്പൊ അത്തരം സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ്. കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയണം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ സാധ്യതകളും ഉണ്ട്. ഒപ്പം നാടിന്റെ നന്മകള് അല്ലേ, നമ്മുടെ നല്ല പറയുന്ന അന്തരീക്ഷം അല്ലെങ്കിൽ കാലാവസ്ഥ, വെള്ളം, വെളിച്ചം ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അവർക്ക് സുഖമായി പഠിക്കാൻ കഴിയും. അത്തരം സാഹചര്യങ്ങളിലാണ് കുട്ടികൾ.
1: പക്ഷേ അതിന് വളരെ പ്രധാനപ്പെട്ട വിഭാഗം കൂടിയാണ് നമ്മുടെ ക്ഷേമ വിഭാഗം.
0: ആ അവിടെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ എനിക്കിപ്പോഴും തോന്നുന്നത്. ഇപ്പൊ സാറ് NSSൽ മാത്രമാണ് കൂടുതൽ സംസാരിക്കുന്നത്, പക്ഷേ NCCയുടെ ഒരു പ്രസക്തിയും നമുക്ക് എനിക്ക് തോന്നുന്നു അത് യൂണിവേഴ്സിറ്റിയിൽ അത്തരത്തിലുള്ളൊരു PRO അല്ലെങ്കിൽ ഒരു ലൈസൻസ് വർക്ക് NCCക്ക് വന്നിട്ടില്ല. NCCക്കും ഒരുപാട് സാധ്യതകളാണ്. അത് ജോലി സാധ്യത, ആർമിയിലൊക്കെയുള്ള ഡിഫൻസിലൊക്കെയുള്ള സാധ്യതകൾ. ഇപ്പൊ ഡിഫൻസ് ഓഫീസേഴ്സ്, കമ്മീഷൻഡ് ഓഫീസേഴ്സ് സി സർട്ടിഫിക്കറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് SSB. അവർക്ക് UPSC പരീക്ഷ പോലും എഴുതണ്ട. ഇതൊക്കെ അറിയാം എങ്കിലും ഡിഫൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു പേടിയോടെ കാണുന്നൊരു പ്രവണതയുണ്ട്. പക്ഷെ അവിടെയൊക്കെയുള്ള ജോലി സാധ്യതകളൊന്നും കൂടുതൽ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അത് പല കോളേജുകളിലും NCC ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുട്ടികളുടെ വരവ് കുറയുന്നുണ്ട്. അതിനൊരു കാരണം എനിക്ക് മറ്റൊന്ന്, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം ഇപ്പം പെൺകുട്ടികളാണ്. പല കോളേജുകളിലും പോയി
1: കഴിഞ്ഞാൽ
0: ആൺകുട്ടികൾ പാതി വഴിയിൽ എനിക്ക് തോന്നുന്നു, പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രവണതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ NSS കുറേയും കൂടെ അവരെ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്.
1: അത് തന്നെയാണ്, അതായത് നമ്മുടെ ഈ പെൺകുട്ടികളാണ് കൂടുതൽ കോളേജുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കമ്മിറ്റ്മെന്റ്, അതായത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എത്രത്തോളമാണ്, ഇപ്പൊ ഈ രണ്ടു മൂന്ന് വർഷത്തെ ഒരു പ്രവർത്തന പരിചയം കൊണ്ട് പറയാൻ പറ്റില്ലേ?
2: NSSല് പിന്നെ ഒരു ആൺ പെൺ വേർതിരിവൊന്നും കുട്ടികൾ കാണിക്കാറേയില്ല. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു 7-day ക്യാമ്പ് ഉണ്ടാകുന്നുണ്ട്. 7-day ക്യാമ്പിലൊക്കെ കുട്ടികളിങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോണ്ടാകുന്നവർക്കുള്ള ഒരു തിരിച്ചറിവ്, പിന്നെ രണ്ട് പിന്നെ വിഭാഗത്തെയും ഏത് ജെൻഡറായാലും തമ്മിൽ ബഹുമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അവർ തിരിച്ചറിവുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പിന്നെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്.
1: തീർച്ചയായിട്ടും ജീവിതത്തിലെ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ.
2: തീർച്ചയായിട്ടും കുട്ടികൾ ഒരുപാട് പിന്നെ അറിവ് കിട്ടുന്നുണ്ട്. ആ ഒരു 7-day ക്യാമ്പിൽ നിന്ന് തിരിച്ചുവരുമ്പോൾ കുട്ടികൾ അത്രമാത്രം പിന്നെ ഇന്റിമേറ്റ് ആയി മാറിയിട്ടുണ്ടാവും. അത്രമാത്രം അവർക്കൊരു ഒരു ജീവിതത്തോടെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിട്ടുണ്ടാവും. കാരണം അവര് ഒരു 7 ദിവസം ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെ താമസിക്കുകയാണ്. ആ ഗ്രാമത്തിലെ ആൾക്കാരെ ഇടപഴകിക്കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്നെ സഹായിച്ചുകൊണ്ടൊക്കെയാണ് അവര് ജീവിക്കുന്നത്.
0: സഹവർത്തിത്വത്തിന്റെ സുഖം ഇത്തരം ക്യാമ്പുകളിൽ അവർക്ക് കിട്ടുന്നത് ഒരു വലിയ ഘടകമാണ്.
1: അതെ.

ആവശ്യകതകൾക്കനുസരിച്ച് ഏറ്റവും പ്രധാനമായി മാറേണ്ടുന്ന ഇടമാണ് വിദ്യാഭ്യാസ മേഖല. ഇതാ കണ്ണൂർ യൂണിവേഴ്സിറ്റി അത്തരത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഈ മാറ്റങ്ങളെക്കുറിച്ച് ഇന്നത്തെ യുവവാണിയിൽ സംസാരിച്ചത് കണ്ണൂർ സർവകലാശാലയുടെ മുൻ കൺട്രോളർ ഓഫ് എക്സാം ഡോക്ടർ കെ ജിതേഷ്, അതോടൊപ്പം വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ കെ വി സുജിത്ത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. അഭിമുഖം കെ ഒ ശശിധരൻ, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ അനുഗ്രഹ ഉമേഷ്, ഉഷ വിനീത്.

0: എൽഐസിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. എൽഐസി ഹാർപ്പൽ അങ്കേ സാത്ത്. അപകടസാധ്യതകളെ നിബന്ധനകൾ വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവമാക്കുക.
1: മൊബൈൽ മുതൽ ഹോം ഫ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 4 വരെ മാത്രം.
1: ജിഎസ്ടി അപ്ലൈ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിറങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ആകാശവാണി കണ്ണൂർ. വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ചലച്ചിത്രഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ചിത്രം അങ്ങനെ ഒരു അവധിക്കാലത്ത്. പാടിയത് ചിത്ര. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. എം ജി ശ്രീകുമാറും സുജാതാ മോഹനും പാടിയത് ചിത്രം മന്ത്രമോതിരം.

ചിത്രം അപൂർവം ചിലർ, സുജാതാ മോഹനും സംഘവും പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

അടുത്ത കനപ്പാടിയത് കണ്ണൂർ സലീം, ചിത്രം പാലം, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

0: ചിത്രം ഉറത്തം. പാടിയത് യേശുദാസും ചിത്രയും. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.
1: നീ ഒന്നും മിണ്ടാതിരിക്കാമോ? മേടിക്കും എന്റെ കയ്യിൽ
2: നിന്ന്.
1: മോക്ക് ഏത് കഥയാ വേണ്ടത്? കാട്ടിലെയോ നാട്ടിലെയോ?
2: കാട്ടിലെ.

കാൾക്കുരങ്ങുകൾ താഴെ നിന്നു പാമ്പും ചെവൻ

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി വാണി ചേരാൻ പാടിയൊരു ഗാനമാണിനി ചിത്രം ഇര തേടുന്ന മനുഷ്യർ.

0: വളപ്പൊട്ടുകൾ മലയാള സിനിമയിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അക്കാദമിക് മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് വർഷങ്ങളായി തലമുറകളോളം വളരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും വളരാനും മാറ്റങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംസാരിച്ച വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി വർഷങ്ങളായി ഉയർന്ന നിലവാരം പുലർത്തുന്നതിന് കോളേജിനെ പ്രശംസിച്ചു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് NHAIA നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. ദേശീയപാതയിൽ ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളും നാലുവരിപ്പാത നിർമ്മാണത്തിന്റെ അന്തിമഘട്ടവും കണക്കിലെടുത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. അമിതവേഗത, മോശം വെളിച്ചം, അശാസ്ത്രീയ ട്രാഫിക് ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് ഒരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യവും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്ന സാഹചര്യവും ഉണ്ടായാൽ സംസ്ഥാനത്ത് ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള

0: സാധ്യത മുൻനിർത്തിയാണ് നടപടി. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് പോരാട്ടം. ടോസ് നേടിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 8 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺ നേടിയിട്ടുണ്ട്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായ് രാജ് റംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് വൈകുന്നേരം ഷെൻഷനിൽ നടന്ന ആവേശകരമായ സെമിഫൈനൽ പോരാട്ടത്തിൽ മലേഷ്യൻ സഖ്യത്തെ 21-16, 18-21, 21-11 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റി കരാറുകാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം പാടില്ലെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് 10 ദിവസം മുൻപ് അറിയിപ്പ് നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10,883 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 34 കേസുകളിലായി 39 പേർ കൂടി അറസ്റ്റിലായതോടെ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 10,070 ആയി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സേവന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, കന്നഡ മീഡിയം, ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ്. 8:00 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 7:00 രാവിലെ 10:30 നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക ലക്ചറർ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 8:00 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 04-985-29-51-01. തീരസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തളങ്കര തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9:00 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 97-46-72-32-66. പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 8:00 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 98-47-15-71-20 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല OP പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8:00 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04-672-21-55-22. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 8:00 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94-47-52-20-79. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാനതലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11:00 മുതൽ 12:00 വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതത് സ്കൂളുമായോ

ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0499924561819. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ്, ഓഫീസ് അക്കൌണ്ടന്റ് തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 ബിരുദം യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 90 72 59 24 58. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

യേശുദാസ് പള്ളിയെ മറ്റൊരു ഗാനം, ചിത്രം ആറാം തമ്പുരാൻ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ഇനി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. ചിത്രം ഗസൽ. ഗാനരചന യൂസഫലി കച്ചേരി. സംഗീതം രവി ബോംബെ.

എം ജി ശ്രീകുമാർ, എസ് പി ബാലസുബ്രഹ്മണ്യം എന്നിവർ പാടിയൊരു ഗാനമാണ് ഇനി ചിത്രം സ്വർണ ചാമരം. ഗാനരചന കെ ജയകുമാർ, സംഗീതം മരകതമണി.

യേശുദാസും ബാലമുരളികൃഷ്ണൻ പാടിയ ഗാനമാണിനി. ചിത്രം ഭരതം, ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

வேதம் ஆட சொன்னியே.

0: ആകാശവാണി കണ്ണൂർ.
1: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂരാഷ്ട്ര തന്ത്രപരമായും വിഭവസമൃദ്ധിയാലും ഇന്ത്യയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മധ്യേഷ്യൻ മേഖലയുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യേഷ്യൻ രാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാനിലേക്കും കിർഗിസ്ഥാനിലേക്കുമുള്ള 4 ദിവസത്തെ ഔദ്യോഗിക പര്യടനം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെയായിരുന്നു സന്ദർശനം. ഇന്ത്യയുടെ കണക്ട് സെൻട്രൽ ഏഷ്യ നയത്തിന് പുതുജീവൻ പകരുകയും രാജ്യത്തിന്റെ സുരക്ഷാ സാമ്പത്തിക താൽപര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്ത ഈ വിദേശ പര്യടനം വലിയൊരു നയതന്ത്ര മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. വികസിത് ഭാരത് 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകളെ കോർത്തിണക്കി കാണാനും മേഖലയിലെ ബഹുരാഷ്ട്ര കൂട്ടായ്മകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ദൃഢമാക്കാനും ഈ സന്ദർശനം വഴിയൊരുക്കി. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് ഓഗസ്റ്റ് 29-30 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിൽ ദ്വിദിന സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ 4-ാമത്തെ ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമായിരുന്നു ഇത്. തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. സന്ദർശനത്തിന്റെ ഭാഗമായി താഷ്കന്റിലെ യാംഗി ഉസ്ബെക്കിസ്ഥാൻ പാർക്കിലെ സ്വാതന്ത്ര്യ സ്മാരകം, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ സ്മാരകം, താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ മഹാത്മാഗാന്ധി സെന്റർ എന്നിവ അദ്ദേഹം സന്ദർശിച്ച് ആദരമർപ്പിച്ചു. വ്യാപാരം, പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഹരിത ഊർജം, നിർണായക ധാതുക്കൾ, ഔഷധ നിർമ്മാണം, വിദ്യാഭ്യാസം എന്നിവയിലൂന്നിയുള്ള സഹകരണ പദ്ധതികൾക്ക് ഇരു നേതാക്കളും അന്തിമരൂപം നൽകി. ഇതിനു പുറമെ ഇന്ത്യയുടെ UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സഹകരിക്കാനും ധാരണയായി. മധ്യേഷ്യൻ മേഖലയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന്റെ ഹൃദയഭാഗത്താണ് ഉസ്ബെക്കിസ്ഥാൻ നിലകൊള്ളുന്നതെന്നും ഇരു രാജ്യങ്ങളിലെയും വികസന കാഴ്ചപ്പാടുകളിൽ വലിയ സാമ്യതകളുണ്ടെന്നും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിനൊപ്പം താഷ്കന്റിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി പറഞ്ഞു. യാംഗി ഉസ്ബെക്കിസ്ഥാൻ പദ്ധതിയും ഇന്ത്യയുടെ വികസിത് ഭാരത് 2047 ലക്ഷ്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. നിലവിൽ $1 ബില്യൺ പിന്നിട്ട ഉഭയകക്ഷി വ്യാപാരം 2030 $5 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സംയുക്ത സഹകരണം ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: 15 इस विशेष अवसर पर हमने संबंधों को कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप का दर्जा देने का निर्णय लिया है. हमारा द्विपक्षीय व्यापार $1 बिलियन पार कर चुका है. अब हमने 2030 तक $5 बिलियन व्यापार का लक्ष्य रखा है. इसके लिए हम मार्केट एक्सेस, कनेक्टिविटी, बैंकिंग और पेमेंट जैसे जुड़े विषयों पर व्यवस्थागत रूप से आगे बढ़ेंगे.
1: പര്യടനത്തിന്റെ 2-ാം ഘട്ടത്തിൽ കിർഗിസ് പ്രസിഡന്റ് സദിർ ജബറോവിന്റെ ക്ഷണപ്രകാരം ഓഗസ്റ്റ് 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിലെത്തി. തുടർന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്രതലവന്മാരുടെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തു. മേഖലയിലെ സുരക്ഷാ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നതിൽ ഇന്ത്യയുടെ സുപ്രധാന നിലപാടുകൾ ശ്രീ മോദി ഉച്ചകോടിയിൽ വ്യക്തമാക്കി. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ യുദ്ധക്കളത്തിലല്ല മറിച്ച് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പരിഹരിക്കപ്പെടേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മേഖലയുടെ സമാധാനത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്ന ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ യാതൊരുവിധ ഇരട്ടത്താപ്പുകളും പാടില്ലെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും മാനിച്ചുകൊണ്ടുള്ള തടസ്സമില്ലാത്ത വ്യാപാര കണക്ടിവിറ്റി വികസനമാണ് ആവശ്യമെന്നും പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ബിഷ്കെക് സന്ദർശനവും SEO ഉച്ചകോടിയിലെ പങ്കാളിത്തവും വിജയകരമായിരുന്നുവെന്ന് ഉച്ചകോടിക്കും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾക്കും ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മധ്യേഷ്യൻ മേഖലയിലെ സ്ഥിരതയ്ക്കും കണക്ടിവിറ്റിക്കും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ലോക നേതാക്കൾക്ക് മുന്നിൽ അടിവരയിട്ടു പറയാൻ ഈ പര്യടനത്തിലൂടെ സാധിച്ചതായി വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.

0: പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൈമാറ്റം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ തന്ത്രപ്രധാന വിഷയങ്ങൾ വിശകലനം ചെയ്തതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: This was an opportunity to review bilateral cooperation and the progress made in various fields. The two leaders also exchanged views on engagement in various multilateral fora, especially within the format of BRICS during the year 2026 while India has been chair. They agreed to further strengthen the special and privileged strategic partnership which has shown resilience against the backdrop of significant global uncertainty. And the Prime Minister mentioned that he was looking forward to welcoming President Putin in New Delhi for the BRICS summit.
0: സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ശതകോടികളുടെ വായ്പകളും അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി മധ്യേഷ്യൻ മേഖലയിൽ ചൈന നിർണായക സാമ്പത്തിക പ്രതിരോധ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർത്തപ്പെടുന്നത്. പരമ്പരാഗതമായി കരമാർഗം നേരിട്ട് അതിർത്തി പങ്കിടാത്തതും അഫ്ഗാനിസ്ഥാനിലെ അസ്ഥിരത പ്രതിബന്ധമായി നിന്നത് കാരണവും ഇന്ത്യയുടെ കണക്ട് സെൻട്രൽ ഏഷ്യ നയത്തിന് ഭൌമരാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അപൂർവ ധാതുക്കളുടെയും യുറേനിയത്തിന്റെയും ശേഖരമുള്ള മധ്യേഷ്യയിൽ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിലൂടെയും സുതാര്യമായ പങ്കാളിത്തത്തിലൂടെയും ഇന്ത്യ ഒരുക്കുന്ന പുതിയ ബദൽ വികസന മാതൃക ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുകയാണ്. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇന്റർനാഷണൽ റിലേഷൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അനിൽകുമാർ പി ആകാശവാണിയോട്.
2: 2012 നമ്മൾ മുന്നോട്ട് വെച്ച കണക്ട് സെൻട്രൽ ഏഷ്യ എന്ന നയം 2015 ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ എന്നിങ്ങനെയുള്ള 5 രാജ്യങ്ങളുമായി അവിടെ സന്ദർശനം നടത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുകയും ആ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ വളരെ നിർണായകമായ ചില ചുവടുവെപ്പുകൾ നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ മധ്യേഷ്യൻ നയത്തിൽ ചില പ്രധാനപ്പെട്ട വെല്ലുവിളികളുണ്ട്. ഇന്ത്യക്ക് ഭൌമശാസ്ത്രപരമായിട്ടുള്ള അകലം തന്നെയാണ് ഏറ്റവും പ്രധാനം. പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മൂലം നേരിട്ടുള്ള കരമാർഗത്തിന്റെ അഭാവവും അതുപോലെ തന്നെ ചൈനയോട് വർദ്ധിച്ചു വരുന്ന ഈ മേഖലയിലെ സാമ്പത്തിക തന്ത്രപ്രധാനമായ സ്വാധീനവും ഒക്കെ, അതുപോലെ തന്നെ റഷ്യക്കാണെങ്കിൽ അവിടെ പരമ്പരാഗതമായ സ്വാധീനമുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിരന്തരമായ അസ്ഥിരത, ഭീകരവാദ ഭീഷണി, ഊർജ്ജ ധാതു വിഭവങ്ങളിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന്റെ ബുദ്ധിമുട്ടുകൾ, വ്യാപാരം പലപ്പോഴും അവിടെ പരിമിതപ്പെട്ടു പോകുന്നത്, പല കണക്ടിവിറ്റി പദ്ധതികളും നമ്മുടെ വേഗത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ പോലെയുള്ള പദ്ധതികൾ പാകിസ്ഥാന്റെ ചില പ്രത്യേക നയങ്ങളിലൂടെ രൂപപ്പെടുത്തുകയാണ്. ചൈനീസ് സാന്നിധ്യം ശക്തിപ്പെടുത്തുവാൻ അവർ വേണ്ടുന്ന പദ്ധതികൾ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പോലെയുള്ള ചില പദ്ധതികൾ, അതുപോലെ ചബഹാർ തുറമുഖം തുടങ്ങിയ മാർഗങ്ങളിലൂടെ മധ്യേഷ്യയുമായി കൂടുതൽ ഫലപ്രദമായ ബന്ധം സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ പ്രധാനമായിട്ടുള്ള ചില വെല്ലുവിളികൾ ഈ രാജ്യങ്ങളുടെയൊക്കെ സ്വാധീനവും അവരുടെ നിർണായകമായ ഇടപെടലുകളും ഒക്കെ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ 5 രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ സന്ദർശനം നടത്തിയത്. അത് ഇന്ത്യക്ക് തന്ത്രപരമായും സാമ്പത്തികപരമായും ഒക്കെ വളരെ വലിയ മെച്ചങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഉസ്ബെക്കിസ്ഥാൻ ബന്ധം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ലെവലിലേക്ക് കൊണ്ടുവരുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2030 ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ദ്വിരാഷ്ട്ര വ്യാപാരം ഏതാണ്ട് $5 ബില്യൺ മുകളിലേക്ക് കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അടിസ്ഥാന സൌകര്യവും നിക്ഷേപവും ഡിജിറ്റൽ സാങ്കേതിക മേഖലകളിലും ഒക്കെയുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ UPI ഉപയോക്താക്കൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ QR കോഡ് അടിസ്ഥാനത്തിലുള്ള പേയ്മെന്റുകൾ നടത്തുന്നതിന് സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള എഗ്രിമെന്റ് ആയിട്ടുണ്ട്. അതുപോലെ പ്രതിരോധവും സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം, ശാസ്ത്രം തുടങ്ങിയ ഗവേഷണ മേഖലകളിലും ഒക്കെ അവർ പലതരത്തിലുള്ള കരാറുകളിൽ MOU ഒപ്പുവച്ചിട്ടുണ്ട്. ബുദ്ധമത പൈതൃകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ബന്ധം ഉസ്ബെക്കിസ്ഥാനിലെ പല പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും ഇടപെടുന്നതിനും സഹകരിക്കുന്നതിനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ആയുർവേദത്തിന് വേണ്ടുന്ന പരമ്പരാഗതമായ സഹായങ്ങളും സംവിധാന രീതികളും ഒക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. പ്രത്യേകിച്ച് SCO ഉച്ചകോടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ SCO അംഗങ്ങൾ സ്വീകരിച്ച ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയതും തന്ത്രപരമായിട്ടുള്ള ഒരു നേട്ടം ഇന്ത്യക്ക് കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുകയും അവിടെ പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ ബന്ധത്തിൽ ഇന്ത്യ അതിന്റെ നിലപാട് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഊന്നൽ കൊടുത്തുകൊണ്ടുപോകുന്ന ഈ നയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇവയൊക്കെ ചെറിയ രാജ്യങ്ങളാണെങ്കിൽ പോലും തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ്. അത് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ മെച്ചവും എന്നാണ് ഞാൻ കരുതുന്നത്.
0: മധ്യേഷ്യൻ സുരക്ഷയും വാണിജ്യ സഹകരണവും മുൻനിർത്തി രൂപീകരിക്കപ്പെട്ട ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ പ്രാദേശിക ഭീഷണികൾക്കെതിരെ സംയുക്തമായി പ്രവർത്തിക്കാൻ റീജിയണൽ ആന്റി

0: ടെററിസ്റ്റ് സ്ട്രക്ചർ പോലുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കുകയാണെന്ന വിമർശനം ശക്തമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ SEO പോലുള്ള ബഹുരാഷ്ട്ര കൂട്ടായ്മകളുടെ വേദിയിൽ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇരട്ടത്താപ്പുകൾ പാടില്ല എന്ന ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനമുണ്ടാക്കിയിട്ടുണ്ട്. നയതന്ത്രപരമായി വൻകിട ശക്തികൾക്കിടയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഈ വിട്ടുവീഴ്ചയില്ലാത്ത തത്വാധിഷ്ഠിത നിലപാടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ആകാശവാണിയോട്.
1: ഷാങ്ഹായ് കോർപ്പറേഷന്റെ 26-ാമത് ഉച്ചകോടിയാണ് കിർഗിസ്ഥാനിൽ അവസാനിച്ചത്. 3 ദിവസം നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി ഭീകരവാദം ലോകത്തെ ഉയർത്തുന്ന വലിയ വെല്ലുവിളികളെ കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ഭീകരവാദത്തിന് വികസനവുമായി ഒരു ബന്ധമില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. നൂതന സാങ്കേതിക വിദ്യ, വിവര സാങ്കേതിക വിദ്യയിലെ അവസരങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ വളരെ പോസിറ്റീവായി ചെയ്യാവുന്ന പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങളും ചില രാജ്യങ്ങളിലെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഭീകരവാദത്തിലും തീവ്രവാദ പ്രവർത്തനത്തിലും ഏർപ്പെടുന്നതിന് അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുലരേണ്ട ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ഭീകരവാദം അസമത്വങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ദാരിദ്ര്യത്തിനും വഴിതെളിയിക്കുമെന്നും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നും എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒരുമിച്ച് വരണമെന്നും അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് SEO-യിലെ അംഗങ്ങളായ ചൈനയും റഷ്യയുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോട് വളരെയധികം അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. തീവ്രവാദം ലോകത്തിനുണ്ടാകുന്ന ഭീഷണിയെക്കുറിച്ച് അവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ നിലപാടും ചൈനയുടെ നിലപാടും ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇതിനെ കാണാൻ ശ്രമിച്ചത്. നമുക്കറിയാം, പഹൽഗാമിൽ ഒടുവിൽ കണ്ട തീവ്രവാദം നമ്മുടെ രാജ്യത്തിനെ ബാധിച്ചതിനെതിരെ നമ്മൾ എത്ര ശക്തമായ നിലപാടെടുത്തു എന്നുള്ളത്. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയും അവരുടേതായ ചില ന്യായങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. പക്ഷേ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും ഇക്കാര്യത്തിൽ മോദിക്ക് പൂർണ്ണ പിന്തുണ നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാനിൽ നടക്കുന്ന സംഘടനകളും ഹോർമസ് സ്ട്രീറ്റിൽ ഉണ്ടായിരിക്കുന്ന വികാസങ്ങളും എല്ലാം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വത്തെ കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഹോർമസ് കടലിടുക്കിൽ സമാധാനം പുലരേണ്ട ആവശ്യകതയെ കുറിച്ച് ഒരു സമവായം സൃഷ്ടിക്കേണ്ടതാണ് നമുക്ക് വേണ്ടത്. അക്കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരണമെന്നും നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇറാനും അതോടൊപ്പം മറ്റ് രാജ്യങ്ങൾ അവരുമെല്ലാം ഇക്കാര്യത്തിൽ യോജിക്കുകയുണ്ടായി എന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ മാത്രമേ ഉള്ള ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് കാണിച്ചത്. അപ്പൊ പൊതുവിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഷാങ്ഹായ് ഉച്ചകോടി ഒരു വിജയമായി എന്ന് വേണം കരുതാൻ. അതിൽ നമ്മളെടുത്ത നിലപാട് ഭീകരവാദത്തിനെതിരെ, രാഷ്ട്രീയ അസ്ഥിരതയ്ക്കെതിരെ, മനുഷ്യത്വത്തിനെതിരായി നിൽക്കുന്ന ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്താഗതി പൊതുവിൽ എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി എന്നാണ് നമുക്കിതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഷാങ്ഹായ് ഉച്ചകോടിയുടെ വിജയം ഭാരതത്തിന് സന്തോഷം നൽകുന്ന ഒരു അവസരമായി വേണം കണക്കാക്കാൻ.
0: ഇരു രാജ്യങ്ങളിലെയും സന്ദർശനം ഇന്ത്യയുടെ വികസിത് ഭാരത് ലക്ഷ്യങ്ങൾക്കും ഊർജ്ജ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിലേക്ക് ആവശ്യമായ യുറേനിയം, അപൂർവ ധാതുക്കൾ എന്നിവ ലഭ്യമാക്കുന്നതിലും ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ഇറാനിലെ ചാബഹാർ തുറമുഖം എന്നിവയിലൂടെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി കടൽ മാർഗമുള്ള വ്യാപാരം സുഗമമാക്കുന്നതിലും ഈ യാത്ര നിർണായക മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കേവലം പ്രതീകാത്മകമായ ഒരു സന്ദർശനം എന്നതിനപ്പുറം ഇന്ത്യയും മധ്യേഷ്യയും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ യുഗത്തിന്റെയും സഹായത്തോടെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ ഈ പര്യടനം വഴിയൊരുക്കുന്നു. സുരക്ഷ, സാമ്പത്തികം, പ്രവാസി ക്ഷേമം, സാംസ്കാരിക സഹകരണം എന്നിവ ഉറപ്പുവരുത്തി ഇന്ത്യ ആഗോളതലത്തിൽ നടത്തുന്ന ശക്തമായ വിദേശ നയതന്ത്രത്തിന്റെ തെളിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ദ്വിരാഷ്ട്ര സന്ദർശനം. നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.